നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 6, 2026 മെയ് 20 ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58:36. ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: Rainbow 107.5 MHz. Musically yours. News Rainbow.
1: നമസ്കാരം, വാർത്തകൾ. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ശ്രീകണ്ഠാപുരം നെടിയങ്ങയിൽ സിപിഐഎം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 16th നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34th സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട് പൂവാറംതോട് തമ്പുരാൻ കൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് എസ്സിയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം.
0: News Rainbow.

അരേക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ്. ചിന്തകനായ സിസേറയുടെ വാക്കുകളാണ് കേട്ടോ. ഇങ്ങനെ അല്ലാതെ തന്നെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരുടെ ഉപദേശവും സഹായവും ആവശ്യമായി വന്നേക്കാം അല്ലേ? ശരിയല്ലേ? ഓക്കെ, എന്തോ ആവട്ടെ, നമുക്കിപ്പോൾ ബെഡ് കോഫിക്കുള്ള സമയമായി. ആൻഡ് വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ മോർണിംഗ്. ദിസ് ഇസ് സുരേഷ് കാഞ്ഞിരക്കാട്ട് വിത്ത് യു ടിൽ 7 o'clock. ഞാൻ ചില ഉപദേശങ്ങൾ തരാം. ഇങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കാണും, നിങ്ങൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടും കാണില്ല. ചോദിക്കാതെ കിട്ടുന്ന ഉപദേശങ്ങളോട് മിക്കവരുടെയും ആറ്റിറ്റ്യൂഡ് അതാണ്. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ പേരക്കുട്ടിക്ക് ഒരു മുത്തശ്ശി കൊടുത്ത ചെറിയ ചില അഡ്വൈസസ് ഒരിക്കൽ മാധ്യമങ്ങളിൽ വന്നു. പണ്ട്, ഇപ്പോഴല്ല, പണ്ട്. ആ പേരക്കുട്ടി വലുതായി പിന്നെ പ്രായമായപ്പോൾ പ്രസിദ്ധീകരിച്ചതാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ആ മുത്തശ്ശിയുടെ വളരെ ആഴമേറിയ അർത്ഥമുള്ള ഉപദേശങ്ങൾ ഇങ്ങനെയൊരു തലക്കെട്ടോടെയാണ് വന്നത്. ഒരു നല്ല ജീവിതത്തിന് നിനക്ക് വേണ്ട ഉപദേശങ്ങൾ. അങ്ങനെയാണ് ആ മുത്തശ്ശി എഴുതി കൊടുത്തത് കേട്ടോ. അതിലാകെ 6 വരികളേ ഉള്ളൂ, കേട്ടോളൂ. വൃത്തിയില്ലാത്തത് കഴുകിയെടുക്കുക, ഉണങ്ങിയിരിക്കുന്നത് നനയ്ക്കുക, മുറിവേറ്റതിനെ സുഖപ്പെടുത്തുക, തണുത്തതിനെ ചൂടാക്കുക, വഴി തെറ്റിയതിനെ നേർവഴിയിലെത്തിക്കുക, ഒട്ടും സ്നേഹിക്കാൻ കൊള്ളില്ല എന്ന് തോന്നുന്നവരെ സ്നേഹിക്കുക, കാരണം അത് ഏറ്റവും ആവശ്യം അവർക്കാണ്. കൂട്ടരെ, ധാരാളം അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഈ ചുരുങ്ങിയ വാക്കുകളിൽ. തോന്നിയില്ല അങ്ങനെ? യെസ്, ജീവിതത്തിലെ പല അവസ്ഥാന്തരങ്ങളോടും ബന്ധപ്പെടുത്തി നമുക്ക് ഇവ ഓരോന്നും കാണാൻ സാധിക്കും. പലർക്കും ലഭിക്കാറുണ്ട് നല്ല ഉപദേശങ്ങൾ. എന്നാൽ ബുദ്ധിയുള്ളവർക്ക് അവ കൊണ്ട് പ്രയോജനം ഉണ്ടാകാറുള്ളൂ. സുബുദ്ധിയുള്ള ചങ്ങാതിമാർക്ക് എല്ലാവർക്കും കൂടി പാട്ട് കേൾക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ബെഡ് കോഫി, ആകാശവാണി FM Rainbow 107.5.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

ഓൾവേസ് ഡു യുവർ ബെസ്റ്റ്. Your best is going to change from moment to moment. It will be different when you are healthy as opposed to sick. Under any circumstance, simply do your best and you will avoid judgment, self-abuse and regret. എല്ലായ്പ്പോഴും ഏറ്റവും നല്ലതായി കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തി ഏറ്റവും ബെസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ ബെസ്റ്റ് എന്ന അവസ്ഥയുണ്ടല്ലോ, അത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്തെ മികവ് ആയിരിക്കില്ല സുഖമില്ലാത്ത ഒരു സമയത്ത്. എന്നാൽ ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും ഏറ്റവും മികച്ചത് തന്നെ, ഏറ്റവും ബെസ്റ്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ വിമർശനങ്ങളെയും സ്വയം പഴിക്കലിനെയും പശ്ചാത്താപത്തെയും നിങ്ങൾക്ക് അകറ്റി നിർത്താൻ സാധിക്കും. യെസ്, ഏത് സാഹചര്യത്തിലും ഡു യുവർ ബെസ്റ്റ് എന്ന് നമ്മളോട് പറയുന്നത് ഡോൺ മിഗൽ റൂയിസ്. ഇദ്ദേഹം പ്രശസ്തനായ ഒരു മെക്സിക്കൻ എഴുത്തുകാരനാണ്. സ്പിരിച്വാലിറ്റി, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഈ വിഷയങ്ങളാണ് റൂയിസ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. ഡോൺ മിഗൽ റൂയിസിൻ്റെ ഏതാനും പ്രശസ്ത കൃതികൾ കൂടി കേട്ടോളൂട്ടോ. ദ ഫോർ എഗ്രിമെൻറ്റ്സ്, ദ മാസ്റ്ററി ഓഫ് ലവ്, The voice of knowledge, the circle of fire, beyond fear, the three questions, the fifth agreement. ഈ പറഞ്ഞ പുസ്തകങ്ങളിൽ 1997 പ്രസിദ്ധീകരിക്കപ്പെട്ട ദ ഫോർ എഗ്രിമെൻറ്റ്സ്, ആ പുസ്തകം 10 വർഷത്തിലധികം ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലറായിരുന്നു. നല്ലൊരു ഇൻഫർമേഷൻ അല്ലേ? പ്രിയപ്പെട്ടവരോട് ഇത് ഷെയർ ചെയ്തത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെൻറ്റ്. രണ്ടാമത്തെ സെഗ്മെന്റ് കഴിഞ്ഞ് നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ട് പാട്ടുകളാണ്. മ്യൂസിക്കലി യോഴ്സ്, ദിസ് ഇസ് FM Rainbow.

പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെറ്റ് കോഫി. നമ്മുടെ മനസ്സിനെ ഒരു ഉദ്യാനത്തോട് ഉപമിക്കാം. ഉദ്യാനം നല്ല രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ അവിടെ കളകളും പുല്ലുകളും മുളച്ചു വരും, ഒടുവിൽ കളകളുടെ തോട്ടമായി മാറും. എന്നാൽ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് പരിപോഷിപ്പിച്ചാൽ ഏറ്റവും മനോഹരമായ പൂക്കളാവും, ഏറ്റവും സ്വാദുള്ള പഴങ്ങളാവും അവിടെ നിറയെ. നമ്മുടെ മനസ്സും ഇതുപോലെ തന്നെ. കളകൾ ബാധിക്കാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. യെസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുപോലെ കളപ്പുല്ലുകളെ, വീഡ്സിനെ നമ്മൾ വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തേണ്ട കാര്യമൊന്നുമില്ല. അവന്മാർ തനിയെ പടർന്ന് പന്തലിച്ചുള്ളും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പുഴുക്കുത്തുകളും ദുശീലങ്ങളും. വേണ്ട ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ മോശക്കാരാക്കിയേക്കാം ഇവർ. ഓക്കെ, ബെറ്റ് കോഫി ഇനി പറയുന്നത് ജീവിതത്തിലെ കളകളെപ്പറ്റി പ്രഭാഷകനും എഴുത്തുകാരനുമായ ടോണി മാസിയലോ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ്. നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റാണ്. ടോണി മാസിയലോ കുട്ടിയായിരുന്ന സമയം അവരുടെ വീട്ടിലെ തോട്ടത്തിൽ വലിയ ശല്യക്കാരനായ ബമിഡ ഗ്രാസ്, ബമിഡ പുല്ല്, ഈ കള എപ്പോഴും കാണും. അതിനെ എങ്ങനെ പറിച്ചു മാറ്റണം എന്ന് മുത്തച്ഛനാണ് ടോണിക്ക് കാണിച്ചു കൊടുത്തത്. വേരോടെ കുഴിച്ചെടുത്ത് കളഞ്ഞില്ലെങ്കിൽ അവൻ പിന്നെയും പൊടിച്ചു വരും. ഈ ഒരു സിമ്പിൾ ഉപദേശമാണ് മുത്തച്ഛൻ കൊടുത്തത്. ഓക്കെ, കാലമേറെ കഴിഞ്ഞ് ടോണി മാസിയലോയും വൈഫും പുതുതായൊരു വീട് വാങ്ങി. അവിടുത്തെ ബാക്ക് യാർഡിലും മൂപ്പരയുടെ കൂട്ടനുണ്ടായിരുന്നു, ബെർമിഡ ഗ്രാസിനെ പോലെ തന്നെ ശല്യക്കാരനായ മറ്റൊരു കളപ്പുല്ല്. അതുകൊണ്ട് വീട്ടിൽ ഒന്ന് സെറ്റിലായി കഴിഞ്ഞ് ടോണി നേരെ തൊടിയിലേക്ക് ഇറങ്ങി. മുട്ടുകുത്തിയിരുന്ന് ചെറിയ കറണ്ടി പോലെയുള്ള ഉപകരണം വെച്ച് ചറവറ ചറവറാന്ന് കളപറിച്ച് കളയാൻ തുടങ്ങി. അവനെ നാമാവശേഷമാക്കി സമാശ്വസിച്ചു. ശേഷം ഒന്ന് രണ്ട് മാസം കഴിഞ്ഞില്ല, അപ്പോഴേക്കും ഇതല്ല വേറെ ഒരു കള മുളപൊട്ടി. ആ കള അല്പമൊക്കെ പടർന്നു കഴിഞ്ഞിട്ടാണ് ടോണി മാസിയലോ അത് ശ്രദ്ധിച്ചത്. അപ്പോഴും സെയിം മെത്തേഡ് വഴി, വേരോടെ പിഴുതു കളയുക എന്ന മെത്തേഡ് വഴി അവനെയും ഇല്ലാതെയാക്കി. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ മെസ്സേജ് പോലെ ഈ ഒരു സംഗതി തരുന്ന ഉൾക്കാഴ്ചയാണ് ടോണിയും പറയുന്നത്. നമ്മുടെ ജീവിതവും ഇതുപോലെയാണെന്ന്, ഈ തോട്ടങ്ങൾ പോലെ ധാരാളം കളകൾ അതിൽ എത്തിപ്പെട്ടേക്കാം. തിരിച്ചടികളുടെ രൂപത്തിൽ, വെല്ലുവിളികളുടെ രൂപത്തിൽ, വേദനകളുടെ രൂപത്തിൽ, പരാജയങ്ങൾ, ദുശീലങ്ങൾ, അങ്ങനെ പല രൂപത്തിലുള്ള വീഡ്സ്. ഇവയെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും കളകളെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. വേരടക്കം പിഴുതു മാറ്റണം, ഒന്നും അവശേഷിപ്പിക്കാതെ ഒന്നൊന്നായി പിഴുതു കളയണം. ശ്രദ്ധിക്കാതെ വളരാൻ അനുവദിച്ചു പോയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ കാർന്നു നിന്നേക്കും, ക്യാൻസർ പോലെ. ഈ കളയാക്രമണം എന്ന സംഗതി ജീവിതത്തിൽ ഉടനീളം വന്നുകൊണ്ടേയിരിക്കാം, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. എന്നാൽ ഒരിക്കൽ അതിനെ എങ്ങനെ സമൂലം പിഴുതു കളയാം എന്ന് പഠിച്ചാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. വരുന്ന കളകളെ ആദ്യം തന്നെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതേപടി ഒരിക്കൽ ഒരു സെറ്റ്ബാക്കിനെ ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും തരും, പിന്നീട് വരുന്നവരെ ഒഴിവാക്കാൻ.

മറ്റൊരു കോണിൽ, മറ്റൊരു കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ജീവിതം മെച്ചപ്പെടാൻ, മികച്ചതാകാൻ ഇത്തരം കളകൾ ആവശ്യവുമാണ്. നമ്മുടെ മാറ്റുരച്ച് തിളക്കമുള്ള വ്യക്തികളാകാൻ അവ തരുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ, അവ ആവശ്യമാണ്. ലെറ്റ്സ് ഫേസ് ദം. അവരെ നേരിട്ട് വേരോടെ പറിച്ചു കളഞ്ഞ് വിജയികളായി മുന്നേറാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഹോൾഡ് ഉണ്ട്. ഒന്ന് ബ്രേക്ക് ചെയ്യാണ് പാട്ടിനായിട്ട്.

0: You are listening to Rainbow FM 107.5, musically yours.
1: സോങ് ബ്രേക്കിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ്.

മനസ്സിലേക്കാണ്. ഈ മൊബൈൽ ഫോൺസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം അതെത്ര വട്ടം പറഞ്ഞാലും അധികാവില്ല അല്ലേ. അത്രയ്ക്കും അതിശയകരമായൊരു കണ്ടുപിടുത്തം തന്നെയാണത്. അപ്പോഴുണ്ടല്ലോ ബെഡ് കോഫി ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചു. ലാൻഡ് ഫോൺസ് മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? നല്ല രസകരമായ ഓർമ്മയല്ലേ. ഇന്നത്തെ പോലെ വിളിച്ചാൽ വിളിപ്പുറത്തൊന്നും ആളെ കിട്ടില്ലല്ലോ. ഓക്കെ, ഇനിയും കുറേ കൂടി പുറകോട്ട് പോയി. അങ്ങനെ പോയി പോയി അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന് അടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മളെ. ആ ടെലഫോൺ എന്ന സംഭവം വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം. അത് ഈ ലോകത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും എത്തിച്ച മഹാനായ ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാം ബെൽ. 1876 അദ്ദേഹം ടെലഫോൺ സജ്ജമാക്കി എടുത്തത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ കണ്ടുപിടുത്തത്തെ പറ്റിയല്ല കേട്ടോ, ഇത്രയും മഹത്തായ ഒന്ന് നമുക്ക് സമ്മാനിച്ച ആ സയൻറ്റിസ്റ്റിൻ്റെ വ്യക്തിത്വത്തെ പറ്റിയാണ്. അതിൽ നിന്നും ആ ജീവിതത്തിൽ നിന്നും നമുക്ക് എത്ര കണ്ട് പ്രചോദനം നേടാം എന്നതാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഒരു പ്രൊഫസറായിരുന്നു. പകൽ സമയങ്ങളിൽ തൻ്റെ അധ്യാപന ജോലിയിൽ മുഴുകിയിട്ട് രാത്രികാലങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ. മനുഷ്യ ശബ്ദം എങ്ങനെ ഇലക്ട്രോണിക്കലി പ്രൊജക്റ്റ് ചെയ്യാം എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹം പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വർഷങ്ങളോളം അധ്യാപനവും ഗവേഷണങ്ങളും ഒരുമിച്ച് നടത്തിയതിന് ശേഷമാണ് ബെല്ലിന് മുഴുവൻ സമയവും റിസർച്ച് നടത്താനുള്ള ഫണ്ട് അനുവദിച്ച് കിട്ടിയത്. ദാറ്റ് ഇസ് തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വളരെ കഠിനമായി പ്രവർത്തിക്കേണ്ടി വന്നു ബെല്ലിന്. അദ്ദേഹത്തെ പോലെ തന്നെ ജോലി ചെയ്യുന്നവരാണ് നമ്മളിൽ മിക്കവരും ജീവിതവൃത്തിക്കായി. അത് കഴിഞ്ഞ് കിട്ടുന്ന ജോലി കഴിഞ്ഞ് കിട്ടുന്ന സ്പെയർ ടൈം എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓൾ റൈറ്റ്, അദ്ദേഹത്തിൻ്റെ ഗ്രഹാം ബെല്ലിൻ്റെ ഗവേഷണങ്ങളിലെ മറ്റൊരു പ്രത്യേകത, തനിക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾക്ക് അതത് മേഖലയിലെ വിദഗ്ധരുടെ സഹായം അദ്ദേഹം തേടിയിരുന്നു എന്നതാണ്. തൻ്റെ ആശയത്തെ പ്രാവർത്തികമാക്കാൻ ഇലക്ട്രോണിക്സിൽ വേണ്ടത്ര പരിജ്ഞാനം ഇല്ല എന്ന് തോന്നിയതുകൊണ്ട് ആ വിഷയത്തിൽ നല്ല അറിവുള്ള തോമസ് വാട്സനെ അസിസ്റ്റൻ്റായി നിയമിച്ചു. അവിടെ ഈഗോയുടെ പ്രശ്നമേ ഇല്ലായിരുന്നു ബെല്ലിന്, തൻ്റെ ആശയമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനം. നമ്മുടെയൊക്കെ കാര്യത്തിൽ ഈ ഈഗോ എന്ന് പറയുന്ന സംഗതി വല്ലാത്ത ഒരു തടസ്സമായി വരാറുണ്ട് പലപ്പോഴും ഇല്ലേ. ആ ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കലും അവസാനം ഒന്നും ഇല്ലാതായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. സോ അറിവില്ലാത്തത് ചോദിച്ചു മനസ്സിലാക്കാനോ ആരുടെയെങ്കിലും സഹായം തേടാനോ മടി തോന്നുകയാണെങ്കിൽ മഹാനായ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ കഥ ഒന്ന് ഓർത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തൻ്റെ സ്വപ്നത്തിൽ തൻ്റെ ആശയത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉറച്ച വിശ്വാസമാണ്. ഗ്രഹാം ബെൽ ഒരാൾ മാത്രമല്ല ടെലഫോൺ എന്ന ഐഡിയ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, മറ്റ് പലരും ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആദ്യം വിജയത്തിലെത്തുന്നയാൾക്ക് പ്രശസ്തിയും പണവും ആവോളം കിട്ടും എന്നതും വ്യക്തമായിരുന്നു. തൻ്റെ ഈ ഉപകരണം പൂർണ്ണമായും സജ്ജമാകുന്നതിന് മുൻപ് തന്നെ ബെൽ അതിൻ്റെ പേറ്റന്റിനുള്ള അപേക്ഷ നൽകി. ഗവേഷണ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാന എതിരാളി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനും വെറും 2 മണിക്കൂർ മുൻപായിരുന്നു അദ്ദേഹം അപേക്ഷ നൽകിയത്. തൻ്റെ സിദ്ധാന്തങ്ങൾ വർക്ക് ചെയ്യും എന്ന ഉറപ്പിൽ ശരിക്കും ഒരു റിസ്ക് തന്നെയായിരുന്നു ബെൽ എടുത്തത്. ആത്മവിശ്വാസത്തിൻ്റെ തിളങ്ങുന്ന ഉദാഹരണം അല്ലേ. എന്നാൽ ഇങ്ങനെ പേരും ബഹുമാന്യതയും ഒക്കെ തുലാസിൽ നിർത്തി പരീക്ഷിക്കാൻ നമ്മളിൽ എത്ര പേർ തയ്യാറാവും? അതിന് നമ്മുടെ കഴിവിലും പ്രവൃത്തികളിലും പൂർണ്ണമായ വിശ്വാസം വേണം. അതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. റൈറ്റ്, പഠിക്കാനാണെങ്കിൽ ഇനിയും ധാരാളമുണ്ട് ബെല്ലിൻ്റെ ലൈഫിൽ നിന്ന്. ഏതായാലും ഒരു സംഗതി കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. തനിക്ക് സംഭവിച്ച ദുരന്തം മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള അവസരമാക്കി മാറ്റിയതാണ് ഈ സംഭവം. സംഗതി ഇതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് ജനിച്ച് അധികം താമസിയാതെ മരിച്ചുപോയി ശ്വാസകോശത്തിലെ എന്തോ കുഴപ്പം കൊണ്ട്. ഇനിയൊരു കുഞ്ഞിനും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തിൽ മെറ്റൽ വാക്വം ജാക്കറ്റ് എന്നൊരു ഉപകരണം വികസിപ്പിച്ചെടുത്തു ഗ്രഹാം ബെൽ. അതും തൻ്റെ സങ്കടത്തെ നീക്കിവെച്ചുകൊണ്ട്. കുട്ടികളിൽ ഇന്നും ഉപയോഗിക്കപ്പെടുന്ന അയൺ ലങ്ങിൻ്റെ ആദ്യ രൂപമായിരുന്നു അത്.
ബഡീസ്, ഇന്ന് അല്പനേരം പോലും ഒരു 5 മിനിറ്റ് പോലും സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യാതായാൽ

ശ്വാസം മുട്ടും മിക്കവർക്കും. സോ ഇടയ്ക്കെപ്പോഴെങ്കിലും ഇതിൻ്റെ എല്ലാം അസ്ഥിവാരമിട്ട അലക്സാണ്ടർ ഗ്രഹാംബെൽ എന്ന മനുഷ്യനെയും ഒപ്പം ഇപ്പോൾ നമ്മൾ കേട്ട അദ്ദേഹത്തിൻ്റെ സവിശേഷതകളും ഓർക്കണം കേട്ടോ. ഓർമ്മ വയ്ക്കാൻ ഇനിയും എത്രമാത്രം കാര്യങ്ങളുണ്ടല്ലേ. കുറേയൊക്കെ നമുക്ക് ബെഡ് കോഫിയിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കാം എന്നും. ഇന്നില്ല കേട്ടോ, ഇനി നാളെ. ആൻഡ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം വളരെ നന്നായി തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് കാന്തിനെ ഗുഡ് ബൈ പറയാണ് ബെഡ് കോഫിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നിന്നും. ടേക്ക് കെയർ ഡിയേഴ്സ്.

0: പ്രീതി, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്, ക്ഷമിക്കണം, 1 മിനിറ്റ് 15 സെക്കൻഡ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. പ്രീതി, ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഈ അറിയിപ്പിനെ തുടർന്ന് 7 മണിക്ക് സ്വാഗതം കൊച്ചി, 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 8:30 സവാരി ടൈം, 10 മണിക്ക് വാട്സാപ്പ്. പതിനൊന്ന് മണിക്ക് സെല്ലുലോയിഡ്, ഉച്ചയ്ക്ക് 12 മണിക്ക് യോർ ചോയ്സ്, 12:50 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ, 3 മണിക്ക് വിവിധ് ഭാരതി റിലേ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ഓൺ ടു ഗോ ഡ്രൈവ് ടു മ്യൂസിക്, 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, രാത്രി 8 മണിക്ക് മൊമെന്റ്സ് വിത്ത് റെയിൻബോ, 9 മണിക്ക് ചാർട്ട് ബസ്റ്റേഴ്സ്, 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. പ്രിയരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റും 42 സെക്കൻഡുമാണ്. ഇന്ന് ലോക തേനീച്ച ദിനമാണ്. അപ്പോൾ ഈ ഒരു അറിയിപ്പോടെ തന്നെ നമുക്ക് ഇന്നത്തെ മറ്റ് പരിപാടികളിലേക്ക് കടക്കാം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇനി കേൾക്കാം.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റും 57 സെക്കൻഡുമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. ആദ്യത്തെ ചുവടുവയ്പ് എപ്പോഴും പ്രയാസകരമായിരിക്കും, പക്ഷേ അത് അനിവാര്യമാണ്. സ്റ്റോപ്പ് ഡ്രീമിംഗ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്, ഈ ഒരു ചിന്തയോടെ തന്നെ നമുക്ക് ഇന്നത്തെ ശുഭദിനം നമുക്ക് തുടങ്ങാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയാണ്. എല്ലാവർക്കും സ്വാഗതം കൊച്ചിയിലേക്ക്, ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് ചേർത്തല നീലിമംഗലത്തിൽ നിന്നും വിവേകാനന്ദൻ ചേട്ടൻ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ഗാനങ്ങളാണ് നമ്മൾ സ്വാഗതം കൊച്ചിയിലൂടെ ആസ്വദിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് വിവേകാനന്ദൻ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ആ മനോഹര ഗാനങ്ങൾ ആസ്വദിക്കാം നമുക്ക് സ്വാഗതം കൊച്ചിയിലൂടെ. ആദ്യ ഗാനം കേട്ടതിന് ശേഷം തിരിച്ചു വരാം.

ബാബുമോൻ എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച്, എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന്, യേശുദാസ് പി ജയചന്ദ്രൻ സംഘവും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അടുത്ത ഗാനം കൂട്ടുകാർ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ഗാനരചന നിർവഹിച്ച് ബാബുരാജ് ഈണം പകർന്ന് യേശുദാസ് ആലപിച്ചതാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 12:10. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി.

പ്രിയരെ, തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ വരികൾ എഴുതി കെ രാഘവൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അടുത്ത ഗാനം അന്വേഷിച്ചോ കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരന്റെ വരികൾക്ക് ബാബുരാജ് സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ചതാണ്. ഗാനം

0: 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലെ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24-ന്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ

0: സൂപ്പർ ജയിൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നേരിടാൻ പ്രയത്നിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: वैश्विक तनाव और संघर्ष के इस दौर में भारत और नॉर्डिक देश साथ मिलकर

0: കാര്യം വ്യക്തമാക്കിയത്.
1: വൈശ്വിക് തനാവ് ഓർ സംഘർഷ് കെ ഇസ് ദോർ മേ ഭാരത് ഓർ നോർഡിക് ദേശ് സാത് മിൽക്കർ ഏക് റൂൾസ് ബേസ്ഡ് ഗ്ലോബൽ ഓർഡർ കോ ബൾ ദേത്തെ രഹെങ്കെ ഓർ യുക്രൈൻ ഹോ യാ വെസ്റ്റ് ഏഷ്യ ഹം സംഘർഷ് കി ശീഘ്ര സമാപ്തി ഓർ ശാന്തി കെ പ്രയാസോ കാ സമർത്ഥൻ കർത്തെ രഹെങ്കെ ഹം ഇസ് ബാത് പർ സഹമത് ഹൈ കി മൾട്ടിലേറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാ റിഫോം ആവശ്യക് ഭീ ഹൈ ഓർ അർജന്റ് ഭീ ഹൈ ഓർ ടെററിസം പർ ഭീ ഹമാരാ ക്ലിയർ ഓർ യുണൈറ്റഡ് സ്റ്റാൻഡ് ഹൈ നോ കോംപ്രമൈസ് നോ ഡബിൾ സ്റ്റാൻഡേർഡ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ ഇറ്റലിയിലെ റോമിലെത്തി. ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റിലറയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 2025-2029 സംയുക്ത തന്ത്രപര പ്രവർത്തന പദ്ധതി അവലോകനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ. യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന റെയിൽ സംവിധാനങ്ങളെ പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഈ നേട്ടം. ഈ വർഷം മാർച്ച് വരെ 69,873 റൂട്ട് കിലോമീറ്ററിലധികം ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിൽ ഈ നാഴികക്കല്ല് കൈവരിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണമായും പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും പോലീസ് സൂപ്രണ്ടുമാരുമായും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. പശ്ചിമബംഗാളിൽ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. April 29 ഫാൽട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23-ന് ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിലും റൂബിയോ പങ്കെടുക്കും. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്ടീവ് ഹോളോ ബോക്സ് ആണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്നുള്ള MLA ജി സുധാകരൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 9:30 ഗവർണർക്ക് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. അതേസമയം മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.
3: പുതിയ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കും. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. അതേസമയം മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക

0: സമിതി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എ ചന്ദ്രശേഖരൻ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിഷ്ണു ദാർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ലക്നൌ പരാജയപ്പെട്ടത്. 221 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പശ്ചിമബംഗാൾ സർക്കാരിന്റെ കീഴിലുള്ള സർവീസുകളിലും തസ്തികകളിലും സംവരണത്തിനായി 66 ഒബിസി വിഭാഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. നേരത്തെയുണ്ടായിരുന്ന ഒബിസി എയ്ക്കുള്ള 10% സംവരണവും ഒബിസി ബിക്കുള്ള 7% സംവരണവും റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16(4) പ്രകാരം സംസ്ഥാന പട്ടികയിൽ 2010 മുമ്പ് ഉൾപ്പെടുത്തിയിരുന്ന ഒബിസി പട്ടിക അതേപടി നിലനിൽക്കും. DGCA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരിശോധിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചു. February 2 എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനം അവസാന സർവീസ് നടത്തിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. പി ചൌധരി അധ്യക്ഷനായ സമിതി, ചീഫ് സെക്രട്ടറി, DGP, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. ഇതുവരെ നടത്തിയ ചർച്ചകളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാവരും കൈക്കൊണ്ടതെന്ന് ശ്രീ പി ചൌധരി അറിയിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിലൂടെ മാത്രം ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവെടുപ്പ് ശാസ്ത്രത്തിന്റെ പങ്കിനെ എടുത്തുകാണിക്കുന്നതിനാണ് ദിനാചരണം. 1875 പാരീസിൽ വച്ച് മീറ്റർ കൺവെൻഷൻ ഒപ്പുവച്ചതിന്റെ വാർഷികത്തെ അനുസ്മരിക്കാനാണ് ലോക മെട്രോളജി ദിനം ആചരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16th കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. മ്യൂസിക്കലി യോഴ്സ്.

പ്രിയരെ, ഒരിക്കൽ കൂടിക്ക് സ്വാഗതം. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ലിസണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 50 സെക്കൻഡുമാണ്. അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് വിവേകാനന്ദൻ ചേട്ടൻ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ഗാനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം ചേർത്തല ആലപ്പുഴയിലാണ്. അദ്ദേഹം സ്ഥിരം ശ്രോതാവാണ്. എത്ര തിരക്കുകളുണ്ടെങ്കിലും സ്വാഗതം കൊച്ചി കേൾക്കാൻ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ വളരെ വിശദമായിട്ട് തന്നെ കത്തുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലൂടെ ആസ്വദിക്കാം. അതിനായി ചെയ്യേണ്ടത് കത്തുകൾ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് സ്വാഗതം കൊച്ചിയിലേക്ക് ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കാൻ സാധിക്കും. അപ്പോൾ കത്തായിട്ടാണ് നിങ്ങൾ

അയക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഗതം കൊച്ചി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി 21 എന്നതാണ് വിലാസം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ 8547341075 എന്ന നമ്പറിലേക്ക് മെസ്സേജായി അയക്കാവുന്നതാണ്. ഇനി വാട്സപ്പ് മെസ്സേജ് ആണെങ്കിലും കത്തായിട്ടാണെങ്കിലും അയക്കുമ്പോഴേക്കും സ്വാഗതം കൊച്ചി എന്ന തലക്കെട്ടോടുകൂടി തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ വിലാസം അല്ലെങ്കിൽ സ്ഥലം, വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ എന്നിവ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തലക്കെട്ട് കൊടുക്കുക, സ്വാഗതം കൊച്ചി എന്ന തലക്കെട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പേര് അല്ലെങ്കിൽ പേര്, വിലാസം അല്ലെങ്കിൽ സ്ഥലം, അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ എന്നിവ ചേർത്ത് കത്തായിട്ടോ വാട്സപ്പിലൊരു മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് സ്വാഗതം കൊച്ചിയിലേക്ക് ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കാൻ സാധിക്കും. 1980 മുൻപുള്ള ഗാനങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമാണ് നമ്മളൊരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നതുള്ളൂ. 1980 മുൻപുള്ള ഗാനങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അയക്കുക. അപ്പോൾ വിലാസം ഒരിക്കൽ കൂടി, സ്വാഗതം കൊച്ചി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി 21 8547341075 ആണ് നമ്മുടെ നമ്പർ, വാട്സപ്പ് നമ്പർ.

ഇന്ന് ചേർത്തലയിൽ നിന്നും വിവേകാനന്ദൻ ചേട്ടൻ തിരഞ്ഞെടുത്തയച്ചിട്ടുള്ള ഗാനങ്ങളൊക്കെയാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ സ്വാഗതം കൊച്ചിയിലൂടെ സുമലത ചേച്ചി, കൊടുങ്ങല്ലൂരിൽ നിന്നും സുമലത ചേച്ചി തിരഞ്ഞെടുത്തയച്ചിട്ടുള്ള ഗാനങ്ങളാണ് ആസ്വദിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാവേ, നാളെ താങ്കൾ തിരഞ്ഞെടുത്തയച്ചിട്ടുള്ള ഗാനങ്ങളാണ് ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ, സുമലത കൊടുങ്ങല്ലൂരിൽ നിന്നും. അപ്പോൾ നമ്മുടെ വിവേകാനന്ദൻ ചേട്ടൻ്റെ ഗാനങ്ങൾ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം തിരഞ്ഞെടുത്തയച്ച മനോഹരമായ മറ്റനവധി ഗാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഗാനം കൂടി കേട്ടതിന് ശേഷം തിരിച്ചു വരാം. അഭിനന്ദനം എന്ന ചിത്രത്തിൽ നിന്നുമാണ് ഈ ഒരു ഗാനം. കണ്ണൂർ രാജൻ വരികൾ എഴുതി, ശ്രീകുമാരൻ തമ്പി സംഗീതം പകർന്ന്, യേശുദാസ് ആലപിച്ചതാണ് ഈ ഒരു ഗാനം. കേട്ടതിന് ശേഷം തിരിച്ചു വരാം. ഇത് സ്വാഗതം കൊച്ചിയാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ കേൾക്കുന്നത്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

ഫുട്ബോൾ ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണമൂർത്തി സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ചത്. അടുത്ത ഗാനം അരനാഴിക നേരം എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ചതാണ്.

ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ വരികളെഴുതി, എം കെ അർജുനൻ സംഗീതം പകർന്ന യേശുദാസ് ആലപിച്ച ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിൽ നിന്നുമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം പകർന്ന യേശുദാസ് ആലപിച്ചതാണ് ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 59:20. ഇത്ര മനോഹരമായിട്ടുള്ള ഈ ഗാനങ്ങളൊക്കെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള വിവേകാനന്ദൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങൾ. ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യലിൽ ആകാശവാണിയോടും എല്ലാം ബന്ധപ്പെട്ടവരും ഒരുപാട് നന്ദി സ്നേഹവും ആദ്യമായിട്ട് അറിയിക്കുന്നു.
0: ഞങ്ങൾ
1: ഇത് 4-ാമത്തെ പ്രാവശ്യമാണ് പ്രക്ഷേപണം ചെയ്തത്.
0: അത്രയ്ക്ക്
1: ബന്ധം ആകാശവാണി സംരക്ഷിച്ചിട്ട് എനിക്കുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം.
0: ഞങ്ങൾക്കും വളരെ സന്തോഷം ചേട്ടാ. 4-ാമത്തെ പ്രാവശ്യവും ഇതുപോലെ കേൾക്കാൻ തയ്യാറായിട്ട്, അയക്കാൻ തയ്യാറായിട്ടൊക്കെ ഇരിക്കുന്നു എന്നറിയുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ?
1: വലിയ സന്തോഷം. ഈ രാവിലെ ഈ പാട്ട് കേട്ടില്ലെങ്കിൽ എനിക്കൊരു വളരെ സന്തോഷം.
0: പിന്നെ
1: പേര് പറഞ്ഞ പേര്?
0: എന്റെ പേര് അനുവീന്ദ്രൻ.
1: അനുവീന്ദ്രൻ. ആ, ശരി ശരി. പിന്നെ
0: പിന്നെ വീട്ടിലെ ആരൊക്കെ ഉണ്ട് വിശേഷങ്ങൾ പറയൂ.
1: വീട്ടില് വൈഫുണ്ട്, 2 മക്കളുണ്ട്. വൈഫ് പിന്നെ ഗൃഹജോലി. ഒരാ മകൻ അമ്പലത്തിൽ കൗണ്ടർലി കൗണ്ടർല ക്ഷേത്രത്തിലെ ക്ലർക്ക് കം മാനേജരാണ്. മകള് തയ്യലും പി എസ് സി കോച്ചിങ്ങോട്ടെങ്ങനെ കഴിയുന്നു.
0: അങ്ങനെ
1: 4 പേരുടെങ്കിൽ ഒരു ചെറിയ കുടുംബം.
0: അവരുടെ പേരും കൂടി പറയൂ.
1: വൈഫിന്റെ പേര് ബേബി ഗിരിജ. മകന്റെ പേര്
0: ഡാഡി ഗിരിജ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ?
1: ബേബി ഗിരിജ. മകന്റെ പേര് അനീഷ് ആനന്ദ്. മകൻ മകൾ അനീഷ.
0: അനീഷ. ഓക്കെ. അനീഷും അനീഷയും. ശരി, അവർ കേൾക്കുന്നുണ്ടോ?
1: ഒരു എല്ലാരും കേൾക്കുന്നുണ്ട്. ഇന്നലെ അറിയിച്ച കാരണം
0: മുമ്പ്
1: എനിക്ക് തലേ ദിവസം ചിലപ്പോഴും അറിയിപ്പ് കേൾക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ നേരത്തെ അറിയിച്ച കാരണം തയ്യാറായി തന്നെ
0: എല്ലാരും
1: കേൾക്കുന്നുണ്ട്.
0: പിന്നെ
1: പിന്നെ
0: പറയൂ, വർത്തമാനം പറയൂ.
1: ഈ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഒരു ദിവസം കുറച്ച് പാട്ട് ഒന്നോ രണ്ടോ പാട്ടെങ്കിലും കേൾക്കുക. അത് നമ്മുടെ

0: രോഗങ്ങൾക്ക് വരെ വളരെ ശാന്തി ഉണ്ടാവും. ബാക്കി സംഗീതത്തിൽ ഉടനെ രോഗങ്ങളെല്ലാം മാറ്റാൻ കഴിയുന്നത്. അങ്ങനെ പാട്ട് ഒരു ദിവസമെങ്കിലും കേൾക്കുക, അല്ലെങ്കിൽ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടുക, ദിവസം കിട്ടുമ്പോ പിന്നെ ഇതുപോലെ ആകാശവാണിയിലേക്ക് എഴുത്തുകൾ അയക്കുക. ഒരിക്കലും നമ്മുടെ എഴുതും ഇതുപോലെ പ്രശ്നങ്ങൾ ചെയ്യപ്പെടുമെന്ന് കരുതി എല്ലാവരും അയക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
1: താങ്ക് യു സോ മച്ച് ചേട്ടാ. പിന്നെ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ചേട്ടൻ വാട്ടരതോർത്തിയിലായിരുന്നോ?
0: ആ വാട്ടവരിലായിരുന്നു. എറണാകുളത്തായിരുന്നു. റിട്ടയർഡായി.
1: ഇപ്പൊ റിട്ടയർഡായിട്ട് ഒത്തിരി ആയോ?
0: കൂടുതലും 10-15 കൊല്ലത്തോളമായി. എങ്കിലും ഈ പാട്ട് എന്ന് പറഞ്ഞു പണ്ട് മുതൽ, പണ്ട് ഈ വീട്ടിൽ നിന്ന് റേഡിയോയില്ലായിരുന്ന സമയത്ത് ഈ വായനശാലയിലൊക്കെ റേഡിയോ ഒക്കെ പോയിരുന്നു കേട്ട് പാട്ട് ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ പണ്ട് മുതൽ പാട്ടിനോട് വളരെ താല്പര്യമുണ്ട്.
1: നീലിമംഗലാണല്ലേ സ്ഥലം?
0: വയലാർ നീലിമംഗലം.
1: വയലാർ നീലിമംഗലം. നീലിമംഗലം. എങ്ങനെയാണ് സ്ഥലമൊക്കെ? വളരെ ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലമാണോ? പേര് കേട്ടിട്ട്
0: ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല ആൾക്കാര്, സ്നേഹമുള്ളവരൊക്കെയാണ് എല്ലാവരും. അല്ല, ഞങ്ങളെല്ലാം ഐക്യത്തോടെ ഇടുക ചെയ്യുന്നത്.
1: അത് ശരി. അപ്പൊ എല്ലാരോടും അന്വേഷണം അറിയിച്ചേക്കും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു.
0: എല്ലാവർക്കും പാട്ട് പ്രക്ഷണം ചെയ്തതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും നന്ദി അറിയിക്കുന്നു.
1: അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പൊ ഇനിയും കേട്ടോണ്ട് കൂടെ തന്നെ ഉണ്ടാകൂ, കൂടുതൽ ഗാനങ്ങളൊക്കെ അയക്കൂ. ശരി ചേട്ടാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വിവേകാനന്ദൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്ത് അയച്ച കുറച്ചുകൂടി ഗാനങ്ങൾ ബാക്കിയുണ്ട്, നമുക്ക് അതൊക്കെ ആസ്വദിക്കാം. ഇത് സ്വാഗതം കൊച്ചിയാണ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അനുവീന്ദ്രനാണ്. അടുത്ത ഗാനം കേട്ടതിന് ശേഷം തിരിച്ചു വരാം.

സ്ത്രീയുടെ അഭിമാനം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എ ടി ഉമർ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ചത്. അടുത്ത ഗാനം മായ എന്ന ചിത്രത്തിന് വേണ്ടി പി ജെ ചന്ദ്രൻ ആലപിച്ചതാണ്. ദക്ഷിണമൂർത്തി സ്വാമികളുടെ വരികൾക്ക് ശ്രീകുമാരൻ തമ്പി ദക്ഷിണമൂർത്തി സ്വാമികൾ സംഗീതം പകർന്ന് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയതാണ്. മായ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം ആസ്വദിക്കാം. ഇത് സ്വാഗതം കൊച്ചിയാണ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ദേവരാജൻ സംഗീതം പകർന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഈ ഒരു ഗാനത്തോടെ ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ഗാനത്തിൻ്റെ ചിത്രം വരദക്ഷിണ. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അനുവീന്ദ്രനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാളെ ഇതേ സമയം കേൾക്കാം. സ്വാഗതം കൊച്ചി, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ ആം അഭിഷേക് മുഖോപാധ്യായ്. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഹോൾഡ് ടോക്സ് വിത്ത് ഹിസ് ഇറ്റാലിയൻ കൗണ്ടർ പാർട്ട് ജോർജിയ മെലോണി ഇൻ റോം ടുഡേ. Two leaders to discuss ways to boost cooperation on India-Middle East-Europe economic corridor and review joint strategic action plan 2025-2029. West Bengal government to roll out Annapurna scheme providing 3000 rupees per month to women aged 25 to 60 years from June 1st. Joint parliamentary committee on One Nation One Election says simultaneous Lok Sabha and assembly elections can save nearly 7 lakh crore rupees and increase India's GDP growth by 1.6%. DGCA orders further inspection of fuel control switch of an Air India Boeing 787-8 aircraft following technical snag earlier this year. And in IPL cricket, Rajasthan Royals beat Lucknow Super Giants by 7 wickets in Jaipur. Prime Minister Narendra Modi arrived in Rome last night on an official visit to Italy. Mr. Modi was received at the airport by Italy's Deputy Prime Minister and

aau@gmail.com ിലേക്ക് ഇമെയിൽ ആയോ 0487243856 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0487243856. മറ്റൊരു നമ്പർ കൂടി 8547837256. അട്ടപ്പാടി ITDP ഓഫീസിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന PVTG മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്, OP ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നുണ്ട്. മെഡിക്കൽ ഓഫീസർ ഫാർമസിസ്റ്റ് തസ്തികകളിലാണ് ഒഴിവുള്ളത്. മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് മെഡിക്കൽ ബിരുദവും ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 25 മുതൽ 45 വരെ. ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് +2 സയൻസും ഡിപ്ലോമ ഇൻ ഫാർമസിയുമാണ് യോഗ്യത പറയുന്നത്. പ്രായപരിധി 18 മുതൽ 36 വരെയാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്കും അട്ടപ്പാടി മേഖലയിൽ താമസിച്ചു വരുന്ന പട്ടികവർഗ വിഭാഗക്കാർക്കും മുൻഗണന ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ വരുന്നത് നാളെയാണ്, രാവിലെ 11 മണിക്ക് അട്ടപ്പാടി അഗളി ITDP ഓഫീസിൽ നടക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 0492425432 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 0492425432. മറ്റൊരു അറിയിപ്പ്, മലപ്പുഴ ഗവൺമെന്റ് വനിതാ ITIയിൽ ആരംഭിക്കുന്ന സൗജന്യ സീനിയർ അസോസിയേറ്റ് ഡെസ്കോപ്പ് പബ്ലിഷിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഹ്രസ്വകാലത്തേക്ക് മെയ് 25 മുതൽ 80 ദിവസമാണ് ക്ലാസ് നടക്കുന്നത്. SSLCയും +2 കമ്പ്യൂട്ടർ നോളജും 1.5 വർഷ കമ്പ്യൂട്ടർ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 12ാം ക്ലാസ്സും അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനവും അല്ലെങ്കിൽ NSOF ഇൻ പബ്ലിഷിംഗിൽ 3 വർഷത്തെ പരിചയവുമാണ് യോഗ്യത. താല്പര്യമുള്ളവർക്ക് ഈ മാസം 23 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8089 0889 8 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 8089 0889 8. ഒരു ഇമെയിൽ ഐ ഡി കൂടിയുണ്ട്, women@gmail.com.

പ്രിയരെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇനി കുറച്ച് യൂട്ടിലിറ്റി ന്യൂസസ് ആണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം, സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 6 മാസമാണ് കേട്ടോ കോഴ്സിന്റെ ദൈർഘ്യം വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർക്ക് www.CELKAU.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂൺ 15. കൂടുതൽ വിവരങ്ങൾക്ക് CELK

FECT യിൽ വിമുക്ത ഭടന്മാർക്ക് വിവിധ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ ഫോമിനും മറ്റ് വിശദവിവരങ്ങൾക്കും www.facet.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 21, അതായത് നാളെയാണ് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്ക് 04-8622-2290 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 04862229204 ആണ് കേട്ടോ നമ്പർ. അതുപോലെ തന്നെ കണ്ണൂർ, സേലം, ഗഡക്, വെങ്കടഗിരി എന്നിവിടങ്ങളിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജികളിൽ നടത്തിവരുന്ന AISTE അംഗീകാരമുള്ള ത്രിവത്സര ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് ടെക്നോളജി ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SSLC അഥവാ തത്തുല്യ പരീക്ഷയിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ച് പാസ്സായവർക്ക് അപേക്ഷിക്കാം. പ്രായം ജൂലൈ ഒന്നിന് 15 വയസ്സിനും 23 വയസ്സിനും മധ്യേ ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് പരമാവധി 25 വയസ്സാണ് പ്രായപരിധി വരുന്നത്. കണ്ണൂരിലെ ആകെയുള്ള 40 സീറ്റിൽ 30 സീറ്റ് കേരളത്തിൽ നിന്നുള്ളവർക്കും തമിഴ്നാട് അതായത് സേലത്തെ 6 സീറ്റാണ്, കർണാടക ഘടകത്തിൽ 2 സീറ്റ്, പോണ്ടിച്ചേരിയിൽ 2 സീറ്റ്, അതുപോലെ തന്നെ എന്നീ അനുപാതങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കുമായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസിലും ഓൺലൈനായിട്ട് www.iihtkannur.ac.in എന്ന വെബ്സൈറ്റ് വഴിയും സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ www.iihtkannur.ac.in എന്ന വെബ്സൈറ്റ്

0: നിന്നും ലഭിക്കും. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ വിദ്യാഭ്യാസ യോഗ്യത, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി എന്നീ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 16 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0497283539390 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ info@iihtkannur.ac.in എന്ന ഇമെയിൽ ഐഡിയിൽ മെയിൽ വഴി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, കോട്ടയം ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയിൽ ടേണർ ട്രേഡിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നുണ്ട്. ഓപ്പൺ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള അഭിമുഖം 22 May, അതായത് മറ്റന്നാൾ രാവിലെ 10 നടക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ, ബിടെക് ആണെങ്കിൽ 1 വർഷത്തെ പരിചയം, ഡിപ്ലോമയാണെങ്കിൽ 2 വർഷത്തെ പരിചയം, അല്ലെങ്കിൽ ടേണർ ട്രേഡിൽ NTCയും 3 വർഷ പരിചയവുമാണ് യോഗ്യത വരുന്നത്. താല്പര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ഓഫീസിലെത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-81-253562 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 04-81-253562 എന്നതാണ് നമ്പർ വരുന്നത്. ഒരറിയിപ്പ് കൂടിയുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവ സബ് ജയിൽ റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 3 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി, DTP എന്നീ കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളുടെ സൗജന്യ പരിശീലനത്തിനുള്ള അവശേഷിക്കുന്ന ഒഴിവുകളിലേക്ക് 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അടിസ്ഥാന യോഗ്യത +2 ആണ്. DTP കോഴ്സിന് ഡാറ്റ എൻട്രിയോ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവറോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കേണ്ടതാണ്. പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃതം സ്റ്റൈഫണ്ട് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഫോട്ടോ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 23-ാം തീയതി, ഈ മാസം 23-ാം തീയതി 4:30 മുൻപ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷ ഫോമിന്റെ മാതൃക ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ആലുവ ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിലും ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് 04-26-23-304 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു നമ്പർ 89-21-07-08-401 ആണ്. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 89-21-07-08-401 നമ്പർ. പ്രീതി, ഇപ്പോൾ സമയം 8:40:25 കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. ഇനി കേൾക്കാം
1: ബ്ലാസ്റ്റ് യുവർ മോർണിംഗ്സ് വിത്ത് ബ്ലിസ്റ്ററിംഗ് മ്യൂസിക്. സവാരി ടൈം.

ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഒരു അടിപൊളി ഡേ ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സവാരി ടൈം ഇവിടെ തുടങ്ങാൻ കേട്ടോ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റും 12 സെക്കൻഡും ആണ്. അപ്പൊ സവാരി ടൈം എന്താണെന്ന് അറിയാലോ. നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ എങ്ങോട്ടാണ് യാത്ര, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കൂടെ ആരാണോ ഉള്ളത്, വഴിയിൽ വല്ല ബ്ലോക്ക് ഉണ്ടോ, മഴയുണ്ടോ, കുഴിയുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വിളിച്ചു പറയാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സവാരി ടൈം ആണ്. അപ്പോൾ വിളിച്ചു പറയാൻ പറഞ്ഞു, അപ്പൊ വിളിക്കുന്ന നമ്പർ അറിയില്ലേ, 0484242810 ആണ് നമ്മുടെ നമ്പർ. 0484242810 ആണ്. അപ്പൊ ഈ ഒരു നമ്പർ വിളിച്ചിട്ട് നിങ്ങളുടെ ഒപ്പം ആരൊക്കെയുണ്ട്, യാത്ര ചെയ്യാൻ സുഖമായിട്ട് പോകുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങും കൂടി ചോദിക്കാം, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതും പറയാം. ഇത് സവാരി ടൈമാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു സോങ് ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. അപ്പൊ വേഗം ഫോൺ എടുത്ത് വിളിച്ചോളൂ കേട്ടോ. 0484242810 ആണ് നമ്മുടെ നമ്പർ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: This is Rainbow FM 107.5. Musically yours.
3: അപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. സവാരി ടൈമാണ്. അപ്പോ നിങ്ങൾ സവാരി പോവുകയാണെങ്കിൽ നിങ്ങളുടെ സവാരിയുടെ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ കേൾക്കാനും വർത്തമാനം പറയാനും ഒക്കെ ഇവിടെ ഞാനുണ്ട്. എന്റെ പേര് അനു ഇന്ദ്രൻ എന്നാണ്. അപ്പോ വേഗം ഫോൺ എടുത്തിട്ട് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സോങ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം, അങ്ങനെ സൂപ്പറായിട്ട് പാട്ടൊക്കെ കേട്ട് പോകാം. എവിടെയെങ്കിലുമൊക്കെ മഴ ഉണ്ടോന്നൊക്കെ വിളിച്ച് പറയാം കേട്ടോ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 46:23 ആണ്. കേട്ടോണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801 വിളിച്ച് കുറേ നേരിട്ട് റിങ് ചെയ്യുന്നു, ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ തോന്നിക്കുന്നാൽ ക്ഷമ നശിച്ച് വെച്ച് പോകരുത്, ക്ഷമയാണ് നല്ലത്. അപ്പോൾ കുറച്ച് ക്ഷമിക്കുക, ഒരു 2-3 റിങ്ങൊക്കെ എന്തെങ്കിലും ഫോൺ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം വിളിച്ചോളൂ, 0484242801 എന്ന നമ്മുടെ നമ്പറിലേക്ക്. അപ്പോൾ മറ്റൊരു സോങ് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് സവാരി ടൈമാണ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്.

0: ഗൈസ്, അപ്പൊ നമ്മുടെ ഫേഴ്സ് കോളർ നമ്മുടെ ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: ആ കേൾക്കാമോ?
1: കേൾക്കാം കേൾക്കാം.
0: ആ എന്തൊക്കെയുണ്ട് വിശേഷം? ആരാണ് സംസാരിക്കുന്നത്?
1: സുഖമായിരിക്കുന്നു. സംസാരിക്കുന്ന രവീന്ദ്രനാഥാണ്.
0: ഓക്കെ, രവീന്ദ്രനാഥ് ചേട്ടൻ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. ഓക്കെ, അപ്പൊ യാത്രയിലാണ്, ഓഫീസിലേക്കാണ് അല്ലേ? ഓക്കെ, എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? കൊറേ കാലായില്ല സംസാരിച്ചിട്ട്.
1: അങ്ങനെ സുഖമായിട്ട് പോണു. പിന്നെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സമാധാനത്തിൽ ശാന്തമായിട്ട്
0: പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് നമ്മുടെ ഹുസൈനസ് അബ്ദുള്ളയിലെ ഗോപിക വസന്തം.
0: ഓക്കെ, അന്ന് ഒരു തവണ എന്നോടത് ചോദിച്ചിരുന്നു അല്ലേ, ഗോപിക വസന്തം ഏത് രാഗമാണ് എന്നൊക്കെ പറയാൻ ചോദിച്ചിരുന്നു. സംഗീതം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണല്ലേ?
1: പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ,
1: നല്ലോണം പാടുന്ന കുറെ സുഹൃത്തുക്കളും.
0: അപ്പൊ ഈ സുഹൃത്ത് നല്ലോണം പാടില്ലേ? ഒരു രണ്ടുപേര് പാടാൻ. ശരി, അപ്പൊ എന്തായാലും ഗോപിക വസന്തം വെച്ചു തരാം. പോകുന്ന വഴിക്ക് ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ അല്ലേ?
1: പോകുന്ന വഴിക്ക് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല, സാധാരണ രീതിയിലുള്ള.
0: ഓക്കെ, അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടാണെന്നും കൂടി പറഞ്ഞേക്കൂ.
1: ഞാൻ നെട്ടൂരിൽ നിന്ന് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെട്ടൂർ തന്നെ താമസിക്കുകയാണ്. ഞങ്ങളെ അടുത്ത് ഒത്തിരി പ്രശസ്തരായവരുണ്ട്. പിന്നെ വി ഡി സതീശൻ, അനു ഇന്ദ്രൻ, ഒത്തിരി പേരുണ്ട് നെട്ടൂർ.
0: അതെ അതെ അതെ. ശരി, ഓക്കെ ഏട്ടാ, അപ്പൊ എന്തായാലും സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ശരി. അപ്പോൾ നമ്മുടെ രവീന്ദ്രനാഥ് ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഗോപിക വസന്തം തേടി വനമാലി എന്ന സോങ് ആസ്വദിച്ചതിന് ശേഷം തിരിച്ചു വരാം. ഇത് സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ആൻഡ് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഒക്കെ വിളിച്ച് പറയാം കേട്ടോ. വിളിച്ച് പറയേണ്ട നമ്പർ 0424242801 അപ്പോൾ ഫോൺ എടുക്കാനും സംസാരിക്കാനൊക്കെ ആയിട്ട് ഞാനിവിടെയുണ്ട്. എൻ്റെ പേര് അനു ഇന്ദ്രൻ എന്നാണ്. അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. സവാരി ടൈമാണ്.

0: आदरणीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.
4: യെസ്, അപ്പോ 9 മണി കഴിഞ്ഞ് 1:17 ആണ്. അപ്പൊ അടുത്തതായിട്ട് മലർവാഗ് കുമ്പത്തൊക്കെ ചോദിച്ചിട്ട് ഒരാള് നമ്മളോടൊപ്പം ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
5: ഞാൻ പ്രവീൺ.
4: പ്രവീൺ എവിടുന്നാണ്?
5: ഞാനൊരു കരുമാനൂർ യാത്ര പോയാണ്.
4: കരുമാനൂർ?
5: അത്താണി, അത്താണി ഭാഗം കഴിഞ്ഞ്.
4: ആ ഓക്കെ, എങ്ങോട്ടാണ് യാത്ര?
5: കാഞ്ഞൂര്.
4: കാഞ്ഞൂർക്ക് പോവാണ്, ശരി. ഓ, ആരൊക്കെ ഉണ്ട് ഒപ്പം?
5: ഞാൻ ഒറ്റക്കേ ഉള്ളൂ. ഒരു മറ്റേ ഈ വെജിറ്റബിൾ ഫാമിലി പോണാണ്, ഫാമില്ലേ അവിടെ പോണാണ്.
4: ഓ ഓക്കെ, ഫാമിലിക്ക് പോയിക്കൊണ്ടിരിക്കാണ്. എനിക്ക് സന്തോഷം. പിന്നെ എന്താണ് ഈ പാട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ? എന്താണ്
5: ഈ പാട്ട്? പിന്നെ എന്റെ മനസ്സിൽ ഹൃദ്യമായ ഒരു, ഞാൻ യേശുദാസ് മറ്റേ പി ജയന്തന്റെ ഒരു ഫാനാണ്. യേശുദാസിനെ അവഗണിച്ചിട്ട് പറഞ്ഞല്ല, ജയന്തൻ മാഷിന്റെ ഒരു പ്രത്യേക ഇപ്പൊ മുത്തശ്ശിയിലെ പാട്ടില്ലേ, ആ പാട്ടൊക്കെ എന്ത് രസമുള്ളതാണ്. കേട്ടിട്ടുണ്ടോ? മേഡം കേട്ടിട്ടുള്ളത്?
4: നമുക്കിന്ന് സ്വാഗതം കൊച്ചിയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു രാവിലെ.

0: അതുണ്ടായിരുന്നു പക്ഷേ പഴയ പാട്ട് ജയന്തന്റെ പാട്ടുണ്ടായിരുന്നു. ഇത് ഈ പാട്ടുണ്ടായില്ല, പക്ഷെ എനിക്ക് ആകർഷിക്കണ പാട്ട് ഞാൻ പറഞ്ഞപ്പോ രണ്ടൊന്നും ആദ്യം പറഞ്ഞില്ലേ,
1: യേശുദാസിന്റെ
0: കൊല്ലം കോട് എന്നുള്ള ആ ഭാഗമൊക്കെ തൂക്കം തേക്കുന്ന ആ പാട്ടൊക്കെ എന്തോ എന്തൊരു അനുഭൂതി പറയാ പോകും. വീണ്ടും വീണ്ടും കേൾക്കുന്നു പാട്ട് കേൾക്കാം. ഞാൻ നേരത്തെ മേഡത്തിനോട് പറഞ്ഞില്ലേ, വേറെ പാട്ട് കേൾക്കില്ല, പാട്ട് ശ്രദ്ധയിലേക്ക് ആവാഹിച്ചിട്ട് ആസ്വദിക്കലാണ് പാട്ട്.
1: നമുക്ക്
0: മാനസികമായിട്ട് ഒരു ഉല്ലാസവും ഒരു രോഗത്തിന് ഒരു ശമനം ഉണ്ടാവും, ഒരു മ്യൂസിക് തെറാപ്പി പോലെ.
1: അങ്ങനെ അപ്പൊ യാത്രയിലായിരിക്കുകയാണ് അല്ലേ?
0: അപ്പൊ ഞാൻ രണ്ടുപേര് പാടിക്കോട്ടെ.
1: ഓ പിന്നെന്താ പാടിക്കോളൂ.
0: മലരമ്പനറിഞ്ഞില്ല മധുമാസമറിഞ്ഞില്ല മലർചൂടിയൻ മനസ്സിൽ ഒരു മോ

0: അടിപൊളി അടിപൊളി. പറഞ്ഞോളൂ.
1: സലീം നേരിക്കോട്, പിന്നെ ഫ്രാൻസി യോഹന്നാൻ, പിന്നെ ഒരു ഹൈദരോസ്ക, ആ പുള്ളിയെപ്പോലെ ഒരു കടയിൽ നിന്ന് കേക്കണം
0: കണ്ടിട്ടുണ്ട്.
1: പിന്നെ ഒരു റസാക്ക് നേരിക്കോടും, പിന്നെ ധന്യ സാധനം വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ ശരി, അപ്പൊ ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ടുള്ള സോങ് ആണ് കേട്ടോ ഇപ്പൊ വരാൻ പോകുന്നത്. ഓക്കെ ശരി, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ ശരി. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമാണ്. നിങ്ങളൊരു സവാരി പോകുന്ന ടൈമാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോളൂ. ഇവിടെ ഫോൺ എടുക്കാൻ ഞാനുണ്ട്. എൻ്റെ പേര് അനുവീന്ദ്രൻ എന്നാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം.

0: യെസ്, അങ്ങനെ സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 9:19 ആണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: ആരാണ് സംസാരിക്കുന്നേ?
1: ഞാൻ ബാലകൃഷ്ണൻ.
0: ബാലകൃഷ്ണൻ എവിടുന്ന? ഓക്കെ, അപ്പൊ എടപ്പള്ളിയിൽ നിന്നും ബാലകൃഷ്ണൻ ചേട്ടൻ, എങ്ങോട്ടാണ് യാത്ര?
1: യാത്രയില്ല, ഞാൻ വീട്ടിലാണ്.
0: ഓ, വീട്ടിലാണോ? അത് ശരി. ഓ ഓക്കെ, അപ്പൊ വീട്ടിലിരുന്ന് അങ്ങനെ കേട്ടോണ്ടിരിക്കാണ്. വീട്ടിൽ
1: ആരൊക്കെ?
0: അങ്ങനെ
1: വൈഫ് വൈഫിന്റെ വീട്ടിൽ പോയിരിക്കാണ്, ചാലക്കുടിയിലെ.
0: ഓ ഓക്കെ,
1: രണ്ടു ദിവസമായി പോയിട്ട് ഇന്ന് വന്നേക്കും.
0: ഓ ശരി, അപ്പൊ ഒറ്റയ്ക്കാണിപ്പോ.
1: അതെ അതെ.
0: ശരി, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ? ഏത് പാട്ടാ വേണ്ടേ? അതാ പറയൂ.
1: ഞാൻ പറഞ്ഞല്ലോ, മറ്റെന്താ പൂമരത്തിലെ ഞാനും ഞാനും എന്നൊരാളും 40 പേരും കപ്പലുണ്ടാക്കി.
0: ഓക്കെ, ആ പാട്ട് വെക്കാം. ഡെഡിക്കേഷൻ എല്ലാ ലിസ്ണേഴ്സിനും വേണ്ടിട്ട്. ഓക്കെ, ചേട്ടൻ പേരും പറഞ്ഞു. ബാലകൃഷ്ണൻ ചേട്ടാ, അപ്പൊ ബാലകൃഷ്ണൻ ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് വെച്ചു തരാം. ഈ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം? നല്ല രസമുള്ള ഒരു പാട്ടാണ് അല്ലേ?
1: എനിക്ക് സാധാരണ ഇഷ്ടം ഞങ്ങള് പഴയ കാലത്ത് 80-ന് മുമ്പുള്ള പാട്ടുകളാണ് പൊതുവെ ഇഷ്ടമുള്ളത്. അതാണ്, പക്ഷെ എനിക്കിതൊരു പുതുമ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത്.
0: ഓക്കെ ശരി ചേട്ടാ, അപ്പൊ എന്തായാലും ഒരു സോങ് വെച്ച് തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
1: ഓക്കെ,
0: അപ്പൊ നമ്മുടെ ബാലകൃഷ്ണൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗാനം വെച്ച് തരുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസ്ണേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സോങ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനും ഞാനും എൻ്റെ ആളും എന്ന സോങ് വരുന്നുണ്ട് പൂമരം എന്ന സിനിമയിൽ നിന്നും. അതിനു മുൻപ് നമ്മുടെ ഏരൂർ സെക്ഷൻ പരിധിയിൽ ആസാദ്, എസ് എൻ ജംഗ്ഷൻ, അതുപോലെ മോളുംപുറം, ശാസ്ത, മാമ്പിളി ലെയ്ൻ, ആനപ്പറമ്പ്, വടക്കേ വൈനീതി, ചെമ്മായത്ത് റോഡ്, അരിഞ്ഞാണിൽ റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായിട്ട് വൈദ്യുതി മുടങ്ങും. അപ്പോൾ ഇപ്പോൾ തന്നെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരുമോ എന്നറിയില്ല. എന്തായാലും 5 മണി വരെ ഭാഗികമായിട്ട് മുടങ്ങും എന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തുള്ളവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. സവാരി ടൈം ആണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സവാരിയിലൊക്കെ ആണെങ്കിൽ വേഗം ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞോളൂ, ഇതാ ഞാൻ ഇങ്ങനെ സവാരി പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ഈ ഒരു പാട്ട് കേൾക്കാൻ തോന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പാട്ട് വെച്ച് തരാം. ഓക്കെ, അപ്പോൾ വേഗം ഫോണിലേക്ക് വിളിക്കൂ. വിളിക്കാനുള്ള നമ്പർ 0484248101 ആണ്. അപ്പോൾ ഫോൺ എടുത്തിട്ട് വേഗം വിളിച്ചോളൂ. കോൾ എടുക്കാൻ ഞാനുണ്ട് ഇവിടെ. എൻ്റെ പേര് അനു ഇന്ദ്രൻ എന്നാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത്

0: യെസ്, അങ്ങനെ റെട്രോ എന്ന മൂവിയിലെ ഒരു സോങ് കേട്ട് കഴിഞ്ഞിരിക്കുന്ന സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റും 50 സെക്കൻഡും ആണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്.
0: രഞ്ജിത്ത്? ഓക്കെ. രഞ്ജിത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ പിറവത്തുനിന്ന് കോതമംഗലത്തേക്ക് യാത്ര ചെയ്യാണ് ജോലിക്ക് വേണ്ടിട്ട്.
0: ഓക്കെ, അപ്പോ കോതമംഗലത്താണ് ജോലി ചെയ്യുന്നത് അല്ലേ?
1: അതെ അതെ.
0: ശരി, ഒറ്റയ്ക്കാണോ?
1: അതെ അതെ, ഒറ്റയ്ക്കാണ്.
0: കാറിലാണോ ബൈക്കിലാണോ?
1: കാറിലാണ്.
0: അങ്ങനെയാണേ, ഓക്കെ. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫ്, 2 മക്കള്.
0: ഓക്കെ, അവരുടെ പേര് പറയൂ.
1: വൈഫിന്റെ പേര് സൗമ്യ, മോൻ മൂത്തയാള് സാരംഗ്, രണ്ടാമത്തെ ആള് ശ്രീഹർഷ്.
0: ശ്രീഹർഷ്?
1: അതെ അതെ.
0: ഓ, നല്ല പേരുകളാണല്ലോ, സാരംഗും ശ്രീഹർഷും, കൊള്ളാം. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ARM-ല് വൈക്കം വിജയലക്ഷ്മി പാടിയ അങ്ങ് വാനൊക്കെ ഉള്ളിന്നുള്ള പാട്ട്.
0: രണ്ടുപേര് പാടുന്ന ഉച്ചയുണ്ടെന്ന് തോന്നുന്നല്ലോ.
1: പാടാറുണ്ട്, പക്ഷെ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ.
0: കമ്മോൺ, ഈ പാട്ടിന് വേണ്ട, വേറെ ഏതെങ്കിലും പാട്ട് പാടിക്കോളിൻ.
1: ശ്യാമവാനിലേതു കണിക്കൊന്ന പൂത്തുവോ, ചെണ്ടുമല്ലിപ്പൂ തീർന്നുവോ,
0: അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ലേ, നമ്മൾ പാടാൻ പറഞ്ഞപ്പോ പാടാം.

0: അത്രന്നെയുള്ളൂ, അടിപൊളി.
1: താങ്ക് യു.
0: സൂപ്പർ. അപ്പൊ എങ്ങനെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കോതമംഗലത്ത്. ലൈക്ക് എന്ത് എന്ത് വർക്കാണ് ചെയ്യണേ?
1: രജിസ്ട്രേഷൻ വകുപ്പിലാണ്.
0: എന്താണ്?
1: രജിസ്ട്രേഷൻ വകുപ്പിലാണ്.
0: രജിസ്ട്രേഷൻ വകുപ്പിലാണ്. ഓക്കെ, അപ്പൊ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണോ?
1: അതെ അതെ.
0: വാ, വണ്ടർഫുൾ. ശരി, അപ്പൊ ദാ ARML സോങ് വരുന്നു. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: വൈഫിനും മക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.
0: ശരി, വൈഫിനും മക്കൾക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ വൈഫിന്റെ പേരെന്തായിരുന്നു?
1: സൗമ്യ രഞ്ജിത്ത്.
0: സൗമ്യ. ഓക്കെ, സൗമ്യ, ശ്രീഹർഷ്, അതുപോലെ തന്നെ സാരംഗ് അല്ലെ? യെസ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ദാ സോങ് വരുന്നു. താങ്ക് യു ഫോർ കോളിംഗ്.
1: താങ്ക് യു. താങ്ക് യു.
0: ഓക്കെ, രഞ്ജിത്ത് ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് രഞ്ജിത്ത് ചോദിച്ചിട്ടുള്ള ഒരു സോങ് ഇതാ വരുന്നു. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സും നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഇവിടെ ഫോൺ എടുക്കാൻ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് 10 മണിവരെ കേട്ടോ സമയമുള്ളൂ. അപ്പോൾ വേഗം തന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് പെട്ടെന്ന് തന്നെ കേൾക്കാം. ഇത് സവാരി ടൈമാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: യെസ്, അങ്ങനെ നമ്മുടെ രഞ്ജിത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോങ് ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 28:19 ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിൽ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, എന്റെ പേര് ഫാത്തിമ, ഞാൻ കളമശ്ശേരി നിന്നാണ് വിളിക്കുന്നത്.
0: ഫാത്തിമ, ഓക്കെ ഫാത്തിമ, എങ്ങോട്ടാണ് യാത്ര?
1: പാലക്കാട്.
0: പാലക്കാടേക്ക് പോവാണ്? ചായ കുടിച്ചോണ്ടിരിക്കാണോ ഇപ്പൊ? ഓക്കെ, ആരൊക്കെയായിട്ടാണ് പോകുന്നത്? ഉമ്മച്ചി, വാപ്പച്ചിയും
1: പുള്ളിയും.
0: ആ ഓക്കെ, അപ്പൊ പുള്ളിയുടെ ഉമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയൊക്കെ പേര് പറയോ? ഹബീബ് റഹ്മാൻ. ഓക്കെ, കൊച്ചിന് എത്ര വയസ്സായി?
1: 2.5 വയസ്സ്.
0: അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചേക്കൂട്ടോ. ശരി, അപ്പൊ ചുമ്മാ ഒരു ട്രിപ്പ് പോവാണ് അല്ലേ? ഓക്കെ, പാലക്കാടത്തെ ആ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? ഓക്കെ ശരി, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? അവര് ട്രിപ്പ് പോകുമ്പോ പാടുന്ന ആ ഒരു പാട്ടല്ലേ? ഓ അടിപൊളി, അപ്പൊ അങ്ങനെ ട്രിപ്പ് പോകുമ്പോ ആ ഒരു പാട്ടൊക്കെ കേട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പൊ യാത്ര സൂപ്പർ പോവട്ടെ, എല്ലാവർക്കും ആശംസകൾ അറിയിച്ചേക്കും. ഓക്കെ ശരി ഫാത്തിമ.
1: പിന്നെ
0: ആ പറഞ്ഞോളൂ.
1: നാളെ മോഹൻലാലിന്റെ ബർത്ത്ഡേ, അദ്ദേഹത്തിന് വേണ്ടി ഒരു 10 മണിയാകുമ്പോ പാട്ട് വെച്ചെടുക്കോ.
0: വെച്ചെടുത്തേക്കാം,
1: നല്ലൊരു പാട്ട്,
0: തീർച്ചയായിട്ടും വെച്ചെടുത്തേക്കാം. ഓക്കെ ശരി. അപ്പോ ഫാത്തിമ ചോദിച്ച പാട്ടാണ് വരുന്നത് കെമിസ്ട്രി മൂവിയിൽ. അപ്പൊ ഇതുപോലെ നിങ്ങളും എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ, നിങ്ങൾക്കും ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലും ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ദാ ഇതുപോലെ തന്നെ ഫോൺ എടുക്കുക, വിളിക്കുക. 0484-24-2801 ആണ് നമ്മുടെ നമ്പർ. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചോളൂ. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. സവാരി ടൈം ആണ്.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
3: അങ്ങനെ സമയം 9 കഴിഞ്ഞ് 55:59 നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ
4: ഹലോ
3: ആ കേൾക്കാമോ?
4: ഹലോ
3: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
4: നാസർ.
3: എവിടുന്നാണ്? നീറിക്കോട്. ഓക്കേ, നാസർക്ക് എവിടെ നീറിക്കോട്, എന്താണ് പരിപാടി? ഓ, മീൻ കച്ചവടമാണ്. അപ്പൊ ഇന്ന് കച്ചവടം കഴിഞ്ഞോ? വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് അല്ലേ? ആഹാ, ഓക്കേ. അപ്പൊ വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് മീൻ എടുത്തിട്ട് നീറിക്കോട് കൊണ്ട് വിൽക്കും അല്ലേ?
4: ഹലോ,
3: കേക്കുന്നില്ലേ? ഹലോ ഹലോ, ആ വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് മീൻ മേടിച്ച് നീറിക്കോട് വിൽക്കും അല്ലേ? ഓക്കെ, ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? അവരുടെയൊക്കെ പേര് പറയാമോ?
4: മൂത്താള് റംസിയ, രണ്ടാമത്താള് റിസ്വാന, മൂന്നാമത്താള് റിസ്വാന, പിന്നെ ഭാര്യയുടെ ഒരു സീനത്ത്.
3: ശരി, ഓക്കെ. അപ്പൊ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിട്ടാണോ സോങ്?
4: എന്താ പറഞ്ഞ?
3: മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിട്ടാണോ സോങ്? അതെ അല്ലേ. ഏത് പാട്ടായിരുന്നു വേണ്ടത്?
4: കഥ പറയുമ്പോൾ വ്യത്യസ്തമായ ഒരു ബാബറമാലിനെ.
3: ഓക്കെ, ആ ഒരു സോങ് ഇഷ്ടാണോ? ശ്രീനിവാസ് നായരുടെ ആരാധകനാണോ? ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു സോങ് വെച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോ നമുക്ക് വ്യത്യസ്തനാമൊരു ബാർബര ബാലനേ എന്ന സോങ് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. ഇത് സവാരി ടൈമാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ചോദിച്ചുകൊണ്ട് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0484242.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: सुपरहिट सॉन्ग, सुपरहिट शो, सुपरहिट एंटरटेनमेंट, ओनली ऑन रेनबो FM 107.5। Stay tuned.
3: അങ്ങനെ കഥ പറയുമ്പോൾ ആ ഒരു മൂവിയിലെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തിന്നിരിക്കുന്ന സമയം 9 മണി കഴിഞ്ഞ് 42:39 കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. സവാരി ടൈം ആണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
4: ശോഭ.
3: ശോഭ ചേച്ചി, എങ്ങോട്ടാണ് യാത്ര? തൊടുപുഴയ്ക്ക് പോവാണ്. ഓക്കേ, എങ്ങനെയാണ് യാത്ര? ബസ്സിലാണോ ഓട്ടോയിലാണോ?

0: കാറിലാണോ?
1: ഓട്ടോ ഓട്ടോ ഞങ്ങൾക്ക് ഓട്ടോ എന്റെ
0: സ്വന്തമായിട്ട്. ഹസ്ബൻഡ് ആണോ ഓടിക്കുന്നേ?
1: ഹസ്ബൻഡ് ഓടിക്കുന്നു.
0: അത് ശരി. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടി ട്രിപ്പിംഗ് ആണല്ലേ?
1: സാധനങ്ങളൊക്കെ വാങ്ങി വരാം.
0: ഓക്കെ, വീട്ടില് വേറെ ആരൊക്കെയല്ലേ?
1: വീട്ടില് എനിക്ക് രണ്ട് മക്കള്, രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു. ചെക്കന്മാരാണ്. കിട്ടി
0: എന്താണ്?
1: രണ്ടുപേരും കല്യാണം കഴിഞ്ഞു.
0: ഓക്കെ, അപ്പൊ മക്കളുടെയും മരുമക്കളുടെയൊക്കെ പേരും കൂടി പറഞ്ഞോളൂ, അവരും കൂടി കേക്കട്ടെ.
1: മക്കളുടെ മരുമക്കളുടെ പേര് ഒരാള് ശരണ്യ, ഒരാളെ
0: ശിഖ.
1: പിന്നെ മകൻ മൂത്ത ആള് മനു, രണ്ടാമത്തെ ആള് നന്ദു.
0: നന്ദു മനു. ഓക്കെ, ഹസ്ബൻഡിന്റെ പേര്?
1: ഹസ്ബൻഡിന്റെ പേര് വിശ്വംഭരൻ.
0: ഓക്കെ, വിശ്വംഭരൻ ചേട്ടനും ശോഭ ചേച്ചിക്കും നന്ദുനും മനുവിനും ശിഖയ്ക്കും ശരണ്യയ്ക്കും വേണ്ടിട്ടാണ് സോങ് വരുന്നത്. ഏത് സോങ് ആണ് വേണ്ടത്? ആ പാടിക്കോ. അത് പറ്റത്തില്ല, രണ്ടുപേരും എന്തായാലും പാടറ. ഞാൻ എന്തെങ്കിലും കേട്ടുപോയി, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെറുതെ വിട്ടേനെ. പക്ഷെ പാടിയേ പറ്റുള്ളു. പക്ഷെ പാടുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്.
1: ഇത് ഈ റെയിൻബോലി പരിപാടി നമുക്ക് യാത്രയിൽ മാത്രമാണോ വിളിക്കുന്നോളോ?
0: അതെ, സവാരി ടൈം അല്ലേ? യെസ്, അതുകൊണ്ട് സവാരി ടൈം ആയതുകൊണ്ടാണ് യാത്ര പോകുമ്പോ വിളിക്കേണ്ടി വിളിക്കണം എന്ന് പറയുന്നത്. യുവർ ചോയ്സ് ഉണ്ട്, യുവർ ചോയ്സിൽ നമുക്ക് അല്ലാതെ സംസാരിക്കാൻ പറ്റും.
1: അത് മറ്റേ മൊബൈലിൽ വേണ്ടേ?
0: അല്ല, വിളിച്ച് സംസാരിക്കാൻ പറ്റും. വാട്സപ്പിൽ അല്ലാതെ തന്നെ മെസ്സേജ് അയക്കാൻ പറ്റാതെ അല്ലാതെ വിളിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട് കേട്ടോ.
1: ഓ,
0: അതെങ്ങനെയാ ഉച്ചയപ്പ കേക്കണേ? അപ്പൊ സ്ഥിരമായിട്ട് റേഡിയോയുടെ ഒപ്പമുള്ള ആളുകളാണല്ലേ? ഓക്കെ, അപ്പം കൊണ്ടുവരും കൊണ്ടുവരും എന്നുള്ള സോങ് കേക്കാം അല്ലേ? ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും പോയിട്ട് വരൂ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരൂ കേട്ടോ. ഓക്കെ, എന്റെ പേര് അനു ഇന്ദ്രൻ. ഓക്കെ, ആരായിരുന്നു? എന്തോ
1: രാവിലെ വിളിച്ചോ?
0: ഓക്കെ, എന്തായാലും ഇവിടെ ഉള്ള എല്ലാവരോടും ഞാൻ അന്വേഷണം പറഞ്ഞേക്കാം. ശരി, ഓക്കെ, അവിടെ ഉള്ളവരോട് അന്വേഷണം പറഞ്ഞേക്ക കേട്ടോ. ശരി ശോഭ ചേച്ചി. അപ്പൊ നമ്മുടെ ശോഭ ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് വിശ്വംഭരൻ ചേട്ടനും അതുപോലെ തന്നെ ചേച്ചിയുടെ മക്കൾക്ക് നന്ദു, മനു, ശരണ്യ, ശിഖ, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത സോങ് വരുന്നത്. കൊണ്ടുവരാം കൊണ്ടുവരാം എന്ന ഒടിയനിലെ സോങ് ആണ് വരുന്നത്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങാണ്. അപ്പം നമുക്ക് ആ ഒരു പാട്ട് കേട്ട് ആസ്വദിക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. സവാരി ടൈം ആണ്. ഇനി കുറച്ച് ടൈമേ നമുക്ക് ഉള്ളൂ, ഒരു 15 മിനിറ്റ് കൃത്യമായിട്ട് ഇല്ല, എന്നാലും അത്ര സമയമൊക്കെ ഉള്ളൂ. അപ്പോൾ വേഗം ഫോൺ എടുത്ത് വിളിച്ചോളൂ. 04-244-28-101 ആണ് നമ്മുടെ നമ്പർ വരുന്നത്. അപ്പോൾ വേഗം തന്നെ ഫോൺ എടുക്കൂ, വിളിക്കൂ. ഇത് സവാരി ടൈം ആണ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിൽ ഉണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് മണികണ്ഠൻ, ഫ്രം ആലുവൈ.
0: ആലുവൈ, എന്താണ് പരിപാടി? എങ്ങോട്ടാണ് യാത്ര?
1: ഒന്നുമില്ല, വെറുതെ വീട്ടിലിരിക്കണം എന്ന് വെച്ചാ പെൻഷനായ ഒരാളാണ്.
0: അത് ശരി. അപ്പൊ സവാരി ടൈമിലേക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോ വിളിക്കാമോ?
1: വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാരി ടൈമിൽ വിളിച്ചു നോക്കിയത് ഏതാന്ന് കേട്ടില്ല, കാരണം യു എസ് ഓഫീസിനാന്ന് പറഞ്ഞാലുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് നടക്കണെന്ന് അറിയാൻ പാടില്ല. അവന്ന് വിളിച്ചു നോക്കിയാൽ സവാരി ആണോ? സവാരി ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും ഹെൽപ്പ് ഇല്ലാണ്ട് പോകാൻ പറ്റില്ല.
0: ഓക്കെ,
1: മനസ്സിലായി. അതാണ് അപ്പൊ സവാരി വല്ല ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം പോകാൻ. ആ സമയത്ത് നമ്മൾ വിളിച്ചാൽ കിട്ടത്തില്ല. വൈകുന്നേരം ആണെങ്കിൽ ഇടിവെട്ടും മഴയെ കാരണം നമുക്ക് വെളിയിലോട്ട് പോകാനും പറ്റുകയല്ല.
0: ഓ, അങ്ങനെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഭാര്യ, മക്കൾ.

0: മോനും മോളും കല്യാണം കഴിഞ്ഞാൽ അവര് ബാംഗ്ലൂരാണ്. രണ്ടാമത്താള് MCA കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ റിസൾട്ട് ഒക്കെ വന്നിട്ട് അടുത്ത എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുന്നു. പിന്നെ മോളുണ്ട്, മോള് മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് പഠിക്കുന്നു. പിന്നെ വൈഫ് ടീച്ചറാണ്, പിന്നെ അവർക്ക് ഇല്ലായ്മ ഒന്നാം തീയതി തുറക്കുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരുന്നപ്പോ വെറുതെ ഒന്ന് ഇങ്ങനെ 24 കണ്ടുകഴിഞ്ഞപ്പോ കാത്തുപിടിച്ചപ്പോ ഞാൻ ഇന്ന് ഓൺ ചെയ്ത് വെച്ചു. റേഡിയോ ഒരെണ്ണം ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ്, രാവിലെ 6 മണിക്ക് 5:50 ആക്കിയിടും. പിന്നെ അങ്ങനെ റേഡിയോ കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യമുള്ള ആളാണ്. റേഡിയോ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ റേഡിയോസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങള് റേഡിയോനെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് കുറച്ചുനേരം ഇതായി കഴിയുമ്പോ നമ്മൾ ഓഫ് ചെയ്യും, പിന്നെ നമ്മൾ അടുത്ത ടൈം ആകുമ്പോഴത്തേക്ക് ഓൺ ആക്കും.
1: ഓക്കെ, അപ്പൊ പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
0: അപ്പൊ നമുക്ക് ഒരു കാര്യം, നിങ്ങൾ 2000 കേസ് പറഞ്ഞ കാരണം കൊണ്ട് നമുക്ക് ഒരു ഇന്ത്യൻ പ്രണയ കഥയിലെ പാട്ട് വെക്കാം.
1: ഓക്കെ ശരി, അപ്പൊ ആ ഒരു പാട്ട് വെച്ചാൽ എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ?
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു ഏട്ടാ, ബൈ ബൈ ബൈ. അപ്പതാ ആ ഒരു സോങ് ആണ് വരുന്നത്, ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന മൂവിയിലെ. ഓമന കോമള താമരപ്പൂവീരാവ് മഞ്ഞില്ലേ ഇനിയും നീരമായില്ലേ വിരിയാൻ താമസമിന്തേ. ആ ഒരു സോങ് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. ഇനി ഒരു 5-10 മിനിറ്റേ ഉള്ളൂ, അപ്പൊ ഇനി വിളിക്കണമെങ്കിൽ വേഗം വിളിച്ചോ. കുറച്ച് ശാസിച്ച് എന്നെ പറയുന്നത് കൂട്ടിക്കോന്ന് പറയുന്ന മാതിരി വേഗം ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. 04844248 1 ആണ് നമ്മുടെ നമ്പർ. ഇത് സവാരി ടൈമാണ്, ആകാശവാണി കൊച്ചി FM Rainbow 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അനുവിന്ദ്രൻ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അപ്പൊ നമ്മുടെ സവാരി ടൈമിന്റെ ടൈം ഇതാ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 59 മിനിറ്റും 45 സെക്കൻഡും ആണ്. അപ്പൊ ഇനി വാട്സപ്പ് ആണോ കേൾക്കാൻ പോകുന്നത്. ഞാനും ഉണ്ടാവും, നമ്മുടെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ വാട്സപ്പ് കേൾക്കാം, കേട്ടോണ്ടിരുന്നോളൂ. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ആണ്. സവാരി ടൈം ആണ്. ടാറ്റാ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. അടുത്ത മാസം 21-ന്റെ നീറ്റ് യുജി പുനഃപരീക്ഷയുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗാർത്ഥികൾക്ക് കർശന നിർദ്ദേശം നൽകി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിന് ഗുജറാത്തിലെത്തി. സമിതി അധ്യക്ഷൻ പി പി ചൌധരിയും സംഘവും ഗുജറാത്ത് ചീഫ് സെക്രട്ടറി, ഡിജിപി, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ വി പി എസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. മൊയ്യാരം സ്മാരക അവാർഡ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. രാവിലെ കണ്ണൂർ IMA ഹാളിലാണ് അവാർഡ്ദാന ചടങ്ങ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു.

0: അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സാപ്പ്, വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം വെൽക്കം വെൽക്കം ടു പച്ചപ്പ്. അപ്പൊ ഈ വെൽക്കം ഒരാൾക്കും കൂടി അശ്വനി.
1: അതെ, എന്തോ?
0: അപ്പൊ അശ്വനെയും കൂടി നമുക്ക് വെൽക്കം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ പാച്ചപ്പ് തുടങ്ങാം. 10 മണി കഴിഞ്ഞ് 9 മിനിറ്റും 19 സെക്കൻഡും ആണ്. ഇത് പാച്ചപ്പിന്റെ സമയമാണ്. പാച്ചപ്പിലേക്ക് മെസ്സേജ് അയക്കാനായിട്ട് നിങ്ങൾ വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത്. വാട്സപ്പ് നമ്പർ 8547341075 ആണ്.
1: 8547341075.
0: ആ അപ്പോ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള സോങ് അല്ലെങ്കിൽ അതിന്റെ ഡെഡിക്കേഷൻ വിഷസ് എന്ത് വേണമെങ്കിലും മെസ്സേജ് അയക്കാം, ചീത്ത ഒഴിച്ച്. അപ്പോ ഈ വിഷസ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജസ് ഒക്കെ ഞങ്ങൾ വായിക്കും. അപ്പോ ആ ഒരു മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കൂ, അത് വാട്സപ്പിലൂടെ കേൾക്കാം. ഇത് വാട്സപ്പിന്റെ സമയമാണ്. അപ്പൊ ഓൾറെഡി മെസ്സേജസ് വന്നിട്ടുണ്ടല്ലോ അശ്വിനി.
1: ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് മെസ്സേജ് അല്ല, എനിക്ക് തോന്നുന്നു എന്തോ പ്രത്യേകത ഉള്ള ദിവസമാണ്. തോന്നുന്നു എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നമ്മളെടുത്ത് പറയാനുണ്ടാവും.
0: അതെ, നമ്മൾ രണ്ടുപേരും ദിവസമാണല്ലോ, അപ്പൊ സ്പെഷ്യൽ ഡേ
1: ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, മെസ്സേജസിലേക്ക് കടക്കാം അല്ലേ?
1: അതെ അതെ.
0: വാട്സപ്പ്, കണ്ണോട് കണ്ണോരം എന്ന സോങ് വെച്ച് തരുമോ ആഗ്രഹമുണ്ട് കേൾക്കാൻ. സുരേഷ് CGNAD ആണ് എടത്തല. അദ്ദേഹത്തിന് വേണ്ടിട്ട് ഓക്കെ താങ്ക്സ് എന്ന് അദ്ദേഹം ഓൾറെഡി അയച്ചിട്ടൊക്കെ താങ്ക് യു വരെ അയച്ചിട്ടുണ്ട്.
1: എന്റെ പാട്ട് പ്ലേ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചു, അത്രയും ഇതായിട്ടാണ് ഇരിക്കുന്നത്.
0: അതെ, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്,
1: നല്ല പാട്ടാണ്.
0: ഒരു സമയത്ത് ഞാൻ എപ്പോഴും ആരെങ്കിലും പാട്ട് പാടാൻ അപ്പ പാടും.
1: ഞാൻ ഒരു മെസ്സേജ് വായിക്കാം. ഹായ് പാച്ചപ്പ്, ഗുഡ് മോർണിംഗ്. നോർത്ത് പറവൂരിൽ നിന്നും സിനി. എനിക്ക് പറന്നു പറന്നു എന്ന് പറയുന്ന ഒരു പാട്ടാണ് വേണ്ടത്. അല്ല, പറന്നു പറന്നു എന്ന മൂവിയിലെ കരിമിഴി കുരുവികൾ എന്ന് പറയുന്ന പാട്ടാണ് വേണ്ടത്. അല്ലെങ്കിൽ ദിൽ ദിവാന എന്നൊരു സോങ് ആയാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഈ ഒരു പാട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇന്നത്തെ അവതാരകർക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്നു എന്നാണ്
0: പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പറന്ന് അങ്ങനെ
1: അവതാരകർക്ക് വേണ്ടി മാത്രം. അപ്പോ പ്ലീസ് ഒന്ന് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കെ, നമുക്ക് അടുത്ത മെസ്സേജ്. ഹായ് നമസ്കാരം റെയിൻബോ, ഞാൻ വനജ. നിറക്കൂട്ട് എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരാമോ? എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ് പൂമാനം എന്ന സോങ്.
1: ഓക്കെ, സാവിത്രിയുടെ അരഞ്ഞാണം എന്ന സിനിമയിൽ എന്താണ് തോട്ടുംകരക്കാര് പെണ്ണുങ്ങൾക്ക്, അത് സിനിമാ പാട്ടായിരുന്നല്ലേ, ഞാൻ വിചാരിച്ചു അത് ആൽബം സോങ് ആണെന്ന്. ഒരു നാടൻ പാട്ട് വൈബി പോകുന്ന പാട്ടാണല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. വാട്സപ്പ് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവനൂർ എന്നിട്ട്.
0: ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്, എല്ലാ റേഡിയോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു തമിഴ് സോങ് ചോദിച്ചിട്ടുണ്ട്. ഫ്രം എൻ കുമരൻ, സൺ ഓഫ് മഹാലക്ഷ്മി സോങ്. ചെന്നൈ സിന്തമിഴ്, സരസ്വതി രാജനാണ്. ഉദയം
1: അടിപൊളി പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്.
0: നല്ലൊരു ഒരു പ്രത്യേക വീറ്റ്
1: ഉള്ളൊരു പാട്ടാണ്. പിന്നെ അതുമല്ല കേരള തമിഴ്നാട് ആ ഒരു
0: കോമ്പിനേഷൻ. യെസ്, യെസ്, യെസ്.
1: ഓക്കെ, അടുത്തൊരു ഹിന്ദി മെസ്സേജാണ്. ദാഗ് ദ ഫയർ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. ദിൽ ദിവാന ജാനേ കബ് എന്ന് പറയുന്നൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹീരാമണി വർമ്മ, പാരസ്മണി വർമ്മ, പുഷ്പേന്ദ്ര മണി വർമ്മ, നിഖേലാൽ വർമ്മ, ഇത്രയും പേര് ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട്.
0: നമ്മുടെ മേഘാലയ ടീമാണോ?
1: മേഘാലയാണോ?
0: അസമാണോ?
1: എവിടെ എവിടെ? നമ്മുടെ എന്തായാലും ഇൻ്റർ ഇൻ്റർസ്റ്റേറ്റ് മെസ്സേജ് ആണ്. ഇന്നിപ്പോ സ്ഥലം പറഞ്ഞിട്ടില്ല, ഏതായാലും ഞാൻ നോക്കിയില്ല, സ്ഥലം ഒന്നും പറഞ്ഞിട്ടില്ല, ആളുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
0: ഓക്കെ ഫൈൻ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് റെയിൻബോ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നു കൊണ്ട്. ചെമ്മാനം പൂത്തെ എന്ന സോങ്, അല്ലെങ്കിൽ മാർഗഴിയേ മല്ലികയേ മന്ദാര പൂങ്കുരു. ഓ, ഒരു അടിപൊളി
1: നല്ല ഹോളുള്ള പാട്ടാണ്.
0: കണ്ണൻ കാഞ്ഞിരപ്പറ്റമാണ് അദ്ദേഹത്തിന് മനസ്സിലായത്.
1: ഓക്കെ, ഹായ് ഗുഡ് മോർണിംഗ് റെയിൻബോ പാച്ചപ്പ്, ഞാൻ സോണിക എൻ പറവൂർ. തിടമ്പെടുത്ത് എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മിസ്റ്റർ ബ്രഹ്മചാരി മൂവിയിലെയാണ്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: സെയിം ടു യു സോണിക ആൻഡ് ഗുഡ് മോർണിംഗ് പാച്ചപ്പ്. ദ കാർ എന്ന സിനിമയിലെ കളിച്ചിരി താൻ പ്രണയം പറയാം, അങ്ങനെ എന്തോ ആണ്. എനിവേ, ആ ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സോങ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കേൾക്കാം. ബൈ വിനീത ശിവു പൂച്ചാക്കലാണ്. അപ്പൊ ഈ

0: ചോദിച്ച കൂട്ടത്തിൽ നിന്നും രണ്ട് സോങ് നമ്മൾ
1: അതെ,
0: അത് പ്ലേ ചെയ്യുന്നത്.
1: എടുത്ത്
0: ഓക്കെ, അപ്പൊ ആ ഒരു സോങ് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ 13 മിനിറ്റ് 54 സെക്കൻഡും ആണ്. വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കൂ വാട്സാപ്പിലൂടെ, നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റും. വിഷസ്, ഡെഡിക്കേഷൻസ് എല്ലാം അറിയിക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് സോങ്ങും നമുക്ക് ചോദിക്കാം കേട്ടോ. 8547341075 ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പൊ കൂടെ ഞാൻ അനു ഇന്ദ്രനും
1: ഞാൻ അശ്വിനിയും.

0: tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: ഷൺമുഖം.
1: വെൽക്കം ബാക്ക് ടു വാട്സ്ആപ്പ്.
2: ഓക്കെ, അപ്പൊ വാട്സപ്പ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു അടിപൊളി പാട്ടായിരുന്നു അല്ലേ കേട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റുഡിയോക്കകത്ത് ഇരിക്കുകയായിരുന്നു. അപ്പൊ നോക്കിയപ്പോഴാണ് ഇഷ്ടം പോലെ മെസ്സേജ് ഇന്ന് മെസ്സേജുകൾ ഒത്തിരിയാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല ഇന്ന് എന്തോ സ്പെഷ്യൽ ഡേ ആണ് എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ടല്ലേ. സമയം
1: ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 22:47 ആണ്. അയ്യോ, പെട്ടെന്ന് സമയം പോലെ.
2: 11 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാമിന് സമയമുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അടുത്ത് മെസ്സേജ് അയക്കണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. 11 മണി വരെ സമയമുണ്ട്. നിങ്ങളുടെ മെസ്സേജ് എല്ലാം വായിച്ച് തീർത്തിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്.
1: ഞങ്ങൾ വിചാരിക്കുന്നു,
2: അതെ, എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ ഏതായാലും ഒരു മെസ്സേജിലേക്ക് പോവാണ്. പ്ലീസ് പ്ലേ ദ സോങ്.

0: ചെയ്യാ ഫ്രം ദ മൂവി ദിൽസേ.
1: ഹായ്.
0: ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു മെസ്സേജ് ടു ദ സ്റ്റേഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഈ ഒരു മെസ്സേജ്, ഈ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ റേഡിയോയിലെ സ്റ്റേഷൻ ഡയറക്ടറോട് പറഞ്ഞിരിക്കുന്നതാണ്, പ്ലീസ് എക്സ്റ്റെൻഡ് പാർട്സ് ഓഫ് ടൈം ഫ്രം 1 അവർ ടു 2 അവേഴ്സ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് സി എ ചാലക്കുടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഹലോ പാർട്സ് ആപ്പ്, ഞാൻ ബിജു വൈറ്റില. എനിക്ക് അനാർക്കലി എന്ന ചിത്രത്തിലെ സാഹിഫ വേണ്ട വേണ്ട, നീണ്ടുപോകും എന്ന ഗാനം വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് ബിജു ചേട്ടൻ വൈറ്റിലയിൽ നിന്നും.
0: ഓക്കെ, ഇന്ന് എന്റെ അനിയത്തി പ്രിയയുടെയും മഹേഷിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ദിൽ ഹേ കെ മാൻത നഹി എന്ന ഗാനം വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ദിവ്യ രാജേഷ് ആണ് ആലുവയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഹലോ റെയിൻബോ പാച്ചാപ്പ്, കറുകവയിൽ കുരുവി എന്ന പാട്ട് വെച്ച് തരുമോ? തോപ്പുംപടിയിൽ നിന്ന് തുമ്പംപടി മുളന്തുരുത്തിൽ നിന്ന് രജിത. രജിത ഡെഡിക്കേറ്റഡ് ടു ഓൾ എന്ന് അറിയിച്ചിട്ടുണ്ട്.
0: ഓക്കെ, വൈഷ്ണവി തൃപ്പൂണിത്തറയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തിരുമണ മലർകൾ എന്ന് പറയുന്ന പാട്ടാ ചോദിച്ചിരിക്കുന്നത്. പൂവെല്ലാം മുൻവാസം മൂവിയിലെയാണ്. പ്ലീസ് പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വൈഷ്ണവി. ഏതായാലും
1: നമസ്കാരം വാട്സാപ്പ്. എല്ലാ ദിവസവും 10 മണിക്ക് തന്നെ വാട്സാപ്പിൽ പാട്ട് ചോദിക്കാറുണ്ട്. മെസ്സേജ് വായിക്കും, പാട്ട് കിട്ടാറില്ല. ആയിരുന്നാവുള്ള ആനന്ദൻ എന്ന ചിത്രത്തിലെ ഉണ്ണിയമ്മ ചിരുതയ്യ എന്ന ഗാനം ഞങ്ങളുടെ പൊന്നുമകളായ ശ്രീനന്ദമോൾക്ക് വേണ്ടി കേൾപ്പിക്കുന്ന സ്നേഹത്തോടെ ജയശങ്കർ സലിത ഫോർട്ട് കൊച്ചി എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ആളുകളാണല്ലോ.
1: അതെ അതെ, പഴയ പാട്ടുകൾ കൂടുതൽ അയക്കാതിരിക്കുന്നതാണ് നല്ലത്.
0: തുടക്കത്തിൽ പറയുന്നുണ്ട് 90-ന് ശേഷമുള്ള പാട്ടുകൾ ചോദിക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ട്.
1: നമുക്ക് ഒത്തിരി പഴയ പാട്ടുകൾ എന്തായാലും പ്ലേ ചെയ്യാൻ പറ്റില്ല. സ്വാഗതം കൊച്ചി അതിനുവേണ്ടി എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്.
0: അതെ അതെ
1: യെസ്. അപ്പൊ അടുത്ത മെസ്സേജിലേക്ക് പോവാം.
0: ഓക്കെ, ബീനാരാജ് ആയിക്കാടാണ്. എല്ലാവർക്കും ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ട് നീലക്കടമ്പ് സിനിമയിലെ ദീപം ദീപം എന്ന ഗാനം വെച്ച് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: അടുത്തതായി എനിക്കൊരു പണിയാണ് തന്നിരിക്കുന്നത്. ഞാനൊക്കെ ഹിന്ദി വായിച്ചത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ്. അപ്പോ നമുക്ക് ഇന്ന് ഹിന്ദിയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പ്രേം രോഗി എന്നുള്ള മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അരേ കുച്ച് നഹി കുച്ച് നഹി എന്നുള്ള സോങ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഛത്തീസ്ഗഡിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പേര് എന്താന്ന് ഇല്ല.
0: ഇല്ല, ഇല്ലാത്തയാണോ മനസ്സിലാവാത്തയാണോ?
1: ഇല്ലെന്നാണ് തോന്നുന്നത്.
0: അപ്പൊ നമുക്ക് ഒത്തിരി ഒത്തിരി ഇൻട്രസ്റ്റായിട്ട് മെസ്സേജ് വരുന്നതുകൊണ്ട് നമ്മൾ ഹിന്ദി പഠിക്കേണ്ടത് അനിവാര്യമായി.
1: എടി, ഹിന്ദി എനിക്ക് A+ ഒക്കെ ഉണ്ട്. ഓക്കെ ബൈ.
0: 10ാം ക്ലാസ്സിൽ A+ ഉണ്ട്. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ടച്ച് വിട്ടിരിക്കുന്നുണ്ട്.
1: ടച്ച് വിട്ടതുകൊണ്ട് മാത്രം. അതുപോലെ തന്നെ സുമിത്തോടുകൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ദശരഥ മൂവിയിലെ മന്ദാര ചെപ്പുണ്ടോ എന്ന പാട്ട് വെച്ച് തരുമ്പോ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്.
0: ഓക്കെ, ഒരു മെസ്സേജ് കൂടി ഉണ്ട്. ഒരു മെലഡി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിലെ പിന്നെയും പിന്നെയും ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നിച്ചു രോഹിത്താണ് തൃപ്രയാറിൽ നിന്നും. ഇത് ഇന്ന് എന്റെ അച്ഛനും അമ്മയും ഹസ്ബൻഡ് രോഹിത്തും എന്റെ ധ്വനിയും ധ്രുവയും കൂടി മൂന്നാറിൽ പോവുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ടെന്നാണ്. ഓ, നിച്ചു, ഞാൻ നിച്ചു എന്നുള്ളത് ഒരു പേരാണ്. ഞാൻ വിചാരിച്ചു നിക്നെയിം പോലെ എന്തോ ആണെന്ന്. നിച്ചു രോഹിത് ആണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് മെസ്സേജ്, ഇനി കുറച്ച് മെസ്സേജുകൾ കൂടി ഉണ്ട്. അപ്പൊ നമുക്ക്
1: പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്ന് വായിക്കാം. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ട്സ് ആപ്പ് ആണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ.

0: യെസ്, അങ്ങനെ സമയം ഇപ്പോൾ 10:38 ആണ്. കേട്ടോണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. വാട്സ്ആപ്പ് ആണ്.
1: ഓക്കെ, അപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ വേഗം തന്നെ മെസ്സേജിലോട്ട് പോയിക്കോട്ടെ.
0: ശ്വാസമിടാതെ വായിച്ചോളാം.
1: ഗുഡ് മോർണിംഗ്, കുമാറാണ് മുടപ്പല്ലൂർ നിന്ന്. ഏതെങ്കിലും ഒരു പാട്ട് വെച്ചുതരോ, ഏതായാലും കുഴപ്പമില്ല. സല്ലാപം സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചുതരോ, ഏതായാലും കുഴപ്പമില്ല.
0: ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടേ. ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ പൂച്ചക്കലിൽ നിന്ന് സിഫാന മുറാദ്. എന്റെ തൊട്ട് അയൽപക്കത്തെ കുട്ടികളായ ലുക്കുവിനും ഹാജുവിനും ഹാറുവിനും വേണ്ടിയിട്ട് സിറൈ എന്ന തമിഴ് മൂവിയിലെ തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, സിൽഫ നെട്ടൂരിൽ നിന്ന് അയച്ചിട്ടുണ്ട്. എന്റെ അപ്പച്ചിയുടെ 16th ബർത്ത്ഡേ ആണ്, പേര് മാർട്ടിൻ എന്നാണ്. അപ്പോ ഏതെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചത്.
0: മാർട്ടിൻ അങ്കിളിന് ഹാപ്പി ബർത്ത്ഡേ ടു യു. ആൻഡ് ഹലോ, ഞാൻ അശ്വിൻ, ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് താ എന്ന് പറഞ്ഞിട്ട്.
1: എന്താണ് അപേക്ഷയാണോ അത് ഭീഷണിയാണോ? അപേക്ഷയായിരിക്കും,
0: ഏതോ രണ്ടിന് ഇടയിലുള്ള.
1: ഓക്കെ, ഹായ് ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ എസ് എൻ പുറത്ത് നിന്ന് സയന. എന്റെ മോൻ അദ്രുദിന് വേണ്ടി അത്ഭുത ദ്വീപ് സിനിമയിലെ ചക്രമാവിന്റെ കൊമ്പത്തിരിക്കണ.
0: എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ സുമ രാജേന്ദ്രൻ, കോതമംഗലം തൃക്കരിയൂർ. എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിനായി ഒരു സോങ് തരുമോ? സൗഭാഗ്യം എന്ന ചിത്രത്തിലെ ഒന്നുരിയാടാൻ കൊതിയായി എന്ന പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: ഓക്കെ, ഹായ് ഡിയേഴ്സ്, ഞാൻ അശ്വതി, അനിൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. എനിക്ക് ഇഷ്ടം സിനിമയിലെ കണ്ടു കണ്ടു കണ്ടില്ല എന്ന് തുടങ്ങുന്ന പാട്ട് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് അനിലേട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ആകാശവാണിയിലെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: ഗുഡ് മോർണിംഗ് റെയിൻബോ, ഹാവ് എ നൈസ് ഡേ. പ്രോഗ്രാം കേട്ടുകൊണ്ട് കൂടെയുണ്ട് ജിഷ ജോൺസൺ തിരുമുപ്പം. ആഹാ.
1: ഓക്കെ, ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്, ഞാൻ ശ്രുതി. എനിക്ക് അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ എന്ന സോങ് തരുമോ? എന്താണ് സ്ഥലപ്പേര്? കാട്ടാത്തുരുത്ത് നോർത്ത് പറവൂരാണ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, രണ്ടാൾക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് എന്റെ സഹോദരൻ സിറാജുദ്ദീൻ ഇക്കാടെ ബർത്ത്ഡേ ആണ്. ഇക്കാക്ക് ആശംസകൾ പറയണേ. എന്റെ റേഡിയോ ഫ്രണ്ട് ഗിരീഷ് ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഗിരീഷ് ചേട്ടനും ജിഷ ചേച്ചിക്കും ആശംസകൾ പറയണേ. അപ്പൊ ഗിരീഷ് ചേട്ടനും ജിഷ ചേച്ചിക്കും വെഡിങ് ആനിവേഴ്സറി വിഷസ്. ആൻഡ് അതുപോലെ തന്നെ സിറാജുദ്ദീൻ ഇക്കാക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓക്കെ, ഹായ് നമസ്കാരം വാട്സപ്പ്, എനിക്ക് വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിലെ പേരാറ്റൻ അക്കരെ അക്കരെ ഏതോ എന്ന് പറയുന്ന ഒരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേൾപ്പിച്ചാലും ഇല്ലെങ്കിലും പരിഭമോ വിരോധമോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാജു മടത്തുമ്പടിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: അതുപോലെ നേരത്തെ മെസ്സേജ് ഫൗസിയ മൻസൂർ ആണ് കേട്ടോ, കടുങ്ങല്ലൂരിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നെ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് മെസ്സേജ്, നമസ്കാരം വാട്സപ്പ്, എന്റെ പേരുകുട്ടി നൈനുവിന് വേണ്ടിയിട്ട് പട്ടാഭിഷേക മൂവിയിലെ പൂച്ച പൂച്ച പൂച്ച പെണ്ണി പുലിയാണ് എന്ന സോങ് വെച്ച് തരാമോ? 3 വയസ്സുള്ള മോളാണ്, റേഡിയോ കേൾക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അവൾക്കായിട്ട് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീത രമേശ്, കടക്കരപ്പള്ളി.
1: ഓക്കെ, അടുത്തൊരു മെസ്സേജ് പ്രതീക്ഷ രമേശാണ് വെള്ളൂരിൽ നിന്ന്, വെള്ളൂർ പുത്തഞ്ചിറ. ഇന്ന് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെ ജാതിക്കാത്തോട്ടം ആ ഒരു പാട്ടാണ്. അതെ അതെ, ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നത്തെ അവതാരകരായ ആർ ജെ മാർക്ക് വേണ്ടിയിട്ടും അതുപോലെ എല്ലാ ലിസ്ണേഴ്സിനും വേണ്ടി സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: താങ്ക് യു. ഹായ്, ഞാൻ ആദ്യമായിട്ടാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് എന്റെ പൊന്നുതമ്പുരൻ ഫിലിമിലെ മേഘം മഘമാസം മല്ലികപ്പൂ കോർക്കും മാഘമാസമാണ് തോന്നുന്നു എന്ന പാട്ട് വെച്ച് തരുമോ? ഫ്രണ്ട്സ് കയർ കമ്പനിയിലുള്ള എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു, മായ അനീഷ് തൈക്കാട്ടുശ്ശേരി.
1: ഓക്കെ, അപ്പൊ നമുക്ക് അത്ഭുതദ്വീപിലെ പാട്ട് വെച്ചിട്ട് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ സനുഷ ചന്ദ്രാപ്പനിയിൽ നിന്നാണ്. എന്റെ ചേച്ചിയുടെ മോൻ അദ്രിത്, ഞങ്ങളുടെ അച്ചൂട്ടൻ, അത്ഭുതദ്വീപ് മൂവി ചക്രമാവിന്റെ കൊമ്പത്തിരിക്ക എന്ന് പറയുന്ന സോങ് കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ വെക്കോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: പിന്നെന്താ,
1: രണ്ടുപേര് ചോദിച്ചതിക്ക് നമുക്ക് വെച്ചു കൊടുത്തേക്കാം അല്ലേ?
0: അതെ അതെ അതെ അതെ. അപ്പൊ രണ്ട് കുഞ്ഞുമകൾക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മുടെ സോങ്സ് ഒക്കെ വരുന്നത്. അപ്പൊ ഇതാ, ഇനി സമയമില്ല, 15 മിനിറ്റ് തികച്ചോളൂ. വേഗം ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് എങ്കിലും ഞങ്ങൾ എന്തായാലും വായിച്ചിരിക്കും. അപ്പൊ പടപടിയെന്ന് ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കൊണ്ട് നമ്പർ 8545 3410 75 ആണ്. അപ്പോ കേട്ടോണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് ആണ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. കൂടെ ഞാൻ അരവിന്ദ്രനും അശ്വനിയും.

0: അശ്വിനി, ഞാൻ പാട്ടിലെ വരികള് കേട്ടോ, എല്ലാവരും എന്നൊക്കെ പറയുന്നത്.
1: പാട്ട് തന്നില്ലെങ്കിൽ
0: അതെ മിക്കവാറും ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഇത് 51 ആയിട്ടുണ്ട്. 10 മണി കഴിഞ്ഞ് 51:49 ആണ് കേട്ടോണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. വാട്സാപ്പ് ആണ്, അപ്പൊ പടപടേന്ന് വായിക്കാം മെസ്സേജസ്.
1: അതെ അതെ.
0: ഹായ് വാട്സാപ്പ്, സുഖല്ലേ? നല്ല സുഖം. ഇന്നലെ വിവാഹ വാർഷികമായിരുന്ന എന്റെ അനിയത്തി സഫീറ നജീബിന് നല്ലൊരു പാട്ട് വെച്ച് തരാമോ, ഒപ്പം വിഷസും പറയാമോ? തൻസില ഫ്രം ഫോർട്ട് കൊച്ചി. അപ്പോ അനിയത്തി, അത് തൻസിലയുടെ അനിയത്തി സഫീറയ്ക്കും നജീബിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ബിലേറ്റഡ് വിഷസ്.
1: ഓക്കെ, അടുത്ത് നമുക്കൊരു മെസ്സേജ്, നമ്മൾ ഓൾറെഡി കൊടുത്തൊരു പാട്ടാണ് സാഹിബ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പാട്ട് തന്നേരെ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് റെയിൻബോയിലെ എല്ലാ ടെക്നിക് അംഗങ്ങൾക്കും ടീം അംഗങ്ങൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് കൂടി ബിജു വൈറ്റില ചോദിച്ചിട്ടുണ്ട്.
0: ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു.
1: അതെ.
0: അടുത്തതായി, ഹായ്, എന്റെ പേര് സോൽ സാൽവി. ഓക്കെ, സാൽവി ചെറായിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ അനിയത്തി സ്നേഹയുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ? അപ്പൊ സ്നേഹക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓക്കെ, ദിൽസേ മൂവിയിലെ പാട്ട് വെച്ചതിന് ജോസഫ് സി എയുടെ വക നമുക്കൊരു താങ്ക് യു മെസ്സേജ് ഉണ്ട്. അതുപോലെ അജി ആലങ്ങാടും കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്.
0: ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച നോയലിന് വിഷ് അറിയിക്കുന്നു കുറവലങ്ങാട് നിന്നും വലിയമ്മച്ചി ഏലിയാമ്മ. അച്ചടാ, ജോസഫിലെ പൂമുത്തോളെ സോങ് ആണ് ഏലിയാമ്മ വലിയമ്മച്ചി ചോദിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. യെസ്.
1: സിനി ശിവദാസ് കോതപ്പറമ്പിൽ നിന്ന് അയച്ചിട്ടുണ്ട്, എന്റെ എല്ലാ നാട്ടുകാർക്കും ഈ പുഴയും കുളിർക്കാറ്റും എന്ന് പറയുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു പാട്ട് തരുമോ തരുമോ എന്ന് ചോദിച്ച്.
0: ഹലോ, ഗുഡ് മോർണിംഗ്, എനിക്ക് ഒരു പാട്ട് വേണമല്ലോ സന്ധ്യയ്ക്ക് എന്തിന സിന്ദൂരം എന്ന ഫിലിമിലെ പൊന്നന്തിയിൽ എന്ന സോങ് വെച്ച് തരണേ. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള സോങ് ആണ് മമ്മൂട്ടിയുടെ സിനിമ. അതാണ് തോന്നുന്നത്, മമ്മൂട്ടിയുടെ സിനിമയും ചേർന്നിട്ടുള്ള

0: നല്ലതാണ് നല്ലതാണ്, ഉദ്ദേശിച്ചാൽ ആരെ മെസ്സേജ് അയച്ചിരിക്കണേന്ന് പേര് പറയണ്ടേ, എന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ.
1: ഓക്കെ, ഗുഡ് മോർണിംഗ്, ഐ ആം വാസന്തി, തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ കുറേ പ്രാവശ്യമായി മെസ്സേജ് അയക്കുന്നു, പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. അമൃത മൂവിയിലെ മുത്തേ നിന്നെ കണ്ട പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: നല്ല പാട്ടാണ്
1: ഇത്. ഇത് കാണുന്ന എല്ലാവർക്കും, ഓക്കെ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്, പ്ലീസ് പ്ലേ തുംസേ മിൽക്ക ഫ്രം പ്യാർ ചുക്താ നഹി ഓർ സോഗയ ഫ്രം തേസാബ്. എല്ലാ ഹിന്ദി മെസ്സേജ്. മാഗി ജോർജ് ആണ് വൈഫിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, ഹായ് ഡിയേഴ്സ്, എപ്പോഴും കേട്ടുകൊണ്ട് കൂടെ ഉണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. അഹം എന്ന് പറയുന്ന സിനിമയിലെ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു,
0: ഞങ്ങളോട് പറഞ്ഞു
1: എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സീന പെരുവയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: കട്ടപ്പനയിൽ നിന്നും അർജുൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്നുള്ള മൂവിയിലെ മിന്ന മിന്നിക്ക എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു സോങ് വെച്ച് കൊടുക്കാം നമുക്ക് അല്ലേ.
1: അതെ അതെ, ഒരു മെസ്സേജ് കൂടി ഉണ്ട്. നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു തണ്ണീർമത്തം ദിനങ്ങളിലെ പാട്ട് ചോദിച്ചിട്ട്, ജാതിക്കാത്തോട്ടം. വീണ്ടും ആ ഒരു പാട്ട് ചോദിച്ചിട്ട് ജിതിൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് മെസ്സേജ്.
0: ജിതിന് വേണ്ടിയിട്ട് ജാതിക്കാത്തോട്ടം വരുന്നുണ്ട്, അതുപോലെ അർജുന വേണ്ടിയിട്ട് യെസ് കട്ടപ്പനയിലെ അർജുന വേണ്ടിയിട്ട് കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്നുള്ള മൂവിയിലെ സോങ് കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണ് ഈ സോങ്സ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇപ്പോ സമയം 10:55 ആയിട്ടുണ്ട്, മെസ്സേജ് വായിക്കാനുള്ള സമയം ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല.
1: വന്നിട്ടുള്ള മെസ്സേജുകൾ എല്ലാതായാലും വായിച്ചു തീർച്ചയായും.
0: അപ്പോ ഇന്ന് പാട്ട് കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കരുത്, നാളെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നാളെ പാട്ട് കിട്ടും.
1: അത് 12 മണിക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് വിളിച്ച് ചോദിക്കാം.
0: അശ്വനിയോട് ചോദിക്കാം നിങ്ങക്ക് ഒന്ന്, എന്തടി നീ പാട്ട് വെച്ച്
1: തരാത്തോദിക്കാം.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. ഇത് വാട്സ്ആപ്പ് ആണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അനു ഇന്ദ്രനും
1: അശ്വനിയും.

0: അപ്പൊ ഡിയേഴ്സ്, ഇന്നത്തെ പാർട്സപ്പിന്റെ സമയം ദാ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കൂടി ഉണ്ടായിരുന്നത് ഞാൻ അനുവിന്ദ്രനും അശ്വിനിയുമാണ്. അപ്പോ
1: അതെ, അനു ചേച്ചി ഇവിടെ നിന്ന് തൽക്കാലം പോവുകയാണ്. ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പാട്ട് കിട്ടാത്ത ഒരു 12 മണിയുടെ യുവർ ചോയ്സിന്റെ കാര്യം മറക്കണ്ട. അപ്പോ എല്ലാവർക്കും
0: ബൈ ബൈ, ഓക്കേ, സീ യു അനദർ ഡേ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി മേജർ ജനറൽ ബി സി ഖണ്ഡൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിന് ജീവിതം സമർപ്പിച്ച നേതാവും പ്രഗത്ഭനായ സൈനികനും ഭരണാധികാരിയുമായിരുന്നു ഖണ്ഡൂരിയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരുരാജ്യങ്ങളും തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലാണ് ഇറ്റലി സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-29 സംയുക്ത നയതന്ത്ര പദ്ധതിയും സന്ദർശനത്തിൽ അവലോകനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത 139 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോടൈം സ്പീക്കറായ ജി സുധാകരനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മധ്യ സുഡാൻ വെസ്റ്റ് കോർഡോഫാൻ പ്രവിശ്യയിലെ ഗുബൈഷ് നഗരത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് വൈറസ് കൂടുതൽ പടരുകയാണെന്ന് ആരോഗ്യമന്ത്രി റോജർ കാംബെ അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരുത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് FC പരാജയപ്പെടുത്തി. ഗുവാഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: സ്വാഗതം ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. പണ്ട്, അതായത് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിനുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പോ ശേഷമോ ആയിരിക്കാം, ആലപ്പുഴ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൊച്ചുകുട്ടി ജനിച്ചു. ആ കുട്ടി വളർന്ന് വല്ലാതെ വളർന്ന് ഒരു സാഹിത്യകാരനായി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നോവൽ സിനിമയാക്കാൻ ആ മലയാള നോവലിസ്റ്റ് ആഗ്രഹിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പണത്തിന്റെ ഭാരം കൊണ്ട് വേദനിക്കുന്ന കോടീശ്വരന്മാരായ നിർമ്മാതാക്കൾക്കോ അന്നോളം ഒരു വീഡിയോ പോലും എടുത്ത് ശീലമില്ലാത്ത സംവിധായകർക്കോ അദ്ദേഹത്തിന്റെ നോവലിൽ ഒട്ടും തന്നെ താല്പര്യം തോന്നിയില്ല. നോവലിസ്റ്റ് തന്റെ പ്രതീക്ഷ

0: ശിക്ഷയും ശ്രമവും കൈവിട്ടില്ല. പക്ഷേ അവസരം അത് കിട്ടുന്നില്ല. ഒടുവിൽ അടുത്ത നൂറ്റാണ്ടിൽ അത് സംഭവിച്ചു.
1: നിന്നെ ഇതുപോലൊരു സിനിമാ നടിയാക്കിയിട്ടാണ് ആറ്റുകാൽ പൊങ്കാലടിക്കാൻ കൊണ്ടുപോയാൽ അപ്പൊ എന്റെ പടം പത്രത്തിൽ വരുമല്ലോ. എന്റെ ആറ്റുകാൽ അമ്മയെ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കണേ.
0: ജീവിതം മാറ്റിമറിക്കുന്ന ഇത്തരം കോളുകൾ അടുത്ത 2 മണിക്കൂറിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ലെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽസ് എന്ന ഒറ്റ വാചകത്തിന് പകരം ഒരു കൊച്ചു സീൻ തന്നെ എടുത്താണ് സംഗതി തുടങ്ങുന്നത്. ആ സംഗതി തുടങ്ങിയവരെയാണ് നമ്മൾ പിന്നെ കാണുന്നത്. യെസ്, തിരക്കഥാകൃത്ത് പ്രവീൺ എസ്.
2: നിന്റെ പേര്?
3: സന്തോഷ് വിശ്വനാഥ്.
0: ആൻഡ് സംവിധായകൻ സന്തോഷ് വിശ്വനാഥ്. നമ്മുടെ മലയാള നോവലിസ്റ്റിന്റെ കഷ്ടപ്പാട് തിരിച്ചറിഞ്ഞ ഈ രണ്ടു പേരും കൂടി ആൾക്ക് ഒരു ചാൻസ് കൊടുക്കാമെന്നങ്ങ് തീരുമാനിച്ചു. അതിനായിട്ട് അവര് ഒരാളുടെ സഹായവും തേടി. ആ ആള് അവരോട് പറഞ്ഞു,
4: നരേഷനിലൂടെ സിനിമ തുടങ്ങുന്നത് ഇപ്പോഴത്തെ ഒരു ശീലമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്കും തുടങ്ങാം.
0: ഓ ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മലയാള നോവലിസ്റ്റ് ഒന്ന് അറിയപ്പെടണം, അത്രേ ഉള്ളൂ.
4: ഇത് എനിക്കും നിങ്ങൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത മലയാളം നോവലിസ്റ്റ് എൻ പി അംബുജാക്ഷൻ.
5: പണിക്കരേ, നമസ്കാരം.
6: നമസ്കാരം. എങ്ങോട്ടാ ഈ ഫയലൊക്കെ ആയിട്ട്? ഇന്ന് കട തുറന്നില്ലേ?
5: ഇന്ന് കട തുറക്കുന്നില്ല.
0: കാരണം അംബുജാക്ഷൻ ഒരു യാത്രയിലാണ്.
4: ചിറകൊടിഞ്ഞ കിനാവുകൾ സിനിമയാക്കാൻ അംബുജാക്ഷൻ ശ്രമിച്ചതും പരാജയപ്പെട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വർഷങ്ങൾ 18 കഴിഞ്ഞു. അന്നത്തെ സഹസംവിധായകർ സംവിധായകരായി. അന്ന് ജനിച്ചവർക്ക് അടൽസൊള്ളി സിനിമകൾ കാണാനുള്ള പ്രായപൂർത്തിയായി. ന്യൂ ജനറേഷൻ സിനിമകളും ഉണ്ടായി. ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന നോവലിന് ഒരു ന്യൂ ജനറേഷൻ തിരക്കഥയാക്കി മാറ്റി സംവിധായകനോടും പ്രൊഡ്യൂസറിനോടും ചർച്ച ചെയ്യാനുള്ള യാത്രയാണ്. ചിറകൊടിഞ്ഞ കിനാവുകൾക്ക് വേണ്ടി തായങ്കരി ജെട്ടിയിൽ നിന്നും ലാൽ ജോസ്.
5: എം ടിക്ക് തിരക്കഥ എഴുതാൻ പണ്ടത്തെ താല്പര്യമില്ല. പത്മരാജനും ലോഹിത് ദാസും ദാമോദരൻ മാഷും പോയി. മകൻ പണിക്കിറങ്ങിയ പിന്നെ ശ്രീനിവാസനും ഒന്ന് ഒതുങ്ങി. മോനെ അംബുജാക്ഷ, ഇത് താണ്ടാ ബെസ്റ്റ് ടൈം.
0: അങ്ങനെ നമ്മുടെ മലയാള നോവലിസ്റ്റ് നഗരത്തിലെ ആ വലിയ ഹോട്ടലിൽ എത്തുകയാണ്.
5: എൻ പി അംബുജാക്ഷനാണേ, അകത്തേക്ക് വരാമോ?
0: ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് സ്ക്രീനിൽ കാണാം. സാഗർ ഏലിയാസ് ജാക്കി, സേതുരാമയ്യർ CBI, രതിച്ചേച്ചി, ഇവർക്കൊക്കെ വീണ്ടും വരാമെങ്കിൽ
7: പിന്നെന്താ വരാലോ.
4: ഇത് പ്രൊഡ്യൂസർ ജോപ്പൻ എഴുപുന്ന. സാറ്റലൈറ്റ് തുമ്പയില് മാത്രമല്ല സിനിമയിലും കിട്ടുമെന്ന് അറിഞ്ഞ് പ്രൊഡ്യൂസറായ ആള്. മണ്ടത്തരമാണ് മാനദണ്ഡമെങ്കിൽ ഇയാളാകും മിസ്റ്റർ ഇന്ത്യ.
5: നമസ്കാരം സാർ.
7: നമസ്കാരം.
4: ഇത് രഘുത്തമൻ. പ്രേക്ഷകരെക്കാൾ പ്രൊഡ്യൂസർമാരെ സോപ്പിട്ട് വീഴ്ത്താൻ മിടുക്കൻ. ആകെ എടുത്ത ചിത്രങ്ങൾ 8, പൊട്ടിയ ചിത്രങ്ങൾ 16. കാരണം ലാസ്റ്റ് പടം 8 നിലയിലാണ് പൊട്ടിയത്.
5: ന്യൂമറോളജി പ്രകാരം ചിറകൊടിഞ്ഞ കിനാവുകൾക്ക് ഒരക്ഷരം കൂടി വേണമെന്നാ കണിയാൻ പറഞ്ഞത്. അതുകൊണ്ട് കിനാവുകളുടെ ഇപ്പുറത്ത് ഞാൻ ഒരു കീ കൂടി ചേർത്തിട്ടുണ്ട്.
6: അയ്യോ, അപ്പൊ ചിറകൊടിഞ്ഞ കിക്കിനാവുകൾ എന്ന് വായിക്കില്ലേ?
8: ഇപ്പൊ മലയാളത്തിൽ ഏത് സംവിധായകന് ഒറിജിനൽ സ്പെല്ലിംഗ് ഉള്ളത്? പ്രേക്ഷകർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, അവർക്ക് വേണ്ടത് ശീലങ്ങളാ.
6: ശീലങ്ങളോ?
8: ആ, സിനിമയിൽ ആരെങ്കിലും കുറേ നേരം ബൈക്കിൽ പോകുന്ന കാണിച്ചാൽ അവിടെ ഒരു ബൈക്ക് അപകടം നടക്കണം. നായകൻ കൊക്കയിലേക്ക് വീണാൽ കാട്ടുവള്ളിയിൽ തങ്ങിക്കിടക്കണം. തേനെടുക്കാമോ എന്ന് കാട്ടുവാസികൾ വന്ന് രക്ഷിക്കണം.
5: അതെ, അത്യാവശ്യ സമയത്ത് കാറ് 3-ാമത്തെ തവണയെ സ്റ്റാർട്ടാകാവൂ. ഛർദ്ദിച്ചാൽ മാത്രമേ ഗർഭിണിയാവാൻ പാടുള്ളൂ. സിനിമയിലെ കഥാപാത്രങ്ങൾ എപ്പോ ടി വി ഓൺ ചെയ്താലും ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടുന്ന വാർത്തകളെ അപ്പ വരാവൂ.
8: ശീലങ്ങളൊന്നും മാറ്റാൻ മലയാളി അത്ര പെട്ടെന്ന് സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ ശീലങ്ങളൊക്കെ ഉള്ളതാവണം നമ്മുടെ സിനിമയും.
0: മലയാള സിനിമയിലെ ഇത്തരം ശീലങ്ങളെ രസകരമായി അടിച്ചു പരത്തി തേച്ചൊട്ടിക്കുകയാണ് ആ മലയാള നോവലിസ്റ്റിന്റെ ഈ മലയാള സിനിമയിൽ. സത്യത്തിൽ കാലം തെറ്റിപ്പിറന്ന സിനിമ എന്ന് ഈ സിനിമയെ പറയാം. 2015 പുറത്തിറങ്ങിയ ഈ സിനിമയ്ക്ക് മലയാളത്തിലെ ആദ്യ സ്പൂഫ് ഫിലിം എന്ന വിശേഷണം കൂടിയുണ്ട്.
8: അംബുജാക്ഷൻ, ഇനി കഥ പറ.
0: അങ്ങനെ അംബുജാക്ഷന്റെ കഥ ഇവിടെ തുടങ്ങുകയാണ്. ചിറകൊടിഞ്ഞ കിന, അല്ല, ചിറകൊടിഞ്ഞ കിക്കിനാവുകൾ. അതും നോ ടാഗ് ലൈൻ എന്ന ടാഗ് ലൈനുമായി.
5: ആദ്യം നല്ലവരായ തായങ്കരി നിവാസികൾക്ക് നന്ദി എന്നെഴുതി കാണിക്കണം. നാട്ടുകാരാ, തെണ്ടികളാ, നാളെ വല്ല പൗരസ്വീകരണം തന്നാലോ?
0: കഥയിൽ ചോദ്യമില്ല എന്നതുകൊണ്ട് തന്നെ സ്ഥലം തായങ്കരി റെയിൽവേ സ്റ്റേഷൻ. സമയം ഒരു വെള്ളിയാഴ്ച രാത്രി. അതിപ്പോ ശനിയാഴ്ചയായാലും ഞായറാഴ്ചയായാലും എഴുത്തുകാരന് വലിയ കുഴപ്പമില്ല. അവിടെ ഒരു ചാരുബെഞ്ചിൽ ആരെയോ കാത്തിരിക്കുന്ന അല്പം പ്രായമുള്ള ഒരു സ്ത്രീ. അവരെന്തോ ചിന്തിക്കുകയാണ്, അല്ല, അവര് ഫ്ലാഷ്

0: ബാക്കിലേക്ക് പോവുകയാണ്. അതൊക്കെ വേണമെന്നാണ് ആലോചനയെങ്കിൽ വേണം. ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോ
1: എല്ലാ ലവ് സ്റ്റോറികളെയും പോലെ നമ്മുടെ സിനിമയ്ക്കും തുടക്കത്തിൽ തന്നെ ഫ്ലാഷ് ബാക്ക് വേണം.
2: എല്ലാ സിനിമയിലും കാണാം പ്രസവ മുറിന് മുകൂടെ ഇങ്ങനെ കരുതി ലാത്തണേ. ഇതെന്തിനാണാവോ?
1: ഇത് ഈ സിനിമയിലെ നായകന്റെ അല്ല, നായികയുടെ ജനനമാണ്.
3: ആൺകുഞ്ഞ
4: അല്ല പെൺകുഞ്ഞ. കുഞ്ഞിനിപ്പ എന്താ ഒരു പേരിടുക? അടൂർ ഗോപാലകൃഷ്ണ സാർ പറഞ്ഞതുപോലെ മലയാളിത്വമുള്ള ഒരു പേര് വേണം. സുമതി.
1: ബ്രോയിലർ ചിക്കനിൽ ആർത്തിയുള്ള എല്ലാ പെൺകുട്ടികളെയും പോലെ സുമതിയും ഹൈസ്കൂളിലെത്തും മുമ്പേ വയസ്സറിയിച്ചു. പക്ഷേ
5: സീരിയസ് മാറ്റർ, നടന്നോട് സംസാരിക്കാൻ വരൂ.
2: ഒരു മിറാക്കൾ നടക്കണമെന്ന് പറയാനാ?
5: രക്ഷപ്പെടണമെങ്കിൽ ഒരു മിറാക്കൾ നടക്കണം. അടിയന്തരമായിട്ട് സുമതിക്ക് കുറച്ച് ബ്ലഡ് വേണം.
6: കൊടുക്കണം ഡോക്ടർ.
5: നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാധാരണ ബ്ലഡ് ഗ്രൂപ്പ് അല്ല സുമതിയുടെ. അപൂർവമില്ല അത്യപൂർവമായ ബോംബെ ഓ പോസിറ്റീവ് ഗ്രൂപ്പാ. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചു പേർക്കേ അതുള്ളൂ.
6: അയ്യോ
5: ഡോണ്ട് വറി, രാജ്യത്തെ എല്ലാ ഹോസ്പിറ്റലിലേക്കും ബ്ലഡ് ബാങ്കിലേക്കും ഞങ്ങൾ മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞു.
7: അഹമ്മദാബാദിലുള്ള ഒരു മലയാളി പയ്യൻ and he is willing. അവർ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു കഴിഞ്ഞു.
5: Good. Make the arrangements quickly.
7: Okay, doctor.
5: You are lucky man.
0: അങ്ങനെ നായകന്റെ എൻട്രി, ഒപ്പം എക്സിറ്റ്.
8: സുമതിക്ക് ബോംബെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് ആണെന്ന് ആരും അറിയരുത്. പെൺകുട്ടിയല്ലേ, നാളെ കൊള്ളാവുന്ന ആലോചനകളൊന്നും വന്നില്ലെങ്കിലോ?
5: Never. It is totally against the medical ethics. ചില സിനിമയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരിക്കലും ഞാനത് ചെയ്യില്ല.
8: താങ്ക് യു. താങ്ക് യു ഡോക്ടർ.
4: നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞ നാളു മുതൽ തുടങ്ങിയതാണല്ലോ ഈ അന്വേഷണം. പണ്ടങ്ങാണ്ട് ബ്ലഡ് എന്നാളെ ഇപ്പൊ കണ്ടെത്താൻ ഇത് ഹിന്ദി സിനിമയൊന്നുമല്ലല്ലോ.
9: അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചത് നീ മറന്നോ?
4: ഓ, ഇന്റർനെറ്റിൽ തപ്പിയിട്ട് കിട്ടാത്തതാ ഈ ഉണക്ക ഡയറക്ടറിയില്. ഞാൻ പോവാ, എന്റെ ക്ലാസ് കഴിഞ്ഞു. നീ നിന്റെ പൊടിമീശക്കാരനെ തപ്പിക്കൊണ്ട് ഇവിടെ ഇരുന്നോ?
1: സിനിമയിലായതുകൊണ്ട് വരിക്കാശ്ശേരി മനയിലാവണം നിറകുവെട്ടുകാരൻ താമസിക്കേണ്ടത്.
0: തനിക്ക് ചോര തന്ന നായകനെ നായിക അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ വരാൻ പോകുന്ന വില്ലനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മാടമ്പ് ജ്യോത്സര.
10: വിഘ്നങ്ങളുടെ ചക്രവ്യൂഹാണ് ഹേമദ്രുമയോഗം, സപ്തമത്തിൽ പാപൻ, ചൊവ്വയിൽ മംഗളയാൻ, കല്യാണം നീട്ടിക്കൊണ്ടുപോവാൻ പാടില്ലാന്ന്. ഈ നടപ്പ് 19 വയസ്സിൽ തന്നെ വേണമെന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്. 19 വയസ്സിൽ നടന്നില്ലാച്ചാൽ പിന്നെ 32 നടക്കൂ. 7 കടൽ കടന്ന് പടിഞ്ഞാറ് നിന്ന് വരുന്ന ഒരാളാണ് വരണമെങ്കിൽ ബഹുഗേമം.
2: 7 14 കടൽ കടന്നു വന്നാലും ശരി, അതിനൊക്കെയുള്ള പരിഹാരം ഇതിൽ.
11: ഒരു പൊടിമീശക്കാരനായിരുന്നു അവന്, നല്ല ചുരുണ്ട മുടിയ.
4: അമ്മമ്മേ നോക്ക്,
0: നായകനെ കണ്ടെത്താൻ മുത്തശ്ശിയുടെ സഹായം. പക്ഷേ ആളൊന്ന് ജസ്റ്റ് മാറിപ്പോയി.
1: ബഹുമിടുക്കനും സുന്ദരനുമാണ് കഥയിലെ നായകൻ. ജനങ്ങളുടെ ഏത് കാര്യത്തിനും മുന്നിൽ കാണുന്ന നായകന് എല്ലാ സിനിമകളിലെയും പോലെ മണ്ടനായ ഒരു കൂട്ടുകാരൻ ഉണ്ടാകണം. അവനാണ് ഇവൻ.
12: അതെ, സിംഗപ്പൂരിൽ നിന്നുള്ള മണി ഓർഡറാ, തിരിച്ചയച്ചേക്കട്ടോ?
13: എത്ര തവണ പറയണം?
12: അല്ല, എത്രയായാലും സ്വന്തം അച്ഛന്റെ അല്ലേ.
14: നായകന്മാരുടെ ഓരോ ദുരഭിമാനം.
0: ആസ് യൂഷ്വൽ നായകനും നായികയും തമ്മിലുള്ള കണ്ടുമുട്ടൽ. ഓ, അതിപ്പോഴല്ല, ഇപ്പോ നായകനും നായികയും തമ്മിലുള്ള കൂട്ടിമുട്ടൽ.

0: വന്നു.
1: സോറി,
0: വെറുതെ നോക്കിക്കൊണ്ടിരിക്കാതെ വന്നേ.
2: ഒരു സോറി,
0: വേറെ പണിയൊന്നുമില്ലേ നിനക്ക്?
3: നിന്നെ ഇനി ഒരാൾക്കെ സഹായിക്കാൻ പറ്റൂ. അന്നത്തെ അപ്പോത്തി
1: മൃഗവെട്ടുകാരന്റെ രഹസ്യം സൂക്ഷിപ്പുകാരനായ ആ മെഡിക്കൽ എത്തിക്കൽ ഡോക്ടറെ ആക്സിഡന്റലി കാണുന്നു.
4: കാത്തിരിക്കുകയായിരുന്നു, മോൾ ഒരു ദിവസം എന്നെ അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു.
2: ഇപ്പൊ എവിടെയാ?
4: ഇത് അവന്റെ കൂട്ടുകാരനാ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഇന്നവൻ ലിറ്റിൽ ഫ്ലവർ അനാഥാലയത്തിൽ തന്നെ ഉണ്ടാകും. ഞാൻ ഈ രഹസ്യം പറഞ്ഞെന്ന് അവൻ പോലും അറിയരുത്. മെഡിക്കൽ എത്തിക്സിന് എതിരാ.
2: താങ്ക് യു ഡോക്ടർ.

0: അങ്ങനെ ആസ് യൂഷ്വൽ നായകനും നായികയും ശരിക്കും കണ്ടുമുട്ടുകയാണ്.
1: പുകവലി ആരോഗ്യത്തിന് ഹാനികരം.
2: ഇവിടെ ഇന്ന് പുകവലി പാടില്ല നീ എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു.
3: വിഷമടിച്ച് ആപ്പിൾ കഴിക്കുന്നതിന് ആർക്കൊരു വിരോധമില്ല. സുമതിയെ, ഒരു ഗൾഫുകാരൻ കൂടി കെട്ടിക്കണം എന്റെ ആഗ്രഹം. നമുക്ക് അച്ഛൻ രാമചന്ദ്രനെ വിളിച്ച് സലാലയിലോ മറ്റോ വല്ല നായർവൈമാരോട് അന്വേഷിച്ചാലോ.
0: പക്ഷേ വരിക്കാശ്ശേരി മനയിലെ വടകുവെട്ടുകാരൻ വേറെയാളെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തിലാണ്.
4: കല്യാണത്തിന്റെ അന്ന് തന്നെ പാലുകാച്ച് നടത്തണമെന്നോ. മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കിട്ടാതിരുന്നത് കൊണ്ട് ഇനിയിപ്പോ വീട് പണി തുടങ്ങാമല്ലോ അല്ലേ.

0: അങ്ങനെ ദുഷ്യന്തനും ശകുന്തളയും പോലെ, ഷാജഹാനും മുംതാസും പോലെ, പരീക്കുട്ടിയും കറുത്തമ്മയും പോലെ, തയ്യൽക്കാരനും സുമതിയും അഗാധ പ്രണയത്തിലായി.
1: അത് ജോറായി. അമ്പുദാക്ഷ, ഈ ന്യൂ ജനറേഷൻ എന്നതാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ പുതുമകളൊക്കെ ഉണ്ടാവുമെന്ന് പിള്ളാര് പറഞ്ഞായിരുന്നു.
2: പുതുമയോ? മലയാളിക്ക് എന്തിനാ പുതുമ? പഴമയിൽ വീമ്പു പറഞ്ഞ് ജീവിക്കുന്ന ഒരു ആക്രി സൊസൈറ്റി അല്ലേ നമ്മള്. പാട്ടിന്റെ കാര്യം പറഞ്ഞ പഴയ പാട്ട്, രാഷ്ട്രീയം പറഞ്ഞ അച്യുതമേനോന്റെ കാലത്ത്, സിനിമ പത്മരാജന്റെ സിനിമ. ഈ പറയുന്നവന്മാരൊക്കെ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിലേ, പത്മരായ സാറിന്റെ ഒരു ഒറ്റ പടം പൊട്ടുകയല്ലായിരുന്നേ.
0: അതെ അതെ.
2: ഇനി പുതുമയുള്ള ഒരു പടം ആരെങ്കിലും എടുത്താലോ, കോപ്പി അടിയാണോ നോക്കിയിരിക്കല്ലേ. സൈബർ സേതുരാമയ്യരന്മാര്, ഇവന്റെ ഒക്കെ കണ്ണു വെട്ടിച്ചാലോ. വേറെ ഉണ്ട് ശല്യങ്ങള്, വ്യാജ സീഡിക്കാര്, പ്രൊഡ്യൂസറിനേക്കാൾ ലാഭമല്ല യുവമാരുണ്ടാക്കുന്നത്.
1: എന്നാ ഈ പടത്തിന്റെ വ്യാജ സീഡി നമുക്ക് തന്നെ അങ്ങ് ഇറക്കിയാലോ. അല്ല, നേരത്തെ പറഞ്ഞ ഈ ഷാജഹാനും ശകുന്തളയൊക്കെ ഈ കഥയിലെ തയ്യക്കാരന്റെ ബന്ധുക്കളായിരിക്കും അല്ലേ?
2: ഇനി കഥയിൽ ഒരു സർപ്രൈസ് വേണം.
0: ഉണ്ട്. ഓ, കറുത്തമ്മയെ കിട്ടാൻ ചെമ്മീനിൽ പളനി വന്നതുപോലെ തയ്യൽക്കാരന്റെ വില്ലനായി ഗൾഫുകാരൻ വരികയാണ്.
3: ഗൾഫുകാരന്റെ അഥവാ വില്ലന്റെ വരവ്.
4: ഓ, ഡ്രൈവർ ഒരു അറബിക് മ്യൂസിക് ഇടൂ.
5: ഓ ശരി സർ.
2: അമ്പുജാ, ഗൾഫുകാർ മലയാള സിനിമയിലെ സ്ഥിരം കോമാളികളല്ലേ. നമുക്ക് വേണ്ടത് വില്ലനും ഗൾഫുകാരനെ യുകെക്കാരനാക്കാം.
3: അങ്ങനെ യുകെക്കാരന്റെ അഥവാ ശരിക്കും വില്ലന്റെ വരവ്.
6: Catch it, buddy.
7: Yeah.
6: Hi, broker.
7: Huh?
6: Why are you, man?
7: How are you?
6: Wow, Joseph Dunn, ഈ കോസ്റ്റ്യൂമിൽ
7: അത് വില്ലന്മാർ ഇപ്പൊ കോമഡി ആയിട്ടുണ്ട്. അതാണ് പുതിയ.
6: Oh, that's cool.
7: അതെ, നമ്മൾ കാണാൻ പോണ പെൺകുട്ടികളെ നോക്കി.
6: Oh, that's awesome.
7: Awesome. 19 വയസ്സേ ഉള്ളൂ. ഒരാത്തേന് മലയാളത്തിലുള്ള പേരും സുമതി. ഒരു സിനിമാ നടിയുടെ മുഖശ്രീയാ. സിനിമയിൽ അഭിനയിക്കാൻ പോയത് ഈ സംവിധായകൻ തന്നെ കല്യാണം കഴിച്ചാലെ.
3: ഇടയ്ക്ക് വെച്ച് ഒരേ മുഖമുള്ള നായകനും വില്ലനും തമ്മിൽ കാണുകയാണ്.
0: ഈ രണ്ട് നടന്മാരും ഒരാളാണെങ്കിലും ബൽറാം വേഴ്സസ് താരാദാസിലെ പോലെ ഇത് ഈ സിനിമയിലെ ആരും തന്നെ തിരിച്ചറിയുന്നില്ല.
6: ആക്ച്വലി യു കെ പെട്ടെന്ന് എത്തി എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്താനായിരുന്നു.
8: മോ മാത്രമേ വന്നിട്ടുള്ളൂ, മോന്റെ അച്ഛനും അമ്മയും.
9: എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. ഫെർണാണ്ടസ് അച്ഛന്റെ അനാഥാലയത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ.
8: എന്തു പറ്റി പോലെ

0: ഞാൻ ജസ്റ്റ് ഒന്ന് വിദൂരതയിലേക്ക് നോക്കോട്ടെ. ബക്കിംഗ്ഹാം തെരുവിലെ 666 നമ്പർ അപ്പാർട്ട്മെന്റിൽ ഇന്ത്യൻ വംശജരായ ബില്യനേഴ്സ് മിസ്റ്റർ ആൻഡ് മിസസ് നായർക്ക് കുട്ടികൾ ഉണ്ടാവാത്തതും ജന്മനാട്ടിൽ നിന്നൊരു കുട്ടിയെ ദത്തെടുക്കാൻ തോന്നിയതും എന്റെ ഭാഗ്യം. ഓക്കുമരങ്ങളുടെ ചരിവിലുള്ള ആ വീടിന്റെ പടികളിലൂടെ എന്റെ കുഞ്ഞുകാലികൾ ഓടിക്കയറിയത് കോടീശ്വരനിലേക്കുള്ള ചുവടുകളായിരുന്നു.
1: എന്റെ മോളായതോട് പറയുന്നു, ഞാൻ വരച്ച വർക്കപ്പുറം അവൾ
2: പോകും.
1: സുമതി
3: അങ്ങോട്ടു.
0: സും ഈ ഫേസ് ഒന്ന് കാണാൻ ഫേസ്ബുക്കിലെ എല്ലാ സുമിതിമാരെയും ഞാൻ സെർച്ച് ചെയ്തു. 22FK ടെസയുടെ ഫോട്ടോ ആണല്ലേ പ്രൊഫൈൽ പിക് ആയിട്ടിരിക്കുന്നത്.
4: എനിക്കൊരു കാര്യം പറ.
0: ഐ നോ ആക്ച്വലി ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ഒരു അപരിചിതൻ കാൻഡി ക്രഷ് സാഗ കളിക്കാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ വരാതിരുന്നതല്ലേ. അത് ഞാൻ സുമതിയുടെ ക്യാരക്ടർ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. ബട്ട് യു ജസ്റ്റ് യു നോ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു.
5: നായകന് നായികയെ കിട്ടുമ്പോ നായകന്റെ കൂട്ടുകാരന് നായികയുടെ കൂട്ടുകാരെ കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ.
6: എത്ര തവണ പറഞ്ഞിരിക്കുന്നു പ്രേമിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനെന്ന്. എന്നെ കുറിച്ച് തനിക്ക് എന്തറിയാം?
7: പറഞ്ഞാലല്ലേ അറിയൂ.
6: പണക്കാരായ മറ്റെല്ലാ കുട്ടികളെയും പോലെ ബോംബെയിലെ ഒരു ഫ്ളാറ്റിൽ നിറമുള്ള കുട്ടിക്കാലമായിരുന്നു എന്റേതും. പക്ഷെ എത്ര ബിസിനസ് ടെൻഷൻ ഉണ്ടായിരുന്നാലും ഒരു ദിവസവും വൈകിയിരുന്നില്ല. സന്തോഷം അലതല്യ വീട്. എല്ലാ ദിവസവും അച്ഛൻ എന്റെ ഒപ്പം ഇരുന്ന് ദൂരദർശൻ കാണുമായിരുന്നു.
5: ഈ കഥനകഥ കേൾക്കുന്നതിനേക്കാൾ രസമാണ് കാണാൻ. അതുകൊണ്ട് കാണാൻ മറക്കണ്ടെന്നൊരു സ്പെഷ്യൽ മുന്നറിയിപ്പ് കൂടി പറഞ്ഞേക്കാം.
6: പുകവലിച്ച് ക്യാൻസർ വന്ന വിവരം അച്ഛൻ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ആംബുലൻസ് വന്നപ്പോഴാ. നാട്ടിലെത്തിയ ഞാൻ കുട്ടിമാമയുടെയും വല്യമാമയുടെയും കാരുണ്യം കൊണ്ട് മാത്രമാ ജീവിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ നടക്കരുതെന്ന്.
7: എനിക്ക് തന്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടം.
6: പ്രേമിക്കാനൊക്കെ പോയാ ദാ അതുപോലെയാവും നമ്മുടെ അവസ്ഥ.
4: അച്ഛൻ തീയതി വരെ നിശ്ചയിച്ചു. കല്യാണത്തിന് ഇനി ഒരാഴ്ചയും കൂടി ഉള്ളു. ആ യു കെ ഫ്രോഡാണ്, ഹണിമൂൺ സിംഗപ്പൂർ വേണോ ആൻഡമാൻ വേണോ എന്ന് ചോദിച്ച് നിരന്തരം ശല്യം ചെയ്തോണ്ടിരിക്കുക. എന്തായാലും നേരായ മാർഗത്തിൽ നമ്മുടെ കല്യാണം നടക്കില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാവും.
0: സുമതി പേടിക്കണ്ട, ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അവന്റെ സ്കാൻഡിനേവിയൻ പോലീസ് ഫോഴ്സ് മുഴുവൻ നമുക്കെതിരെ അണിനിരന്നാലും ഐ വിൽ മാരി യു.
5: പക്ഷേ അത്ര എളുപ്പം സിനിമ തീർക്കാൻ പറ്റുമോ? പറ്റില്ല. തയ്യൽക്കാരനും സുമതിയും തമ്മിലുള്ള അടുപ്പം അറിയുന്ന വിറകുവെട്ടുകാരൻ കടുത്ത നടപടിയിലേക്ക്.
8: ഹലോ,
9: ഹലോ സാറേ, ഞാനാണ് തയ്യൽക്കാരൻ. എന്തിന്?
10: അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് കേറട വണ്ടിയിലോട്ട്.
9: ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. വിതിൻ 24 hours അയാൾ എന്റെ മുന്നിൽ.
5: അങ്ങനെ തയ്യൽക്കാരനും കൂട്ടുകാരനും പോലീസ് സ്റ്റേഷനിലേക്ക്.
9: ഡോണ്ട് ടച്ച്.
11: പോലീസ് സ്റ്റേഷൻ ആവുമ്പോ ഗാന്ധിജിയുടെ പടം വേണം. സിഎയുടെ മേശപ്പുറത്ത് ഗ്ലോബ്, ചുവരിൽ ഇന്ത്യയുടെ മാപ്പും സർക്കാർ കലണ്ടറും വേണം. സർട്ടിടാത്ത 2-3 പ്രതികളും.
12: ഹീറോയോട് ഇനി പ്രത്യേകം പറയണമായിരിക്കും ഷർട്ട് ഊരാൻ.
13: സാറേ സാറേ, കമ്മീഷണർ ഇപ്പൊ എത്തുന്നു.
10: ഇയാളോട് ഇതാരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത്?
13: വല്ല ഇൻസ്പെക്ഷൻ ആയിരിക്കും.
10: ഒടുക്കത്തോ ഇൻസ്പെക്ഷൻ.
11: ഇത് പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ KP ബെന്നി. സിനിമയിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ സറഫുദ്ദീൻ താരമസി എന്നോ വിക്രം ഖോർപ്പടെ എന്നോ ഇസറാഖ് ഖുറേഷി എന്നോ വിളിക്കാം.
5: നായകനെ വല്ലാണ്ടങ്ങ് പൊക്കാൻ ഇങ്ങനെയുള്ള വരവുകൾ എപ്പോഴും നല്ലതാണ് അല്ലേ.

0: ബ്രോ
1: ബ്രോ നീ ഇവിടെ, അതും വെറു ഒരു തയ്യൽക്കാരനായി.
2: ആളെ വേണ്ടത്ര മനസ്സിലായല്ലോ എന്ന് തോന്നുന്നു. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡന്റ്, ടൈം മാഗസിന്റെ യങ് ടാലന്റ് ഓഫ് ദ മില്ലേനിയം, നാഷണൽ ജിയോഗ്രാഫിക് മാഗസിന്റെ 50 മസ്റ്റ് മീറ്റ് പേഴ്സണാലിറ്റീസിലെ ഏഷ്യയിൽ നിന്നുള്ള ഏകയാൾ, കൂടാതെ 5 ഓളം ഫോറിൻ കൺട്രീസിന്റെ ദേശീയ പതാക തയ്ച്ചു കൊടുത്തയാൾ.

0: ഐ പി എസ് പരീക്ഷയ്ക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് കാശില്ലാതിരുന്നപ്പോ കാതിലെ കടുക്കൻ ഉരുത്തുന്നത് ഇവന്, എന്റെ സുഹൃത്തും വഴികാട്ടിയും.
1: മിനിസ്റ്റർ ഫോണാ
0: സർ, അന്വേഷണം ഇരിക്കണം സർ, വിത്തിൻ 24 hours തുമ്പ് കിട്ടിയിരിക്കും. ഏ ഉർവശി തീരോ സർ, റോങ് നമ്പർ. എടോ താനോട് പറഞ്ഞ മിനിസ്റ്ററുടെ ഫോണാണ്.
2: അല്ല സർ, സാധാരണ സിനിമയിൽ ഈ സമയം മിനിസ്റ്റർ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്.
0: ബ്രോ, യെസ്, ബ്രോയെ ദൈവമായിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചത്. അർജന്റ് ആയ ഒരു ഹെൽപ്പ് ഡിപ്പാർട്ട്മെന്റ് വേണം. ഡ്യൂഡ് കം. ഷുവർ.
3: ബോംബെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കാശ്മീർ ടൂറിസ്റ്റ് ഷേഖ് മുഹമ്മദ് ഇലിയാസിന്റെ ജിമെയിലിൽ അവർ കോഴിക്കോട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആക്രമണങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ബ്രോ, അയാളുടെ പാസ്വേഡ് ഊഹിച്ച് കണ്ടുപിടിച്ച് ആ വിവരങ്ങളെല്ലാം ദേ ഈ ഫ്ലോപ്പി ഡിസ്കിലാക്കി തരണം.
4: ഐ ട്രൈ
5: സർ. സുരേഷ് ഗോപി സാറിനെ പോലെ ലെഗസി നിന്നും വാപ്പച്ചി നോക്കെ,
6: പിന്നെ ഹോളി ബൈബിൾ നോക്കെ ഞങ്ങൾ അടിച്ചോക്കി സർ, കമ്പ്യൂട്ടർ എടുത്തില്ല.
3: ഡോണ്ട് വറി മാൻ. ബ്രോ,
4: യെസ്
3: പ്ലീസ്, കൺട്രോൾ എന്റർ.
4: ഓക്കെ. ഷെയ്ഖ് മുഹമ്മദ് ഇലിയാസ്, ഇലിയാസ് മുഹമ്മദ് ഷെയ്ഖ്, ഷെയ്ഖ് 1 2 3, യെസ്, ഇലിയാസ് 1 2 3, മുഹമ്മദ് ഷെയ്ഖ്, ഇലിയാസ് 2 0 1 5.
7: സോറി ബ്രോ, ഒരു ക്ലൂ പോലും ഇല്ലാതെ.
0: ഇലിയാസിന്റെ പക്കൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പുസ്തകം പിടിച്ചെടുത്തിരുന്നു, പുറം ചട്ട ഇല്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കാനായി ഹൈദരാബാദിലെ പോലീസ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് അയച്ചിരിക്കുന്നുണ്ട്.
6: സാർ, ആ ബാഗിൽ നിന്ന് കാപ്പാടെന്ന് അടയാളപ്പെടുത്തിയ കോഴിക്കോടിന്റെ ഒരു മാപ്പും ഉറുമയെന്ന സിനിമയുടെ സബ് ടൈറ്റിലുള്ള കള്ള DVD-യും കണ്ടെടുത്തിരുന്നു.
7: ഓഹോ, എങ്കിലേ നേരത്തെ പറയണ്ടേ.

0: Brilliant, bro. You did it. Olichu bro. Proud of
1: കേരള പോലീസിന്റെ മാനം കാത്തു. സമ്മാനമായിട്ട് ഒരു കഥകളി തല വാങ്ങിച്ചു തരട്ടെ.
2: അതൊന്നും വേണ്ട, എനിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പോലീസ് യൂണിഫോം തയ്ക്കാനുള്ള ബൾക്ക് ഓർഡർ തന്നാ മതി.
1: അത്രേയുള്ളൂ. ഇപ്പൊ തന്നെ ഡി ജി പിക്ക് ഫാക്സ്
3: ചെയ്യാം.
2: ഡി ജി പി ഇപ്പോഴും നമ്മുടെ പഴയ ജഗന്നാഥ വർമ്മ സാർ തന്നെയല്ലേ?
1: അതെ അതെ.
2: കേരള പോലീസിന് ഇനിയും ഇതേപോലെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി.
4: കമ്മീഷണർ ഓഫീസിൽ നിന്നും സുമതിയെ കാണാൻ തയ്യൽക്കാരൻ പോകാൻ തുടങ്ങുമ്പോ ഓർക്കാപ്പുറത്ത് ഒരു ട്വിസ്റ്റ്.
5: സംഘടനയേക്കാൾ വലുതല്ലല്ലോ നടൻ. ഓക്കെ സർ, താങ്ക് യു. നായകന്റെ കൂട്ടുകാരനായ പ്ലാൻ ചെയ്ത ഗ്രിഗറിയെ സിനിമാ സംഘടന ബാൻ ചെയ്തെന്ന് സംഘടനയോട് പറയാതെ അയാൾ അളിയന്റെ കല്യാണ വീഡിയോയിൽ അഭിനയിച്ചു. വിലക്കിയ സിദ്ദിഖിനെ ഒഴിവാക്കിയേ പറ്റൂ, പേടിക്കണ്ട. ബാനിനൊന്നും തൊടാൻ പറ്റാത്ത ഒരാളെ കൊണ്ട് നമുക്ക് ആ റോള് ചെയ്യിക്കാം. അംബുജാക്ഷൻ ധൈര്യമായിട്ട് ബാക്കി കഥ പറ.
6: ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇന്ന് രാത്രി 11:55 ട്രെയിനിന് നമ്മൾ ബോംബെക്ക് ഒഴിച്ചു വന്നു.
7: പതുക്കെ.
6: അതെ, ബോംബെ കളക്ടർ മിസ്റ്റർ ദാമോദർജി എന്റെ വളരെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. അവൻ നമുക്ക് വേണ്ടി PWD ഗസ്റ്റ് ഹൗസ് വരെ ഒഴിപ്പിച്ചിടും. എല്ലാം ശരിയാക്കിയിട്ട് രാത്രി രഹസ്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം.
7: വേണ്ട, ഞാൻ തൈകടയിൽ വരാം രാത്രി.
6: ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരി.
4: എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം പൊളിയുന്ന അവസ്ഥ വരുന്നത് എന്തൊരു കഷ്ടാണല്ലേ.
2: ടു ബി ഫ്രാങ്ക്, നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്റെ ഡാഡിയും മമ്മിയും തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു.
8: ഇനി മോനെ ഡാഡിയും മമ്മിയും ഒക്കെ ഞങ്ങളല്ലേ. അല്ലടി,
2: താങ്ക് യു.
9: വാവ്, മ്യൂസിക്!
8: അതാ ഊരിലണ്ടിയാ നീലം വീട് വിറ്റു പോയെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഇവിടുത്തെ പഴയ താമസക്കാരനെ കാണാനാ.
5: ഇന്റർവെല്ലിന് കുറച്ചുകൂടെ പഞ്ച് വേണം. സുരേഷ് ഗോപി, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരുത്തനും പെട്ടെന്ന് മൂത്രം വരാത്ത തരത്തിൽ ഒരു നൃത്തം. തിരക്കൊന്നും വേണ്ട, സമയെടുത്ത് ആലോചിച്ചു.
10: സമയം രാത്രി 12:30.
4: അംബുജാക്ഷനെ ആ ജോലി ഏൽപ്പിച്ച്
10: കൂരാകൂരിട്ട്
4: സംവിധായകനും നിർമ്മാതാവും ഒരിടം വരെ പോകുന്നു.
10: എങ്ങും നിശബ്ദത.

0: അംബുജാക്ഷൻ അവിടെ ഇരുന്ന് തന്റെ എഴുത്ത് തുടരുന്നു.
1: മിന്നലിന്റെയും മഴ.
0: ആ സമയത്ത് ആരും കാണാതെ തന്നെ കാണാൻ മറ്റൊരാൾ ആ മുറിയിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യം അയാൾ അറിഞ്ഞിരുന്നില്ല.
1: വീട്ടുതടങ്കിൽ നിന്ന് രക്ഷപ്പെട്ട് ചുവന്ന സാരിയുടുത്ത സുമതി കയ്യിലൊരു ബാഗുമായി കവലയിലെത്തി തയ്യൽക്കടയുടെ കതകിൽ തട്ടുന്നു. ഈ സമയം സുമതിയെയും പ്രതീക്ഷിച്ച് തയ്യൽക്കാരൻ അവിടെ തന്നെ ഉണ്ടാകുമോ? അതോ സുമതിക്കവിടെ അപ്രതീക്ഷിതമായി വല്ലതും സംഭവിക്കുമോ? പ്രേക്ഷകരെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തി ഇടവേളയ്ക്ക് വിടാം. സുമതി മൂന്ന് തവണ തയ്യൽക്കടയുടെ കഥയിൽ മുട്ടുന്നു. ഒന്ന്, രണ്ടാം തവണയും മുട്ടുന്നു. മൂന്നാം തവണ മുട്ടുന്നു.
0: ആ മുട്ട് കേട്ടത് തയ്യൽക്കടയുടെ വാതിലല്ല, തന്റെ മുറിയുടെ വാതിലിലാണ് എന്ന് മനസ്സിലാക്കിയ അംബുജാക്ഷൻ എഴുത്ത് നിർത്തിച്ചെന്ന് മുറിയുടെ വാതിൽ തുറക്കുന്നു.
2: ആരാ?
3: എന്താ അംബുജാക്ഷ ഇത്? കഥ തുറക്ക എത്ര താമസം? എന്തൊരു മഴയത്! അയ്യോ, കണ്ടൂല്ല, ആ സ്റ്റെപ്പ് മൊത്തം കേറണം. അതിന്റെ കൂടെയാണ് പേടിപ്പിക്കുന്ന ഇടിയും. എന്തൊരു കഷ്ടത്!
0: ആളെ കണ്ട് അംബുജാക്ഷൻ ഞെട്ടുന്നു.
1: സുമതി.
0: അതെ, സുമതി.
4: സുമതിയാണെന്ന് വിശ്വാസമായിട്ടില്ലല്ലേ. കഥാപാത്രം ആയതുകൊണ്ട് തെളിയിക്കാൻ ആധാർ കാർഡൊന്നുമില്ല.
2: കഥാപാത്രം?
4: ലോഹിതദാസ് പറഞ്ഞിട്ടില്ലേ, തനിയാവർത്തനത്തിലെ ബാലമാഷ എന്ന കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് വന്ന് കഥയിൽ മാറ്റങ്ങൾ ആവശ്യപ്പെടാറുണ്ടെന്ന്. കഥാപാത്രം ഇറങ്ങിയെന്ന് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് തുർക്കിയിൽ ഒരു മ്യൂസിയം തന്നെ പടുത്തിട്ടുണ്ട് എഴുത്തുകാരൻ പാമുക്ക്.
2: മാമുക്കോയോ?
4: മാമുക്കോയല്ല, പാമുക്ക്.
2: കഥാപാത്രത്തിന് ഇവിടെ എന്താ കാര്യം?
4: എന്റെ കുറച്ച് വിയോജിപ്പുകൾ അറിയിക്കാൻ.
2: എന്ത് വിയോജിപ്പ്?
0: അംബുജാക്ഷൻ തന്റെ കഥയിൽ എഴുതി പിടിപ്പിച്ച ചില കാര്യങ്ങളിലുള്ള വിയോജിപ്പുകൾ, സംശയങ്ങൾ എല്ലാം ഒരു മടിയും കൂടാതെ തന്നെ സൃഷ്ടിച്ച ആളാണെന്ന പരിഗണന പോലും കൊടുക്കാതെ സുമതി അറിയിക്കുന്നു, ചോദിക്കുന്നു, ചോദ്യം ചെയ്യുന്നു.
4: അംബുജാക്ഷൻ അല്പമെങ്കിലും മനസാക്ഷിയുണ്ടോ? 19-കാരിയായ ഒരു കന്യകയെ അർദ്ധരാത്രിയിൽ കവലയിൽ തനിച്ചു നിർത്തി ഇടവേളയ്ക്ക് വിടൂ? അതും കേരളം പോലൊരു സംസ്ഥാനത്ത്. അംബുജാക്ഷൻ ഇരിക്കെ തയ്യൽക്കടയിലെത്തിയ ഞാൻ മൂന്ന് വട്ടം കഥകൾ മുട്ടി. എന്നിട്ട് അംബുജാക്ഷൻ ബാക്കി കഥ പറ. കവലയിൽ അപ്രതീക്ഷിതമായി എനിക്ക് എന്ത് സംഭവിക്കും?
2: കവലയിൽ മഴ നനഞ്ഞു നിന്ന സുമതിയെ ആ ദുർബല നിമിഷത്തിൽ കുറെ പേർ ചേർന്ന് കടന്നു പിടിച്ച്.
3: അശ്ലീലം! സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ട എഴുത്തുകാരല്ലേ നിങ്ങൾ.
2: എഴുത്തുകാർക്ക് എന്താ അശ്ലീലം പാടില്ലേ? അശ്ലീലം എഴുതാത്ത ലോകത്തിലെ ഏക പുസ്തകം ടെലിഫോൺ ഡയറക്ടറി മാത്രമാ.
3: അല്ല, അഹമ്മദാബാദിൽ നിന്ന് ഫാഷൻ ടെക്നോളജി പഠിച്ചു വന്ന ആളെങ്ങനെയാ വെറും ഒരു തയ്യൽക്കാരനായിട്ട് ഇവിടെ?
2: വെറും ഒരു തയ്യൽക്കാരനോ? തയ്യൽ എന്താ മോശം പണിയാണോ?
3: അല്ല, അങ്ങനെയല്ല, ഞാനൊരു സംശയം ചോദിച്ചേ ഉള്ളൂ.
2: സംശയം ഉണ്ടാവാതിരിക്കാൻ സിനിമയുടെ തുടക്കത്തിൽ ഇത് പറയും.
3: എങ്ങനെ?
2: കല്യാണം കഴിച്ചോളാമെന്ന് മരണക്കിടക്കയിൽ വെച്ച് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വന്നതാണെന്ന് മനസ്സിലായതോടെ തയ്യൽക്കാരൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി.
3: എന്നിട്ടാ കണ്ണിലുണ്ണി എവിടെ പോയി? ഞാൻ കവല ചെന്നപ്പോ
2: മൂലക്കുരു ഒരു മരുന്ന് വാങ്ങാൻ പോയിരുന്നു.
3: കൊള്ള, മലയാള സിനിമയിലെ നായകനോ? ഈ അസുഖം നായകനായ ഷുഗറോ കൊളസ്ട്രോളോ പോയിട്ട് ഗ്യാസ് ട്രബിൾ പോലും പറ്റില്ല അംബുജാക്ഷ.
2: എന്നാൽ ആധുനിക മനഃശാസ്ത്രത്തിൽ ലോക പ്രശസ്തങ്ങളായ പ്രബന്ധങ്ങൾ എഴുതാൻ പോയെന്നോ ഒറ്റ രാത്രി കൊണ്ട് ധാരാളം ഒഴിപ്പിക്കാൻ മുംബൈക്ക് പോയെന്നോ പറയാം.
4: അർദ്ധരാത്രിയിൽ എനിക്ക് അപ്രതീക്ഷിതമായി എന്ത് സംഭവിച്ചുവെന്ന് അംബുജാക്ഷൻ ഇതുവരെ പറഞ്ഞില്ല.
0: അർദ്ധരാത്രിയിൽ സുമതിക്ക് എന്ത് സംഭവിച്ചു അംബുജാക്ഷൻ അത് വിശദമായി പറഞ്ഞു. പക്ഷേ ഞാനത് ഇവിടെ അത്രയും പറയണില്ല.

0: ഇത്രമാത്രം പറയാം, സംഗതി ഇത്തിരി ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ
1: തയ്യൽ കടയിൽ ഇരിക്കാമായിരുന്നെങ്കിലും ടെൻഷൻ കൂട്ടാൻ ഇവരെ 15 നില കെട്ടിടത്തിന്റെ മുകളിലാണ് ഇരുത്തേണ്ടത്.
2: താഴെ എങ്ങനെ നിക്കാൻ വയ്യായിരുന്നോ? സ്റ്റെപ്പ് കയറി എന്റെ പണി തീർന്നു. ഇതെന്താ അമൽ നീരജിന്റെ സിനിമയെന്നല്ലോ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സുമതി വീട്ടിലെങ്ങുമില്ല. നിങ്ങളുടെ പ്ലാൻ മണത്തറിഞ്ഞാ വിറക് വിട്ടാരനെ അവളെ എങ്ങോ മാറ്റിയെന്ന് തോന്നുന്നു. അമ്മയെ കണ്ട് സംസാരിക്കാനും പറ്റിയില്ല. ആ പൊട്ടൻ അവിടെ കാവലുണ്ട്.
3: നമുക്കൊരു ഒളിച്ചോട്ടൊക്കെ പ്ലാൻ ചെയ്യണ്ടേ?
2: അയ്യേ, ഞാനെങ്ങുമില്ല. ഇടവേള മുതൽ ആള് മാറുമെന്ന് ഞാൻ അറിഞ്ഞോ.
0: സുമതിക്ക് അപ്പൊ സംഭവിച്ചത് വേറൊന്നുമല്ല, കഷ്ടകാലത്തിന് ആള് പിടിക്കപ്പെട്ടു, വീട്ടു തടങ്കലിലായി. പക്ഷേ പ്രണയമല്ലേ, ഏതറ്റം വരെയും ആള് പോകും, ഏതറ്റം വരെയും ചിന്തിച്ചും
4: കൂട്ടും. ഒഫീഷ്യൽ ലെറ്ററിലാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചത്. ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള കള്ളനുണ്ടല്ലെങ്കിൽ, രാമമോഹൻ സിംഗിനെ പോലുള്ളവർ എല്ലാ ദിവസവും വില കുറച്ചിട്ട് നിന്നെ മാനം പോയിട്ടില്ലെങ്കിൽ, ഒരു ഹംസമായി എന്റെ പ്രാണനാഥന്റെ അടുത്തേക്ക് പറന്നു ചൊല്ലു.
1: ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത, അല്ല ഇതുവരെ ഒരു 100 രൂപയും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയെല്ലാം ഈ 100 രൂപ സഞ്ചരിക്കുന്നു.
0: പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അതിനും വഴിതെറ്റുന്നു. കാര്യങ്ങൾ കൂടുതൽ സ്പീഡിൽ കുഴപ്പത്തിലാകുന്നു.

0: വേഗം പോവാം, ട്രെയിനിന് സമയമായി.
1: ആ കുഴപ്പത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം അതും വല്ലാതെ പരാജയപ്പെട്ടു പോകുന്നു.
2: പേടിക്കണ്ട, ഞാൻ തന്നെയാ കുട്ടിയെ അടുക്കള പാതി തുറന്നിട്ട്. കുട്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്കു കിട്ടിയില്ല. എന്റെ മോക്കെങ്കിലും അത് കിട്ടട്ടെ.
3: അമ്മമാരായ ഇങ്ങനെ വേണം.
0: ശരി ശരി.
4: கவலைப்படாதரா, நாங்க ஒவ்வொருத்தராதான் அடிக்க போறோம். உன்னைய யாரா ஹீரோ கிட்ட முத அடி வாங்க போறது? போ மச்சான்.
5: எത്ര டென்ஷன் ஆயாலும் வாச்சூரி முஷ்டி சுருட்டான சமயம் சம்விதாயகன் நாயகன் கொடுக்கணும்.

0: തായങ്കരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അടി തിരിച്ചടി അടിയോടടി. അടിയെല്ലാം മേടിച്ചു കൂട്ടി തയ്യൽക്കാരൻ വീണുപോകുന്നു. സുമതിയും കൊണ്ട് വിറക് വെട്ടുകാരൻ വീട്ടിലേക്കും പോകുന്നു. ആ രാത്രി കഴിഞ്ഞ് അങ്ങനെ ആ ദിവസം എത്തുന്നു.
1: കേരളത്തിൽ സൂര്യൻ അന്ന് പതിവിലും വിഷമത്തോടെയാണ് ഉദിച്ചുയർന്നത്. കല്യാണം പാലുകാച്ചൽ, പാലുകാച്ചൽ കല്യാണം, രണ്ടും ഇടവിട്ടിടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. കാച്ചിയ പാലിൽ എൻഡോൾ സൾഫാൻ കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്, പിടയുകയാണ്.
2: ആന്റി, തയ്യക്കാരനങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നേനെ?
3: വിത്തൗട്ട് ഇവിടെ എങ്ങും കിട്ടാനില്ല.

0: ഇവളിങ്ങനെ കുറച്ച് സമയം കിട്ടിയാ മതി, അപ്പൊ കഥ പറഞ്ഞു തുടങ്ങും. കുട്ടി നേരത്തെ എന്താ ചോദിച്ചത്? നിങ്ങളൊക്കെ വിചാരിച്ചതുപോലെ തയ്യൽക്കാരൻ മരിച്ചില്ല.
1: തയ്യൽക്കാരൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലഡ് വേണം. ബോംബെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഹാഫ് ആൻ അവറിൽ ഡോണർ എത്തിക്കണം. ഓക്കേ, ക്യൂ.
2: ഭാഗ്യം ഹീറോ വിഷം കഴിച്ചത് നന്നായി, ഇല്ലെങ്കിൽ വായിക്കൊള്ളാത്ത ഒരു അസുഖത്തിന്റെ പേര് പറയേണ്ടി വന്നേ.
3: അതെ അതെ,
4: മണി ഓർഡർ അല്ലേ തിരിച്ച്?
3: മണി ഓർഡർ അല്ല, കത്താ നിനക്ക്. ആ
5: കൂട്ടുകാര, ടെലഗ്രാം അടിക്കാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോഴാ അതും നിരോധിച്ച വിവരം അറിഞ്ഞത്. ഈ സിനിമയെന്ന് എന്നെ ബാൻ ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയ ഒരു രഹസ്യം എന്റെ കയ്യിലുണ്ട്. തയ്യൽക്കാരന് സുമതിക്കും ബോംബെ ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുള്ള രഹസ്യം. സംഘടനയെ സ്വാധീനിച്ച് എന്റെ ബാൻ മാറ്റിത്തരാമെങ്കിൽ ഈ രഹസ്യം വെളിവാക്കി അതിന്റെ ഫുൾ ക്രെഡിറ്റും കൂട്ടുകാരനെടുത്തോളൂ.
6: കല്യാണം പാല് കാച്ചൽ, പാല് കാച്ചൽ, കല്യാണം. സിനിമ മെലോ ഡ്രാമയിൽ നിന്ന് മാറി റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ കഥ പറയുന്നത്?
7: കഥ എങ്ങനെ പറയണമെന്ന് എഴുത്തുകാരനാ തീരുമാനിക്കുന്നത്, കഥാപാത്രങ്ങളല്ല.
6: കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കഥ മാറ്റി എഴുതുമല്ലോ, പിന്നെന്താ?
7: അത് വീറ തിരക്കഥാകൃത്തുക്കൾ, ഞങ്ങൾ നോവലിസ്റ്റുകൾ കേൾക്കത്തില്ല. തകഴി അങ്ങനെ കേട്ടിരുന്നേ, ചെമ്മീനിലെ കറുത്തമ്മ ഹരികൃഷ്ണൻസിലെ പോലെ പളനിയെയും പരീക്കുട്ടിയെയും ഇടത്തും വലത്തും നിർത്തി തുളസിയെ ഇട്ടേനല്ലോ.
6: എഴുത്തുകാരന്റെ തോന്നിയാസ്ത്രം നിൽക്കാൻ എനിക്ക് മനസ്സില്ല. ജീവിതവും സത്യവും ഇല്ലാത്ത ഈ സിനിമയിൽ ഇനി സുമതിയില്ല.
7: അതെങ്ങനെ ഇല്ലാതാവും? ഞാൻ എഴുതിയാൽ സുമതി അഭിനയിച്ചല്ലേ പറ്റൂ.
6: എഴുത്തുകാരന്റെ കഥാപാത്രം അനുസരിച്ചാലല്ലേ കഥയിന്ന് ഞാൻ ഇറങ്ങിപ്പോയാലോ?
7: ഇറങ്ങിപ്പോവാനോ? എഴുത്തുകാരന്റെ അനുവാദമില്ലാതെയോ?
6: ആത്മഹത്യ ചെയ്യാൻ എഴുത്തുകാരന് അനുവാദം വേണ്ടല്ലോ. എഴുത്തുകാരനായിട്ടുള്ള ആശയ സംഘടനത്തിൽ രക്തസാക്ഷിയാകുന്ന ആദ്യ കഥാപാത്രമായി സുമതി ദാ ഇവിടെ അവസാനിക്കുന്നു.
8: സുമതി വാശിക്ക് ആത്മഹത്യക്കൊരുങ്ങുന്നു, പക്ഷേ പരാജയപ്പെടുന്നു.
7: ഇപ്പൊ മനസ്സിലായില്ലേ എഴുത്തുകാരന്റെ വലിപ്പം? കഥാപാത്രത്തെ വരച്ച വരയിൽ നിർത്തും. എല്ലാം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും എഴുത്തുകാരനാ. അതൊക്കെ എന്തിനാണെന്ന് സുമതി കണ്ടോ?
8: സുമതിയും തയ്യൽക്കാരന്റെ കൂട്ടുകാരനും കൂടി ആശുപത്രിയിലേക്ക്.
9: ഐ എം വെരി സോറി, മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്തു. ശരീരം 95% തളർന്നു. വിഷത്തെ കളപാടമായത് തമിഴ്നാട്ടിൽ നിന്നുള്ള മായം ചേർത്ത പാലാണ്. ഇനി ഒരു മിറാക്കിൾ സംഭവിച്ചാലേ?
2: ഐ എം വെരി സോറി, മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്തു.
9: അത് ഞാൻ പറഞ്ഞതാ.
2: ഐ എം വെരി സോറി,
9: അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു.
4: ഇത് ഡോണറാണ് ഡോക്ടർ.
9: ഓ ദെൻ കം ഓൺ ക്വിക്ക് പ്ലീസ്.

0: ബോംബെ മിറാക്കിൾ ബ്ലഡ് സുമതിയിൽ നിന്നും തയ്യൽക്കാരനിലേക്ക്. മിറാക്കിൾ സക്സസ്.
1: എന്താ എന്ത് വേണം? ആരാ നിങ്ങൾ ഇങ്ങോട്ട്
2: കടത്തിയിട്ടെ? മാറി താടി കെട്ടു മോനെ, മുഹൂർത്തം തീരെ 2 മിനിറ്റേ ഗെട്ടി വേണം, ഗെട്ടി വേണം.
1: ഇല്ല, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഈ തയ്യക്കാരന് മാത്രമായിരിക്കും. എന്റെ ജീവൻ രക്ഷിച്ചാണോ?
2: നോക്കി കട്ടള മോനെ താലി.
3: അങ്കിൾ, യെസ്, ഫേസ്ബുക്ക് ലൈക്കുകൾ നമുക്ക് വില കൊടുത്ത് വാങ്ങാം, 2G 3G വാങ്ങാം, ബട്ട് ലവ് പണം കൊടുത്തോ പൗണ്ട് കൊടുത്തോ വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് ഒരാൾക്ക് മറ്റൊരാളോട് സ്വയം തോന്നണം. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ മാരി ചെയ്യേണ്ടത്. പരസ്പരം സ്നേഹിച്ചത് ഇവരാണ്, ഒന്നിക്കേണ്ടതും ഇവരാണ്. മേറ്റ് ഫോർ ഈച്ച് അദർ.
0: വില്ലനായി വന്ന യുകെക്കാരൻ നല്ലവനാകുന്നു. അങ്ങനെ ചിത്രത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ ദാ വരുന്നു ഒരു സ്പെഷ്യൽ കാമിയോ.
4: അനാഥനാണ്
2: ഞാൻ സഹിക്കും, ജാതി എനിക്ക് പ്രശ്നമല്ല, പക്ഷെ നാലുകാശിന് വകയില്ലാത്ത തയ്യക്കാരനെ കൊണ്ട് ഇവളെ ഞാൻ കെട്ടിക്കില്ല.
4: എക്സ്ക്യൂസ് മീ.

0: Darius.
1: Oh, my son. Money. I'm sorry. Really, I'm sorry, my son. സുമതി അല്ലേ?
2: സി മിസ്റ്റർ വറവട്ടുകാരൻ, നാല് കാശിന് വകയില്ലാത്തവനാണ് ഈ കിടക്കുന്ന എന്റെ മകനെന്ന് താൻ കരുതിയോ? ഇവൻ തിരിച്ചയച്ച മണി ഓർഡറുകൾ മാത്രം മതി ഒരു ഡസൻ വരിക്കാശ്ശേരി മനകൾ വാങ്ങിക്കാൻ. ലുക്ക് മിസ്റ്റർ, സിംഗപ്പൂരിൽ ഞാൻ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം ഇനി ഇവന്റെ കൂടെയാണ്. 250 കോടിയുടെ ആസ്തിയുണ്ട് ഇന്നിവന്. സുമതിയെ സ്വന്തമാക്കാൻ അത് മതിയോ? അതിൽ കൂടുതൽ വേണമെങ്കിൽ മാത്രം എനിക്ക് 2 മിനിറ്റ്സ് ടൈം തരണം. സിംഗപ്പൂർ എയർലൈൻസിന്റെയും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ഒക്കെ മുതലാളിമാർ അവരുടെ പെമ്മക്കു വേണ്ടി കുറെ ക്യൂ നിന്നതാ ഇവന് വേണ്ടി. മിസ്റ്റർ വറവട്ടുകാരൻ, കാലമൊക്കെ മാറി, പിള്ളേരുടെ ഇഷ്ടമല്ലേ വലുത്, ഇതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്.
3: അതെ, ബ്രോക്കർ ആശു പോയിട്ട് എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. അങ്ങോട്ട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞല്ലേ, അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താൽ.
4: ആ സിംഗപ്പൂരുകാരൻ പേഴ്സണലായിട്ട് പറഞ്ഞതിന് മടിച്ചു മടിച്ചാണെങ്കിലും ഒടുവിൽ വിറകുവെട്ടുകാരൻ സമ്മതം മൂളുന്നു.
5: അങ്ങനെ തയ്യൽക്കാരനും സുമതിയും സിനിമയിൽ ഒന്നിക്കുകയാണ്.
6: യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചത് ഇതൊന്നും അല്ലല്ലോ. അതെഴുതാൻ നട്ടല് വേണം.
4: സുമതിക്ക് യഥാർത്ഥ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? നട്ടല്ലില്ലാത്തോണ്ടല്ല, അത് അംബുജാക്ഷനെ പോലെ ഞാനും തൽക്കാലം പറയുന്നില്ല. ഒരു കാര്യം പറയാം, അംബുജാക്ഷൻ ആ സിനിമ ഉപേക്ഷിച്ചു.
7: അംബുജാക്ഷൻ വേണ്ടെന്ന് വെച്ച ഈ സിനിമയാകട്ടെ മലയാള സിനിമയ്ക്കുള്ള അയാളുടെ ഏറ്റവും വലിയ സംഭാവന. ക്ലൈമാക്സിൽ പ്രധാന കഥാപാത്രത്തിന് കാര്യമായ മാറ്റം സംഭവിക്കുന്നു. അതാണ് സിനിമകൾ പഠിപ്പിച്ച ശീലം. അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ അവസാനിപ്പിക്കാം. സിനിമ ഉപേക്ഷിച്ച
8: ഒരു മിനിറ്റ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിനക്കെന്താ എന്നെ ഒരു ബഹുമാനമില്ലാത്ത? ഞാനിപ്പോ കരയോഗം പ്രസിഡന്റ് മാത്രല്ല, ഒരു പാർലമെന്റ് അംഗം വരെ ആകുമെന്ന് കണിയാൻ പറഞ്ഞിരിക്കണു. പ്രൊഡ്യൂസറിനെ കിട്ടിയ എന്റെ ഗമിയായിരിക്കും. ചാത്തോത്ത പണിക്കർ പറഞ്ഞായിരുന്നു എന്റെ ആക്ടിന്റെ കാര്യം. എന്താ പഴയ പോലെ ഒന്നും അല്ല, ഞാനിപ്പോ ഡയലോഗൊക്കെ പറയാൻ നല്ല മിടുക്കനാ. ദേ ഇത് കണ്ട, തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി, ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഇതെങ്ങനെയുണ്ട്? മാപ്രാണ കരയോഗത്തിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. വണ്ടിയുടെ രാമൻ നായരേ, കൃഷ്ണൻ നായരേ.
9: സിനിമ മെലോ ഡ്രാമ എന്ന് മാറി റിയാലിറ്റിയോട് അടുത്തു. അപ്പോഴാ
8: ലാൽ ജോസേ, ഇനി നീ പറഞ്ഞു.
4: എന്തിന്? ഇനി ആരും നോക്കണ്ട, ഞാൻ പറഞ്ഞോളാം. വേറൊന്നും പ്രത്യേകിച്ച് പറയാനുമില്ല. ചിറകൊടിഞ്ഞ കിനാവുകൾ മലയാളത്തിലെ ഒരു ലാൻഡ്മാർക്ക് സിനിമയാണ്. ഞാൻ അഭിനയിച്ച പല സിനിമകളിലും ചിറകൊടിഞ്ഞ കിനാവുകളുണ്ട്. നമ്മുടെ സ്വന്തം മമ്മൂക്ക പറഞ്ഞതാണ്. അപ്പോൾ പുതുമയുള്ള ഈ ക്ലീഷേ പരീക്ഷണം കാണാൻ മറക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നീങ്ങുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. ഇന്നത്തെ സെല്ലുലോയിഡിൽ ചിറകൊടിഞ്ഞ കിനാവുകളുമായി ശ്രീ ലാൽ ജോസിനും ശ്രീമാൻ അംബുജാക്ഷനും ഒപ്പമുണ്ടായിരുന്ന ആദിത്യൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 12 മണി കഴിഞ്ഞ് 2:11 ആവുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്നത്തെ യുവർ ചോയ്സിലേക്ക്. അപ്പോൾ പാട്ടുകൾ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു സമയം ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് ഏതാണ് എന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് റെയിൻബോയിലേക്ക് വിളിച്ച് ചോദിച്ച് ആ ഒരു പാട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റെയിൻബോയിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 0484242811 എന്ന് പറയുന്ന നമ്പറാണ്. 0484282811. സോ, അപ്പോൾ വേഗം റെഡിയായിരുന്നോളൂ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ സമയം എന്ന് പറയുന്നത് 2 മണി വരെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം വേഗം ഈ ഒരു നമ്പറിലേക്ക് ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ദാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് ബാക്കിയുള്ള കോളുകളിലേക്ക് നിങ്ങളുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഏത് പാട്ട്? രാക്ലി പാട്ട് എന്ന് പറയുന്ന മൂവിയിലെ ഒരു പാട്ടാണ് വരുന്നത്. കെ എസ് ചിത്ര, അതുപോലെ സുജാത, മോഹൻ, സംഗീത ഇവരൊക്കെ ചേർന്ന് പാടിയിട്ടുള്ളൊരു പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ സമയത്ത് വിളിക്കാനുള്ളവർ, നമുക്ക് ഓൾറെഡി കോളൊക്കെ ഇതാ വരുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ വിളിക്കാനുള്ളവർക്ക് വേഗം ആ ഒരു സമയത്ത് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. ഇന്ന് കൂടിയുള്ളത് ഞാൻ അശ്വിനിയാണ്. സോ സ്റ്റേ ട്യൂൺഡ്.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: You are listening to FM Rainbow 107.5, musically yours.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്നത്തെ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാക്കിളി പാട്ട് എന്ന് പറയുന്ന മൂവിയിലെ പാട്ടായിരുന്നു കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ സമയത്ത് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളർ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? അതുല്യ. അതുല്യ എവിടെന്നാ വിളിക്കുന്നേ? കൊടുങ്ങല്ലൂർ നിന്നിട്ടാണ്. ഓക്കെ അതുല്. ആ ഓക്കെ അതുല്യ, എവിടെന്നാ വിളിക്കുന്നത്? അതുല്യ എന്താ ചെയ്യുന്നേ? പ്ലസ് ടു എക്സാം എഴുതിയിരിക്കുകയാണ്. ഓക്കെ, റിസൾട്ട് വന്നില്ലല്ലോ.
1: 22-ാം തീയതി?
0: ഓ, നാളെ കഴിഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാൻ പറ്റിയായിരുന്നോ? കുഴപ്പമില്ല. അപ്പൊ ഏതായിരുന്നു അതുല്യ, ഏതായിരുന്നു പഠിച്ച, ഏതാ കോഴ്സ് ആയിരുന്നു? ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. എങ്ങനെയാണ് ഹ്യൂമാനിറ്റീസ്? എളുപ്പമാണോ പൊതുവേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ പ്ലസ് ടു എക്സാമിന്റെ എക്കണോമിക്സ് പാടാണ്. ഓ ശരി, അപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് എന്താണ്, എന്തിനു പോവാനാണ് പ്ലാൻ? വീട്ടിലാർക്കും താല്പര്യമില്ല. ഓ, അപ്പൊ എന്താണ് വീട്ടിലപ്പോ? ഇനിയിപ്പോ വേറെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പറയുന്ന കോഴ്സിന് പോവാനാണോ താല്പര്യം, അതോ? ഇഷ്ടമല്ല എന്നാണ്. അപ്പോ എനിക്ക് ഇന്ന കോഴ്സാണ് ഇഷ്ടം, ഞാൻ ഇത് പോയി പഠിച്ചോളാം എന്ന് പറയായിരുന്നില്ലേ വീട്ടില്?
1: കേൾക്കുന്നില്ല.
0: ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു കോളേജിൽ പോണം അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് പഠിക്കണം എന്നൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ?
1: അങ്ങനൊന്നുമില്ല.
0: ഓ ശരി, ആ പോണന്നുണ്ട്. അപ്പൊ റിസൾട്ട് ഒക്കെ വന്നിട്ട് പോവാം. എന്താണെന്നൊരു വല്ലാത്തൊരു, നമ്മളൊരു നമ്മുടെ ലൈഫിന്റെ തന്നെ ഒരു ടേണിംഗ് പോയിന്റിൽ നിക്കാണല്ലേ. ഓക്കെ, അപ്പോ ഇന്ന് വേറെ വീട്ടിലാരൊക്കെ ഉണ്ട്? അനിയത്തി. ഓ, അപ്പൊ അനിയത്തി എന്താ ചെയ്യുന്നേ? പത്തിലേക്ക്. ഓ, അപ്പോ അനിയത്തിയും വളരെ ഒരു ക്രൂഷ്യൽ ഇതിലേക്കാണ് കടന്നിരിക്കുന്നത്. പത്തിട്ടായിട്ടേ ഉള്ളൂ, ഈ വർഷം പത്തില് അല്ലേ? ഓക്കെ, അപ്പോ ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്? വാഴ ടൂവിലെ പാട്ടാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഡെഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ബ്രദേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ വാഴ ടൂ കൊണ്ട്, അപ്പൊ ആ ഒരു സിബ്ലിംഗ് ലവ് അത് ഉദ്ദേശിച്ചായിരിക്കും അല്ലെ ആ ഒരു പാട്ട് സെലക്ട് ചെയ്തത്? ഓക്കെ, അപ്പൊ അനീത്തിയായിട്ട് ഭയങ്കര, എന്താണ്, ഭയങ്കര സ്നേഹത്തിലാണോ അതോ ഇപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണോ? അടി ഉണ്ടാക്കാറുണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും സ്നേഹമുണ്ട് അല്ലെ? അങ്ങനെയില്ല. അങ്ങനെയൊന്നും ഇല്ലെന്നാണോ പറയുന്നത് നമ്മുടെ അനിയത്തിയിൽ? അപ്പൊ പിന്നെ ഈ ഒരു പാട്ട് അനിയത്തിക്ക്, അപ്പൊ ആ ഒരു സിനിമ കണ്ടില്ല, ആ ഒരു സിനിമയിൽ എന്താ പറയുന്നത്? ഭയങ്കര സിബ്ലിങ്സിന്റെ സ്നേഹമൊക്കെ അല്ലേ പറയുന്നത്? കൊഴപ്പൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രായത്തില് നമ്മളെപ്പോഴും

0: അയ്യോ, ഈ ഒരു ഏജിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു അടികളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ, അതൊക്കെ സ്വാഭാവികമാണ് അല്ലേ?
1: സ്വാഭാവിക
0: കുറച്ചുകൂടി വലുതാവുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് തോന്നും, നമുക്കതൊരു തമാശയായിട്ടൊക്കെ തോന്നുള്ളൂ നമ്മൾ പണ്ടുണ്ടാക്കിയ അടികളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം.
1: ഇന്ന്
0: അപ്പോൾ ആ,
1: എന്റെ മാമന്റെ ബർത്ത്ഡേ ആണ്.
0: ഓ ശരി, ആ പറഞ്ഞു, മാമന്റെ പേരെന്താ?
1: ആദർശ്.
0: ആദർശ്. ഓക്കെ, അപ്പൊ ആദർശ് മാമൻ ഇത് കേൾക്കുന്നുണ്ടോ?
1: ഈ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല.
0: ആ, ഏതായാലും നമുക്ക് മാമന് കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ മാമന് റെയിൻബോയുടെ വക.
1: ചേച്ചി എന്റെ
0: ഏത്, രാവിലെ ഉണ്ടായിരുന്ന അനുചേച്ചിയാണോ?
1: അല്ല, ഒരു ജൂലി.
0: എന്താണ് ജൂലിയോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന ചേച്ചി എവിടെയാണെന്നോ? അനൗൺസ്. ഇല്ല ഇല്ല, നമ്മളിങ്ങനെ ഓരോ ദിവസം മാറി മാറി വന്നുകൊണ്ടിരിക്കുമല്ലോ. എന്താണ് ആ ചേച്ചിയുടെ, ആ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാനാണോ വിളിച്ചത്? ഓ ശരി ശരി, അപ്പോ ആ ഒരു ചേച്ചിയുടെ അടുത്ത് അന്വേഷണം. എന്തായിരുന്നു ചേച്ചിയുടെ പേര്? ജൂലിയോ? ആ ജുവൽ ചേച്ചി. ആ ജുവൽ ചേച്ചി. ഓക്കെ, അപ്പൊ ജുവൽ ചേച്ചിയുടെ അടുത്ത് അന്വേഷണം പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ജുവൽ ചേച്ചിയുടെ ഫാനാണ്. നല്ല രസാണ്, ശരിയാണ്. അപ്പം അപ്പൊ ജുവൽ ചേച്ചി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കേക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞേക്കാം. ഓക്കെ, അതുല്യ വിളിച്ച് ഇങ്ങനെ ഒരു ഒരു ഫാൻ ഗേൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോവാം. അപ്പൊ വീണ്ടും ഇതുപോലെ ഒരു ദിവസം ഇനിയിപ്പോ വലിയ വലിയ കോഴ്സ് ഒക്കെ എടുത്ത് ആ ഒരു സമയമൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും വീണ്ടും റെയിൻബോയിലേക്ക് വിളിക്കുക. മുന്നേ വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓ ശരി ശരി, ആയിരുന്നു. അപ്പൊ വീണ്ടും ഇപ്പോ വീണ്ടും വിളിച്ചപ്പോ വീണ്ടും ഇൻട്രസ്റ്റ് ആയില്ലേ? ഇൻട്രസ്റ്റ് ആയി. അപ്പൊ ഇനിയും ഇതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ വിളിക്കുക. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്നോടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കും ഏത് കോഴ്സാണ് ഇഷ്ടമുള്ള കോഴ്സാണോ എടുത്തേക്കുന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് നമുക്ക്. ആ, എന്റെ പേര് അശ്വിനി. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ബൈ
1: ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें। माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5.
3: സമയം 12 മണി കഴിഞ്ഞ് 22:10 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്നത്തെ യുവർ ചോയ്സ് ആണ്. അപ്പോൾ യുവർ ചോയ്സിലേക്ക് നമ്മുടെ നെക്സ്റ്റ് കോളർ വിളിച്ചിട്ടുണ്ട്, നമുക്ക് അത് ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
4: നമസ്കാരം, ഞാൻ റൂബിയാണ്. റൂബി കോയ.
3: എവിടുന്നാ വിളിക്കുന്നേ?
4: ഓറ്റുഴക്കടുത്ത് പായിപ്ര എന്ന സ്ഥലത്തുനിന്നാണ്.
3: പായിപ്ര, ഓക്കെ, അറിയാം അറിയാം. ഓക്കെ, ശരി. റൂബി ചേച്ചി എന്താ ചെയ്യുന്നത്?
4: ഞാൻ ഹൗസ് വൈഫ് ആണ്.
3: ഹൗസ് വൈഫ് ആണോ? ഓക്കെ. അപ്പൊ വീട്ടില് ജോലി തിരക്കിലാണോ അതോ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണോ?
4: ആ, കുറച്ചൊക്കെ കഴിഞ്ഞു,
3: കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ ആഹാരത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോ?
4: ആ, ഭക്ഷണമൊക്കെ ആയി.
3: ഭക്ഷണമൊക്കെ ആയി. അപ്പൊ ഇനി കഴിച്ചാ മതി.
4: കഴിച്ചാ മതി.
3: ഓക്കെ. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
4: വേറെ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, 3 മക്കളാണ്, ആൺമക്കളാണ്. അതിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞു, അത് പ്രെഗ്നന്റ് ആണ്. ഡെലിവറിക്ക് വേണ്ടി വീട്ടിൽ പോയി വെയിറ്റ് ചെയ്യണം.
3: ഓ, ശരി ശരി. അപ്പൊ ഉടനെ ഉണ്ടാവും ഒരു കുഞ്ഞു വാവ കൂടി.
4: ഇൻഷാല്ലാ, അടുത്ത മാസം 4 ആണ്
3: പറഞ്ഞിരിക്കുന്നത്. ഓ, ശരി ശരി.
4: പിന്നെ ഇളയ മകൻ പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി
3: വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ ഒരു പ്ലസ് ടു കുട്ടി വിളിച്ചു വെച്ചതേ ഉള്ളൂ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പറഞ്ഞ്.
4: ഞാൻ കേട്ടിരുന്നു.
3: ഓക്കെ. അപ്പൊ എങ്ങനെയാണ്, ആൾക്ക് പേടിയുണ്ടോ അതോ ഭയങ്കര ഇതായിട്ടിരിക്കാണ്?
4: ആൾക്കും പേടിയുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും
3: പേടിയാണ്.
4: വഴിത്തിരിവല്ലേ ജീവിതം.
3: അതെ അതെ അതെ,
4: ചെറിയ പേടിയുണ്ട്.
3: ഉണ്ട്. ഓക്കെ. അപ്പൊ ഹസ്ബൻഡ്?
4: രണ്ടാമത്തെ മകൻ അഡ്വക്കേറ്റ് ആണ്, കോടതിയിൽ വർക്ക് ചെയ്യുന്നു.
3: ഓ, ശരി ശരി. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
4: ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്.
3: നാട്ടിലുണ്ട്. ഓക്കെ. ഇപ്പൊ നാട്ടില് വന്നിട്ട് എന്താണ്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് തുടങ്ങി?
4: ഇപ്പൊ അവിടെ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയതുകൊണ്ട് പുള്ളി ഇനി പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ്. ഒരു വണ്ടിയൊക്കെ ഉണ്ട്, ഡ്രൈവറാണ്.
3: ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
4: എനിക്ക് കാട്ടുചെമ്പകത്തിലെ ഒരു പാട്ടിട്ടേരാ മോളെ.
3: കാട്ടുചെമ്പകം മൂവിയിലെ പാട്ടാണ്. ഓക്കെ. അപ്പൊ ഞാൻ കാട്ടുചെമ്പകം എന്ന് പറയുന്ന മൂവിയിലെ ഒരു സുധീക് കുമാർ പാടിയൊരു നീലവാനം എന്ന് പറയുന്ന പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്.

0: കുമാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ്.
1: ഇഷ്ടപ്പെട്ട ഗായകനാണ്.
0: അതിന്റെ തന്നെ കിട്ടിയതിൽ ഇരട്ടി സന്തോഷം.
1: ഓക്കെ, അപ്പൊ ഞാൻ എടുത്തപ്പോ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടി, ഞാൻ മനസ്സറിഞ്ഞത് എടുത്തിട്ടുണ്ട്.
0: എനിക്ക് ഒത്തിരി ഇഷ്ടമാ അയാളുടെ പാട്ടൊക്കെ, ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഫോണിലും ടിവിയിലൊക്കെ. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഗായകനാണ്.
1: ഓക്കെ, അപ്പൊ ഞാൻ ഏതായാലും ആ ഒരു പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കൊക്കെ വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻസ് പറഞ്ഞോളൂ.
0: മോളുടെ പേരെന്തെന്നാ, ആദ്യമായിട്ട് എനിക്ക് റെയിൻബോയിൽ എല്ലാവർക്കും വേണ്ടിട്ട്. ഞാന് സ്വാഗതം കൊച്ചിയൊക്കെ വർഷങ്ങളായിട്ട് റേഡിയോയില് ആണ് സ്വാഗതം കൊച്ചിക്കൊക്കെ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എഴുതി അയച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇതുവരെ
1: എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും എടുക്കും.
0: അടുത്തത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ നല്ല നല്ല പാട്ടുകളൊക്കെ നോക്കി ഇങ്ങനെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്.
0: കുഞ്ഞുനാളും അതില് റേഡിയോ ആയിട്ട് കൂട്ടുകൂടി നടന്ന, ഇപ്പൊ അടുത്തിടെ ഇപ്പോഴല്ലേ നമുക്ക് ടിവി ഒന്നും, എനിക്ക് എപ്പോഴും ഇഷ്ടം റേഡിയോ. റേഡിയോ അടുക്കളയിലുണ്ട്, 6 മണിക്ക് വെക്കും, റെയിൻബോ മാത്രമേ
1: കേൾക്കാറുള്ളൂ.
0: നമ്മുടെ സുരേഷിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ അന്ന് ഉറക്കം വരില്ല.
1: സുരേഷ് ഫാൻസ് ആണ് എല്ലാവരും.
0: ആ സുരേഷിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് അടുത്തത് സ്വാഗതം കൊച്ചിയാണല്ലോ, അതെല്ലാം ഇങ്ങനെ കേൾക്കാറുണ്ട്.
1: കേൾക്കാറുണ്ട്. അപ്പൊ നമ്മുടെ വാട്സപ്പിലേക്കൊക്കെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ?
0: അയക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്.
1: അയക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു സ്ഥിരം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ശ്രോതാവാണ്. ഒരുപാട് സന്തോഷം.
0: അപ്പൊ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പ്ലസ് ടുവിന്റെ ഫലം കാത്തിരിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും ആശ്വാസമായിട്ട്, അവർക്ക് എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് ഈ പാട്ട് നിലയ അംഗങ്ങൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി, ഫാമിലിയിലുള്ളതും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും പാട്ടിലേക്ക് പോയാലോ?
0: ശരി.
1: ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കാട്ടോ.
0: ഓക്കെ,
1: ബൈ
0: ബൈ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവർ ചോയ്സിൽ നമ്മൾ കാട്ടിച്ചമ്പകം എന്ന് പറയുന്ന മൂവിയിലെ പാട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും നമുക്ക് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവർ ചോയ്സിൽ നമ്മൾ കാട്ടിച്ചമ്പകം എന്ന് പറയുന്ന മൂവിയിലെ പാട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും നമുക്ക് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ചെയ്യുന്ന, എന്താണ്
1: ചെയ്യാൻ? ഒന്നും പറ്റില്ല, ഞാൻ സുഖല്ലാണ്ട് വീണിട്ട് സൈക്കിൾ കഴിയാതെ ഞാൻ വിളിക്കാറുണ്ട്.
0: ഓ ശരി, നമ്മളാദ്യമായിട്ടാണ് സംസാരിക്കുന്നു തോന്നുന്നു അല്ലേ?
1: മറ്റുള്ള പരിപാടികൾ
0: യുവർ ചോയ്സിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: ആ മാസം വിളിക്കും, അതെന്റെ കേറുണ്ടോ നോക്കിയില്ല.
0: ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ.
0: മാത്രമേ ഉള്ളൂ. ഓ ശരി. അപ്പൊ വീട്ടിലെങ്ങനെയാണ്, ഇപ്പൊ വീട്ടിലിരിക്കുന്ന സമയമൊക്കെ എന്താണ് ചെയ്യുന്നത്?
1: റേഡിയോ വെച്ച് കേൾക്കും ഞാൻ. തക്കട തരികട പണികളൊക്കെ കൂടെ ചെയ്യും, അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ.
0: ചെയ്യും, ചെയ്തുകൊണ്ട് റേഡിയോ കേട്ടിങ്ങനെ ഇരിക്കും. ഓക്കെ. അപ്പൊ വീട്ടില് ഇങ്ങനെ കൊറേ നാള് വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെ ബോറടിക്കൽ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? അതോ ഞാൻ ചോദിച്ച എന്തെങ്കിലും ഹോബീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ചെയ്യാൻ പറ്റില്ല. ഓ ശരി ശരി. ഓ അപ്പൊ നമ്മള് റേഡിയോ ഒക്കെ കേട്ട് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കും. ഓക്കെ. അപ്പൊ രാവിലെ തൊട്ട് റേഡിയോ കേൾക്കുമല്ലേ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. നിർത്തുള്ളൂ. അപ്പൊ ഫുൾ ടൈം കേൾക്കുന്ന ആളാണ്. വെക്കും. ഓക്കെ ശരി. അപ്പോ മറ്റു പ്രോഗ്രാംസിലേക്ക് വിളിക്കാറുണ്ടോ? റെയിൻബോയിലേക്ക്? എഫ് എമ്മിലേക്ക് വിളിക്കാറുണ്ട്. ആ ഹാ ശരി ശരി. അപ്പൊ കിട്ടാറുണ്ടോ? പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ആ നമ്മള് എപ്പോഴും ഇത്തിരി ഗ്യാപ്പ് ഇട്ട് വിളിക്കണം. ഓക്കെ. അപ്പൊ ഇന്ന് ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ചന്ദനമണിവാതിൽ ഒരെണ്ണം. ഓക്കെ. അപ്പൊ ചന്ദനമണിവാതിൽ ഒരെണ്ണം ഞാൻ തീർച്ചയായിട്ടും റെയിൻബോ വഴി തന്നു വിടുന്നതാണ്. ഓക്കെ. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേഷൻ? അല്ല അല്ല, ഡെഡിക്കേഷൻ ആർക്കെങ്കിലും വേണ്ടിട്ട് പാട്ട് കൊടുക്കാൻ.
1: അങ്ങനല്ലേ, കേൾക്കുന്നല്ലേ അവർക്കും. പിന്നെ തൃശ്ശൂര് എസ് ടി ഓഫീസില് വർക്ക് ചെയ്യുന്ന ശിവദാസൻ സാറിന്റെ വീട്ടുകാർക്കും.
0: വീട്ടുകാർക്കും വേണ്ടിട്ട്. ഓക്കെ. അപ്പൊ വേണുഗോപാലിന്റെ പാട്ടുകളാണോ ഇഷ്ടം, ഇഷ്ടപ്പെട്ട ഗായകനാണോ?
1: എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദാസേട്ടൻ, ഇവിടെ ചന്ദ്രേട്ടൻ, മാർക്കോസ്, വേണുഗോപാലൻ.
0: ഓ
1: അങ്ങനെ വലിയ താല്പര്യം
0: ഇല്ല. അപ്പൊ പഴയ പഴയ പാട്ടുകളൊക്കെ ആയിരിക്കും അല്ലേ ഇഷ്ടം എപ്പോഴും കേൾക്കാൻ താല്പര്യം. ഓക്കെ. അപ്പൊ ശരി, ഞാൻ ഏതായാലും പാട്ടിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. അതുപോലെ ആർക്കാണ്? ശിവദാസൻ സാറോ? ഓക്കെ. അപ്പൊ ശിവദാസൻ സാറിനും സാറിന്റെ ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ട്, നമ്മുടെ തിലകൻ ചേട്ടനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ. അപ്പൊ പാട്ട് വെക്കാനായിട്ട് പോവാണ്. അപ്പൊ വീണ്ടും ഒരു ദിവസം ഇതുപോലെ വിളിക്കാം. ഓക്കെ. താങ്ക് യു.
1: താങ്ക് യു.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോൾ ഇന്നത്തെ യുവർ ചോയ്സ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലേക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിന് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വിളിച്ച് ലൈവ്

0: ായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പ്രോഗ്രാമാണ്. 0484-242-8111 ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484-242-8101. അപ്പോൾ അങ്ങനെ വിളിച്ച് നമ്മളെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: ഋഷികേഷ്.
0: ഋഷികേഷ് എവിടെന്നാ വിളിക്കുന്നേ? അങ്കമാലി നിന്നാണ്. ഓക്കെ. ഋഷികേഷ് പഠിക്കുവാണോ? പഠിക്കുവാണ്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ആറില്. ആറിലേക്കാണ് ഇനി. ഓക്കെ, അത് ആറ് കഴിഞ്ഞു എന്നാണ്. ഇനി ആറിലേക്കാണ്. ആറിലേക്കാണ്. ഓക്കെ. അപ്പൊ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കോതമംഗലത്ത്. ഓക്കെ. അപ്പോ എന്താണ് പരിപാടി വെക്കേഷൻ ഒക്കെ ആയിട്ട്? കസിൻസിന്റെ കൂടെ. ഓ, കസിൻസിന്റെ വീട്ടിൽ വന്ന് താമസിക്കുകയാണോ വെക്കേഷൻ? ഓ, ശരി ശരി. അപ്പോ കസിൻസ് ഒക്കെ ഉണ്ടോ അടുത്ത്? ഉണ്ട്. അപ്പൊ എല്ലാരും ചേർന്നിട്ടാണ് വിളിക്കുന്നേ. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കുന്നവരാണോ എല്ലാവരും? എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഒരു സ്ഥിരം കുട്ടി ലിസണറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പോ എന്തൊക്കെയുണ്ട് ബാക്കി വിശേഷങ്ങൾ? അപ്പൊ എല്ലാവരും കൂടി കസിൻസിന്റെ വീട്ടില്, വേറെ ഋഷികേഷിന് ആരാ? അനിയനോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടോ? അനിയനുണ്ട്. അപ്പോ ഋഷികേഷും അനിയനും കൂടിയാണോ കസിൻസിന്റെ വീട്ടിൽ വന്നിട്ടുള്ളത്? അതോ എല്ലാവരും ഉണ്ടോ? ഫുൾ ഫാമിലി ആണോ? അനിയനും ആണ്. ഓക്കെ. അപ്പൊ കസിൻസ് എല്ലാരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്ന് നിക്കാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഏത് പാട്ടാ വേണ്ടത്? ഡെലൂലു ഡെലൂലു പാട്ടാണ് വേണ്ടത്. ഓക്കെ. അപ്പോ ആർക്കെങ്കിലും ഡെഡിക്കേഷൻസ് ഉണ്ടോ കസിൻസിന്? ആ, എന്നാ കസിൻസിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ഇവർ രണ്ടുപേരും. പിന്നെ അനിയന്റെ പേരെന്താ?
1: ഋഷിദത്ത്.
0: ഓക്കെ. അപ്പൊ ഋഷികേഷ്, ഋഷിദത്ത്, അനാമിക, അതുല്യ,
1: ആദിത്യ.
0: ഓക്കെ, ആദിത്യ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ എന്താണ് ഇപ്പൊ നിങ്ങൾ അവിടെ എന്താണ്, കളിക്കുവാണോ അതോ ഫുഡൊക്കെ കഴിക്കാൻ ടൈമായോ? കുറച്ച് സമയെടുക്കും. ഓക്കെ. ഇപ്പൊ കളിച്ചോണ്ടിരിക്കുകയാണോ അതോ വല്ല സിനിമയൊക്കെ കാണുകയാണോ? ഫോണിൽ കളിച്ചിരിക്കുവാണോ? കളിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് കളിയാ കളിക്കുന്നേ? ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. ഓ, ശരി. അപ്പൊ നമ്മള് ഇനി വരാൻ പോകുന്ന പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കാനാണ് പ്ലാൻ അല്ലേ? അതേതായാലും നന്നായി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, വേഗം തന്നെ പാട്ട് വെച്ചേക്കാം. ഓക്കെ. അപ്പോ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും ഒരു ദിവസം ഇതുപോലെ വിളിക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും ഡാൻസ് ഒക്കെ കളിച്ചോ കേട്ടോ.
1: ഓക്കെ.
0: ബൈ ബൈ.

깔끔하거나 지저끈한 바나 이런 약 없나 너무 끝나나 지저끈하거나 지저끈한 바나 이런 약 없나.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 30 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ശുഭപ്രതീക്ഷയോടെയാണ് കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നതെന്നും ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തിയുള്ള ചർച്ചകളാവും നടക്കുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. റോമിലെ ഇന്ത്യൻ സമൂഹം നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ഇറ്റലിയിലെത്തിയത്. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റെരല്ലയുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി, സംയുക്ത തന്ത്രപ്രധാന കർമ്മ പദ്ധതി എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുക. പ്രതിനിധിതല ചർച്ചകൾക്ക് പുറമെ ധാരണാപത്രങ്ങളുടെ കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടക്കും. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ഹരിത സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലുമൂന്നിയ തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ധാരണ. വിശദാംശങ്ങളിലേക്ക്.
1: നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ ഇന്നലെ നടന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാന്റ്, ഐസ്ലാന്റ് എന്നീ നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. നോർഡിക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ 200% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പുതിയ വ്യാപാര കരാറുകൾ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ഭീകരവാദം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ താൽപര്യം പ്രകടിപ്പിച്ച നോർഡിക് പ്രധാനമന്ത്രിമാർ ജനാധിപത്യം, നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ആഗോള ലോകക്രമം എന്നിവയിലെ സമാന താൽപര്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSEക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ June 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: 2031 ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറയുന്നത് മാത്രമല്ല, June 1 മുതൽ 100 ദിവസക്കാലം ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കർമ്മ പരിപാടി. അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രപ്പോസൽസ് വിവിധ വകുപ്പുകളിൽ നിന്ന് വളരെ കിട്ടും. അത് തയ്യാറാക്കി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഇതിന്റെ കൂടെ ഉണ്ട്.
0: ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ,

0: ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ നാളെ നടക്കും. പ്രോടേം സ്പീക്കറാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി. ഇത് ഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 1.6% വർദ്ധിപ്പിക്കുമെന്നും ജെപിസി അധ്യക്ഷൻ പി പി ചൌധരി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1967 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ ഒരുമിച്ചാണ് നടന്നുവന്നത്. അടിയന്തരാവസ്ഥാകാലത്താണ് ഇതിന് മാറ്റം വന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിയമ കമ്മീഷൻ, പാർലമെന്ററി സമിതികൾ എന്നിവയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന അഭിപ്രായമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23-ന് ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് കൂട്ടായ്മയുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ 10-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 94.31 വിജയശതമാനം. സർക്കാർ സ്കൂളുകളിൽ 91.86% വിദ്യാർത്ഥികൾ വിജയം നേടി. പെൺകുട്ടികളാണ് വിജയശതമാനത്തിൽ മുന്നിൽ. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. റെക്കോർഡ് താപനിലയാണ് ഇരു സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായ 3-ാം ദിവസവും 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ ബന്ദ ജില്ല രാജ്യത്തെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി തുടരുകയാണ്. പകൽ താപനില മിക്ക സ്ഥലങ്ങളിലും 44 മുതൽ 47 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്ത് 543 പേർക്ക് വൈറസ് ബാധ സംശയിക്കുന്നുണ്ട്. അയൽ രാജ്യമായ യുഗാണ്ടയിലും 2 പേർക്ക് എബോള ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16-ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7

ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്നത്തെ യുവർ ചോയ്സ് ആണ്. കൂടെയുള്ളത് ഞാൻ അശ്വനിയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുമ്പ് എവിടെ നിർത്തിയോ അവിടെ തന്നെ ഇതാ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് റെയിൻബോയിലേക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇത്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇനി 2 മണി വരെയാണ് ഉള്ളത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി 1 മണിക്കൂറോളം നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ എൻ്റെ ഒരു ഫോൺ ലൈൻസൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഫോൺ എടുത്ത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 0484-248-1 ആണ്. 0484-248-1 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. പിച്ചക്കാരൻ എന്ന് പറയുന്ന മൂവിയിൽ സുപ്രിയ ജോഷി പാടിയ ഒരു ബ്യൂട്ടിഫുൾ മെലഡി പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ സമയത്ത് വിളിക്കാനുള്ള ഉള്ളവരൊക്കെ വേഗം വേഗം വിളിച്ചോളുക. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: रेनबो FM 107.5 म्यूजिकली योर्स।
3: സമയം ഇങ്ങനെ 1 മണി കഴിഞ്ഞ് 7:36 കടക്കുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
4: നമസ്കാരം, ഞാൻ വയലാർ നീലിമംഗലത്തിൽ നിന്നാണ്. എന്റെ പേര് അഭിലാഷ് അശോക് എന്നാണ്.
3: അഭിലാഷ്,
4: അതെ.
3: ഓക്കേ, എന്താ ചെയ്യുന്നേ?
4: ഞാന് സിനിമയിലാണ്. ചെറിയൊരു ആക്ടറാണ്.
3: ഓ ശരി ശരി, സിനിമയിലാണ്. ആഹാ, അപ്പൊ ഒരു സിനിമാ നടനോടാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്.
4: ഞാനൊരു സീരിയൽ ചെയ്യുന്നുണ്ട്.
3: ഏത് സീരിയലാണ്? ഓ, നമ്മുടെ മറിമായം. ഓക്കെ ഓക്കെ, ആ ഹാ, മനസ്സിലായി മനസ്സിലായി. അപ്പോ എന്തൊക്കെയുണ്ട് ഇപ്പൊ? അവിടെയാണോ?
4: അല്ലല്ല, ഞാനിപ്പോ വീട്ടിലാണ്.
3: ഇപ്പൊ വീട്ടിലാണ്. അപ്പൊ ഇന്ന് എങ്ങനെയാണ്, ഇതിന്റെ ഷൂട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതോ?
4: ഷൂട്ട് കഴിഞ്ഞ് ഇപ്പൊ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു സിനിമ ഷെഡ്യൂൾ പകുതി ചെയ്തിട്ട് നിൽക്കുകയാണ്. പോസ്റ്റ്പോണിങ്
3: പോസ്റ്റ്പോൺ ചെയ്തോ?
4: അതെ.
3: ഓ ശരി ശരി. അപ്പോ എങ്ങനെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ച് എത്ര സിനിമയിലൊക്കെ അഭിനയിച്ചാണ് ഇപ്പോ?
4: ഇല്ല, ഞാനത് സ്റ്റാർട്ടിങ് ആയ, ഞാൻ ഓൾറെഡി സിനിമയിൽ തന്നെ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു.
3: ഓ ശരി.
4: അപ്പോ കുറച്ച് ഫെയിം ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ബാല, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഉണ്ട്.
3: അതിനുശേഷം ഇപ്പോഴാണോ?
4: അതെ അതെ അതെ.
3: ഓക്കെ, അപ്പൊ ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് ആ ഒരു സന്തോഷം ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്.
4: അല്ല, എനിക്ക് ആക്ടിങ്ങിനോട് ഭയങ്കര ക്രഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടിട്ട് നമുക്ക് എല്ലാ ആർട്ടിസ്റ്റിനെയൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ക്രഷ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തായിരുന്നു, മ്യൂസിക് ആൽബംസ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയറക്ഷൻ ഒക്കെ ചെയ്യും ഇടയ്ക്ക്. അപ്പം ഈ ആനുകാലിക സമകാലിക വിഷയങ്ങളെ കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ പറയാ. അപ്പോ ഈ മറിമായ അങ്ങനെയാണല്ലോ, അതിനോട് എനിക്ക് ക്രഷ്. അങ്ങനെയാണ് ഞാൻ ആക്ടിങ്ങിൽ ചേച്ചത്. അപ്പൊ അങ്ങനെ അവിടെ വന്നപ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറിച്ച്
3: തിരിച്ചറിയാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ആരെയൊക്കെ ചോദിക്കും, ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഇത് സമയത്ത് എന്താണ് തോന്നുന്നത്? ഭയങ്കര അഭിമാനം. ഓക്കെ, അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാണ്? ഭയങ്കര സപ്പോർട്ടൊക്കെയാണോ?
4: സപ്പോർട്ട് അവർക്ക് വീട്ടിലെല്ലാവരും.

0: സാധിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും.
1: ആൾക്കാരാണ്. ഓക്കെ, ഇപ്പൊ വീട്ടിൽ
0: അതെ,
1: ആരൊക്കെ ഉണ്ട്?
0: വീട്ടിൽ അമ്മ, അപ്പൂപ്പൻ, അമ്മാവൻ, അമ്മായി, അമ്മാവൻ, രണ്ട് മക്കള്, ജോയിന്റ്
1: ഓ,
0: ഫാമിലിയാണ്.
1: ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അതെ അതെ അതെ അതെ.
1: അതെ, ആ സപ്പോർട്ടൊക്കെ എന്നും ഉണ്ടാവട്ടെ.
0: താങ്ക് യു.
1: അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിൽ അഭിനയിച്ച്, ഇങ്ങനെ സിനിമയിൽ ഇതിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറയുടെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഒരു ഇതൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്?
0: ആദ്യമായിട്ട് ക്യാമറ എന്ന് വെച്ചാൽ, ഞാൻ ഈ സിനിമയിൽ തന്നെ മേക്കപ്പ് ആയിട്ട് മേക്കപ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് എല്ലാവരും സിനിമയിലെ ഏകദേശം കുറച്ച് ആൾക്കാരെയൊക്കെ, കുറച്ച് ഫ്രണ്ട്സും ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും കണ്ടോളും. പിന്നെ ഒരുപാട് കുറച്ച് ആൾക്കാരുമായിട്ട് പേഴ്സണലി പരിചയമുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ ലൊക്കേഷൻ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ക്യാമറ നമ്മള് ക്യാമറ കണ്ട് പരിചയമുണ്ടെങ്കിൽ നമ്മൾ ക്യാമറക്ക്
1: മുമ്പിൽ നിൽക്കും.
0: അതെ അതെ, അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആർട്ടിസ്റ്റിനോടൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പേടിയും കോൺഫിഡൻസ്, ഭയങ്കര ഇതില്ല, നമ്മൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ പറയും അവരോട്. പക്ഷെ അവരുടെ അവരുടെ വെപ്രോളം എന്താണ്, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ക്യാമറയ്ക്ക്
1: മുമ്പിൽ എത്തുമ്പോഴാണ് മനസ്സിലാവുള്ളൂ.
0: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ ഏതായാലും ഇപ്പൊ ഇപ്പൊ ഓക്കെ ആയി കാണുമല്ലോ അല്ലെ?
0: അതെ, ഇപ്പൊ അല്ല, ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതാണ്.
1: നമ്മള് തുടക്കത്തിൽ ശരിയാണ്, നമുക്ക് ഏത് കാര്യമാണെങ്കിലും തുടക്കത്തില് നമ്മള് പുറമേ കാണുന്നത് പോലെയല്ല, അതിന് പിന്നിലുള്ള എഫേർട്സ് എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഇപ്പോ ഏതായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഉള്ളടക്കം സിനിമയിലെ
1: പാതിരാമഴ. ഓക്കെ, അപ്പൊ ആ ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടോ?
0: ഡെഡിക്കേഷൻ ഇപ്പോ എന്റെ പെങ്ങളുടെ കുട്ടി അമ്മു അനിക്കുട്ടി, രണ്ടുപേർക്കും അനിക്കുട്ടിക്കും
1: ഡെഡിക്കേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോ എന്താണ് അങ്കിളിന്റെ വക, മാമന്റെ വക? ഓക്കെ, അപ്പൊ ഒരു പാട്ട് പെങ്ങളുടെ മക്കൾക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും എന്താണ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഭാവിയിൽ വലിയ നിലയിലേക്ക് എത്തിക്കഴിയുമ്പോ ഇടയ്ക്കൊക്കെ റെയിൻബോയിലോട്ടൊക്കെ ഒന്നുകൂടി വിളിക്കുക വീണ്ടും.
0: തീർച്ചയായിട്ടും എപ്പോഴും വിളിക്കും, അത് എങ്ങനെ എത്തിയാലും എത്തിയാലും നമ്മൾ
1: വിളിക്കും.
0: തന്നെ ഒരുപാട് ഇതിനു മുമ്പും റെയിൻബോ പ്രോഗ്രാംസ് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ സ്വാഗതം കൊച്ചിയിലൊക്കെ ഒരുപാട് ഇത് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരുപാട്, ഒരുപാട് പ്രോഗ്രാമിലേക്ക് ഞാൻ അധികം വിളിച്ചിട്ടുണ്ട് ഒരുപാട് ഇതിന് മുമ്പൊക്കെ കിട്ടുമ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം.
0: താങ്ക് യു.
1: ഓക്കെ, അപ്പൊ ഏതായാലും
0: സന്തോഷം,
1: നല്ലൊരു നിലയിലേക്ക് എത്തട്ടെ. ഇപ്പൊ ഇങ്ങനെ ഒരു ഒത്തിരി ഒത്തിരി ഇപ്പൊ ഈ ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഇവിടം വരെയൊക്കെ എത്തിയത്. അപ്പൊ കിട്ടിയ ചാൻസസ് ഒക്കെ സക്സസ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.
0: താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേട്ടാലോ?
0: ഓക്കെ.
1: ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം, വീണ്ടും വിളിക്കാം കേട്ടോ.
0: ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग इन करें।
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
3: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്, യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവർ ചോയ്സിന്റെ നെക്സ്റ്റ് കോളർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് കാണാറുണ്ട്. നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
4: മീനാക്ഷി.
3: മീനാക്ഷി, എവിടുന്നാ വിളിക്കുന്നേ?
4: വടുതല.
3: വടുതലയിൽ നിന്നാണ് മീനാക്ഷി. എന്താ ചെയ്യുന്നേ? എന്താ?
4: ഞാൻ
3: നയൻത്തിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ നയൻത്തിലായി. അപ്പൊ അടുത്ത വർഷം 10-ാം ക്ലാസ്സിലേക്ക് കടക്കുന്നത്? അതോ നയൻത്ത് കഴിഞ്ഞ് ഇപ്പൊ 10-ലേക്കാണോ? അതോ
4: നയൻത്തിലോട്ടാവാൻ
3: പോകുന്നു. അപ്പൊ അടുത്ത വർഷം 10-ാം ക്ലാസ് ആണ്. അപ്പൊ ഇപ്പോഴേ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടോ നീ അടുത്ത വർഷം 10-ാണെന്ന് പറഞ്ഞ്? ഉണ്ട്. ഇപ്പൊ വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി?
4: ഞാനിപ്പോ ചെറുതായിട്ടൊക്കെ ക്രോഷറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്.
3: ആഹാ, അപ്പൊ നമുക്കൊരു കലാകാരിനെ കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അത് ശരി. അപ്പൊ എന്തൊക്കെ ചെയ്യും ഇങ്ങനെ?
4: ഞാനിപ്പോ യൂട്യൂബിൽ നോക്കി ചെറിയ ടോപ്പ് കോട്ട് ഒക്കെ ചെയ്തു തുടങ്ങി.
3: ആഹാ, നല്ല കാര്യമാണല്ലോ. നമ്മൾ ഈ ഒരു വെക്കേഷൻ സമയത്തൊക്കെ നമ്മള് നല്ല ഉപയോഗപ്രദമായിട്ട് വെക്കേഷൻ ഒക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. ഓക്കേ, അപ്പൊ അങ്ങനെ ചെയ്ത ആർക്കെങ്കിലും ഒക്കെ ഡ്രസ് ഒക്കെ കൊടുക്കോ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തോ?
4: അല്ല, ഞാൻ
3: പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏയ് ഇല്ല, നമ്മള് ചെയ്ത് ഇത് വരുമ്പോഴല്ലേ പഠിക്കുന്നേ. ഓക്കെ, അപ്പൊ എന്താണ് വീട്ടിലെല്ലാവരും ഇങ്ങനെ വീട്ടിലിങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇതൊന്നും ചെയ്യണ്ട, നീ പഠിച്ചാ മതി അങ്ങനെയൊക്കെ പറഞ്ഞോ? പേടിപ്പിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല, ഫുൾ സപ്പോർട്ടാണ്. സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ മോള് ഇഷ്ടമാണ്, നല്ല കാര്യമാണ്. അപ്പം എന്താണ്, നമുക്ക് എക്സ്ട്രാ പഠിത്തത്തിന്റെ കൂടെ ഒരു നല്ല വേറൊരു കാര്യം കൂടി അറിയാന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണോ താല്പര്യം, അതോ വേറെ എന്തൊക്കെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്?
4: അല്ല, വലുതാവുമ്പോ ഫാഷൻ ഡിസൈനർ ആവാനാ താല്പര്യം. അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടം.
3: ഓഹോ, അപ്പൊ നമുക്കിന്ന് ഫസ്റ്റ് കോളർ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പേര് ഞാൻ അതുല്യ അതുല്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുല്യം പറഞ്ഞു അതുല്യക്കും ഫാഷൻ ഡിസൈനർ ആവണം എന്നാണ് താല്പര്യം എന്നിങ്ങനെ പറഞ്ഞു. എന്താണ് ഫാഷൻ ഡിസൈനിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ കാരണം? നമ്മുടെ സോഷ്യൽ മീഡിയസിലൊക്കെ കാണുന്ന നല്ല നല്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണോ ഞാനും അതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടാണോ?
4: അങ്ങനെ നമ്മളായിട്ട് തന്നെ കൊറേ വെറൈറ്റി ആയിട്ട് സാധനം എല്ലാരും കാണുമ്പോ നമ്മളൊരു എല്ലാരും ഇങ്ങനെ ഇതാക്കൂലേ.

0: നമ്മുടെ ഇതിലെ ഡ്രസ്സൊക്കെ
1: നമ്മുടെ
0: ഉണ്ടാക്കുന്നതല്ലോ,
1: ക്രിയേറ്റിവിറ്റി
0: അത് കാണാൻ ഭയങ്കര സന്തോഷം.
1: സന്തോഷമാണ്. അത് ശരിയാണ്, നമ്മളായിട്ട് ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് അല്ലേ.
0: അതെ.
1: അപ്പൊ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോഷ്യ പരിപാടിയൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. എന്നിട്ട് ഇനി ഒരു ദിവസം വിളിക്കുമ്പോൾ ഇങ്ങനെ പറയണം, ഞാനിങ്ങനെ അത് വെച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ ചെയ്തു, ഡ്രസ്സൊക്കെ ഇങ്ങനെ തുന്നിയെടുത്തു എന്നൊക്കെ പറയണം. ഓക്കെ
0: ഓക്കെ.
1: ഓക്കെ. മീനാക്ഷിയുടെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
0: ഇപ്പോ അമ്മയും ചേച്ചിയും അമ്മൂമ്മയും അച്ഛാമ്മയും ഉണ്ട്.
1: ഒരു എല്ലാവരും അമ്മൂമ്മയും അച്ഛാമ്മയും ഒക്കെ ഉണ്ട്. ആഹാ. അപ്പോൾ ഒരു ഫുൾ അവരുടെ സ്നേഹ ലാളനങ്ങളിൽ ഇങ്ങനെ വളരുന്നൊരു കുട്ടിയായിരിക്കുമല്ലോ. അതെ. ഓക്കെ. ചേച്ചി എന്താ ചെയ്യുന്നേ?
0: ചേച്ചി ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു.
1: പ്ലസ് ടു കഴിഞ്ഞു. ഓക്കെ. ഇന്ന് വിളിക്കുന്ന എല്ലാവരും പ്ലസ് ടു ആണല്ലോ. അപ്പൊ ചേച്ചിയും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ.
0: അതെ.
1: അതെ. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ അടുത്തും ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്കാം. ഓക്കെ ചേച്ചി. അപ്പൊ കേൾക്കുന്നുണ്ടോ, പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ അവിടെ എല്ലാവരും?
0: ആ കേൾക്കുന്നുണ്ട്.
1: കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
0: ഡ്യൂഡിലോ ഓറം ബ്ലഡ്?
1: ഡ്യൂട്ടിയിലെ പാട്ടാണോ? ഓക്കെ. അത് ആർക്ക് വേണ്ടിയിട്ട്? ഡെഡിക്കേഷൻസ് ഉണ്ടോ?
0: എന്റെ ഫ്രണ്ടിന്.
1: ഫ്രണ്ടിന്? എന്താണ് ഫ്രണ്ടിന്റെ പേര് പറയൂ.
0: ജേഷ്ണ.
1: ജേഷ്മ. ഓ, ജേഷ്മ ഒരു വെറൈറ്റി പേരാണല്ലോ. ഓക്കെ. അപ്പൊ ഫ്രണ്ട് കേൾക്കുന്നുണ്ടാവോ ഈ ഒരു പാട്ട് ഡെഡിക്കേഷൻ പറയുന്നതൊക്കെ? ഫ്രണ്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിക്കുന്നു. ആ, അപ്പൊ ഏതായാലും ഫ്രണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഡ്യൂഡ് എന്ന് പറയുന്ന മൂവിയിലെ പാട്ട് വെക്കാം. ഓക്കെ. അപ്പോൾ വീണ്ടും ഒരു ദിവസം വിളിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട, എല്ലാം നല്ല അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ പഠിത്തവും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ.
0: ഓക്കെ
1: ഓക്കെ ശരി. അപ്പോൾ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. പാട്ട് കേൾക്കാം.
0: താങ്ക് യു.
1: ഓക്കെ. താങ്ക് യു.

0: are listening to FM Rainbow 107.5.
1: സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 26 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവർ ചോയ്സിൻ്റെ സമയം ഇനി അരമണിക്കൂർ കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ യുവർ ചോയ്സ് എന്നൊരു പ്രോഗ്രാമിലേക്ക് വിളിക്കണം, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 04-24-24-28-101 ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം വേഗം വിളിച്ചോളാം. നമുക്ക് ഏതായാലും ഒരു കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, സുഖമാണ്? ഹലോ, ആരാ സംസാരിക്കുന്നേ?
2: നൂറ.
1: സഫ, രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കുവാണ്. സഫ എവിടെന്നാ വിളിക്കുന്നേ?
2: പള്ളുരുത്തി.
1: അതാരാണ് നൂറ? അനിയത്തിയാണോ അനിയനാണോ? അനിയത്തി. അനിയത്തിയാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടെ അവിടെ വഴക്കിട്ടോണ്ടിരിക്കാണോ? വഴക്കിട്ടോണ്ടിരിക്കാണോ? വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയൂ. നൂറ അവിടെ എന്ത് ചെയ്യാ? അടുത്ത് തന്നെ ഉണ്ടോ? ഓക്കെ, എന്താ രണ്ടുപേരും കൂടെ ചെയ്തോണ്ടിരിക്കുന്നത്? എന്താ, റേഡിയോ കേട്ടോണ്ടിരിക്കായിരുന്നോ? കേട്ടോണ്ടിരിക്കാണ്. ഓക്കെ, സഫ എന്താ ചെയ്യുന്നേ? പഠിക്കുവാണോ? പഠിക്കുവാണോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 6th. ഓക്കെ, അപ്പൊ നൂറയോ? നൂറക്കുട്ടി എന്താ ചെയ്യുന്നേ? LKG യിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് രണ്ടുപേരും വീട്ടിൽ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുമായിരിക്കും അല്ലേ? ഓക്കെ, വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? ചേച്ചി ഉണ്ട്, അനീത്തിയുണ്ട്. ആ, ചേച്ചിയുടെ പേരെന്താ?
2: നിമ്ര.
1: നിമ്ര. ഓ, എന്തൊരു വെറൈറ്റി പേരാ. നിമ്ര, സഫ, നൂറ. ഓക്കെ, ആരാണ് ഈ വെറൈറ്റി പേരുകളൊക്കെ ഇടുന്നത്? അച്ഛനും അമ്മയാണ്. ഓക്കെ, അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നത്? ചേച്ചി എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 10th. കേറി. അപ്പൊ ചേച്ചി ഉണ്ടോ അടുത്ത്? മൂന്ന് പേരും കൂടിയിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് പരിപാടി? വെക്കേഷൻ ആയിട്ട് വീട്ടില് വെറുതെ ഇരിക്കുകയാണോ? വെറുതെ ഇരിക്കാണ്. എവിടെയും പോയൊന്നുമില്ല? റിലേറ്റീവ്സിന്റെ വീട്ടിലൊന്നും
2: പോയി?
1: മലപ്പുറത്ത് പോയി. മലപ്പുറത്ത് എന്തായിരുന്നു വിശേഷം?
2: കുടുംബസംഗമം.
1: ഓക്കെ, പോയിട്ടപ്പോ തിരിച്ചു വന്നോ? തിരിച്ചു വന്നു. ഓ, ശരി ശരി. അപ്പൊ ഇപ്പൊ വീട്ടില് അമ്മയച്ഛനും ഒന്നും ഇല്ലേ? ഉണ്ട്. എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നാണ് റേഡിയോ കേൾക്കുന്നത്. ഓ, ശരി ശരി. അപ്പോ നമുക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? അമ്മുമ്മയുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണി, ആഗതൻ മൂവിയിലെ പാട്ടാണ്. എന്താണ് ആ ഒരു പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം? നല്ല പാട്ടാണ്, ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഒരു പാട്ട്. ഓക്കെ, അപ്പോ എന്താ വീട്ടിലപ്പോ ഇങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വെക്കേഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ വെക്കേഷനൊക്കെ ആയിട്ട് എന്താണ് ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ നൂറ ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കോ? എനിക്ക് കാർട്ടൂൺ കാണണം, അപ്പൊ നമ്മളിങ്ങനെ സിനിമ കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞ അടിയൊക്കെയാണോ? അതാണോ അവിടെ നിന്ന് ഒച്ചപ്പാട് കേട്ടത്? അതാണ് ഒച്ചപ്പാട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ കാണാം, അടിയൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോ ഇനിയിപ്പം സ്കൂളൊക്കെ തുറക്കാറായി. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അവർ ലേഡീസ്. അവിടെ തന്നെയാണോ? വീടിന്റെ അടുത്ത് തന്നെയാണോ? തോപ്പുംപടി. ഓക്കെ, അപ്പൊ സ്കൂൾ ബസ്സിൽ പോവോ? സ്കൂൾ ബസ്സിൽ പോവും. ചേച്ചി അവിടെ തന്നെയാണോ പഠിക്കുന്നത്? നിങ്ങൾ മൂന്നുപേരും അവിടെ തന്നെയാണോ പഠിക്കുന്നേ? ഓക്കെ, അപ്പൊ നൂറക്കുട്ടി ഇപ്പം LKG യിലേക്ക് ആയതേ ഉള്ളോ അതോ LKG കഴിഞ്ഞോ?
2: LKG
1: LKG ആയിട്ടുള്ളൂ. കുഞ്ഞു.

0: നമുക്ക് ഇന്ന് വിളിച്ചവരെല്ലാം നമ്മുടെ കുട്ടി കുട്ടി ലിസ്നേഴ്സാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം. നിങ്ങൾ റെയിൻബോ കേൾക്കാറുണ്ടോ എന്നും? കിട്ടാറില്ല. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ എന്തായാലും കിട്ടിയില്ലേ എന്റെ അടുത്ത്. എനിക്ക് എന്താണ് സഫിയോട് സംസാരിക്കാൻ പറ്റില്ല, ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പോ കിട്ടാറില്ല എന്നൊന്നുമില്ല, നമുക്ക് ഒത്തിരി ആളുകൾ വിളിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ചെറിയ ഇത് കണക്ഷന്റെ പ്രശ്നം വരുന്നതാണ്, കുഴപ്പമില്ല. ഇനിയിപ്പം ഒരു ദിവസം ഏതെങ്കിലും ഒക്കെ, ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാറല്ലോ, അപ്പൊ ഇനി ഏതെങ്കിലും ഒരു അവധി ദിവസമൊക്കെ, നമ്മുടെ പ്രോഗ്രാമൊക്കെ എല്ലാ ദിവസവും ഉണ്ടല്ലോ, അപ്പൊ അവധി ദിവസമൊക്കെ വിളിക്കുക ഒരു ദിവസം. ഓക്കെ, അതുപോലെ നമുക്ക് രാവിലെയും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, മെസ്സേജ് ഒക്കെ അയക്കാൻ വാട്സപ്പ് ഒക്കെ കേൾക്കാറില്ലേ. ഓക്കെ, അപ്പൊ അതിലേക്ക് ഒക്കെ അയക്കാം. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു, ബൈ.
1: Bye.

0: FM Kochi 107.5.
1: 107.5.
2: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോൾ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൻ്റെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൽ പ്രോഗ്രാമിലേക്ക് വിളിക്കാവുന്നതാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഇഷ്ടമുള്ള പാട്ടിന് വേണ്ടിയിട്ട് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പുതിയൊരു കോളർ വന്നിട്ടുണ്ട്. അത് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാണ് വിളിച്ചിരിക്കുന്നത്? വരാപ്പുഴ കൂനമ്മാവ് നിന്നാണ്. ഓക്കെ, എന്താ
3: ചെയ്യുന്നത്?
2: ചെടി വിൽപ്പന കടയില്. ഓ ശരി ശരി. അപ്പൊ എങ്ങനത്തെ ചെടികളാണ്? അതായത് ഈ ഇൻഡോർ ആയിട്ട് വെക്കുന്ന?
3: പിന്നെ വിത്തും
2: വളമൊക്കെ. പച്ചക്കറി? ഓ, എല്ലാം കൂടി ഉള്ളൊരു വലിയ ഷോപ്പാണ്. ഓക്കെ. അപ്പം എങ്ങനെ പൂക്കൾ, പൂച്ചെടികളാണോ കൂടുതൽ അതോ? അങ്ങനത്തെയാണ്. ഓ ശരി. നമ്മൾ ഈ ഇൻഡോർ ആയിട്ട് വെക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആണോ? എല്ലാം ഉണ്ട്. ഓ ശരി ശരി. അപ്പൊ ഇപ്പൊ എന്താണ് ട്രെൻഡിങ്ങിലൊക്കെ നിൽക്കുന്ന നമ്മുടെ എല്ലാം ഉണ്ട്? ഓ ശരി ശരി. അപ്പൊ എങ്ങനെയാണ് അവിടെ ഈ കച്ചവടം ഒക്കെ ഉണ്ടോ? നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ജോലി സ്ഥലത്താണോ? ജോലി സ്ഥലത്താണ്. ആഹാരമൊക്കെ കഴിച്ച് ലഞ്ച് ബ്രേക്ക് ആയിരിക്കും അല്ലേ? ആ, കഴിച്ചോണ്ടിരിക്കുന്ന സമയം. അപ്പൊ വേറെ അവിടെ വേറെ ആളുകളുണ്ടോ ജോലി ചെയ്യുന്ന? ഓ ശരി. അപ്പൊ അവര് കഴിക്കാൻ വേണ്ടിട്ട് പോയതാണ്? ഓ, അപ്പൊ ചേട്ടന്റെ വീട് എവിടെയാണ്? കൂനമ്മാവിലാണ്. ഓ ശരി. അപ്പൊ ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഈ ബോഗൻവില്ല പോലത്തെ ചെടികളൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് നിൽക്കുന്നതാണല്ലോ. അതൊക്കെ ഉണ്ട്. അങ്ങനത്തെയൊക്കെയാണ് ഈ പല പല കളേഴ്സിൽ നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണാറുണ്ട് പല പല.
3: പിന്നെ ഈ വിത്തുകളും കച്ചവടം കൂടുതൽ കച്ചവടം ഉണ്ട്. കടക്കടി സന്തലി ഹോമും ഒക്കെ ആയിട്ടാണ്. ചെറിയ കച്ചവടം എല്ലാം കൂടി മിക്സ് ആണ്.
2: ഓ ശരി ശരി. ഓക്കെ. അപ്പൊ എങ്ങനെയാണ്, ഒത്തിരി ഒത്തിരി ആളുകൾ വാങ്ങാനായിട്ടൊക്കെ വരുന്നുണ്ടോ ഇങ്ങനെ? അങ്ങനെ ഈ പോകൻവില്ലയൊക്കെ ട്രെൻഡിങ് ആയ സമയത്തൊക്കെ നല്ല ഇതുണ്ടായിരുന്നായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ എന്താണ്, അതും നമുക്ക് ഭയങ്കര കാര്യമായിട്ട് നോക്കി നടത്തേണ്ട ഒരു ഇതാണ്. ഒത്തിരി ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നത്? പണിക്കാരുണ്ട്. ഓ ശരി ശരി. അപ്പൊ നമ്മുടെ പ്രോഗ്രാം എല്ലാ ദിവസവും കേൾക്കാറുണ്ടോ? റേഡിയോ കേൾക്കുന്ന ആളാണോ? കേൾക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ചെടികളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു റേഡിയോ ആണ് കേൾക്കുന്നത്. അപ്പൊ എല്ലാവരും അവിടെ എല്ലാവരും കേൾക്കുന്ന ആളുകളാണോ?
3: അവര് കേൾക്കും. ഇപ്പൊ നല്ല വ്യാപകമായിട്ടുള്ളത് കൊച്ചി എഫ് എം പറഞ്ഞ മറ്റുള്ള ഇന്നത്തെക്കാൾ ഉപരി നല്ല പോപ്പുലാരിറ്റി ആണ് കിട്ടിയേക്കല്ലേ മാഡത്തിനാർ. എല്ലാം
2: പറയണ്ടാവും.
3: വിദേശത്തും സ്വദേശത്തും വളരെ ആൾക്കാർ യാത്ര ചെയ്യുമ്പോഴും മൊബൈലിലൊക്കെ ആയിട്ട് ടിവിനേക്കാൾ ഉപരി ഇപ്പൊ കണ്ടുപിടിക്കുന്നുണ്ട്. നല്ലൊരു പ്രചാരണമാണ് കിട്ടിയിട്ടുണ്ട്. ആസ്വദിച്ചവർക്ക് ശരിക്കും ടേസ്റ്റ് ആയി അവർക്ക് അതിനെ കുറിച്ച്.
2: അപ്പൊ നിങ്ങളെപ്പോലുള്ള ലിസ്നേഴ്സ് ഇങ്ങനെ കേൾക്കുന്നതും മറ്റുള്ളവരോട്
3: ആയിരം പേരോട് ഞങ്ങൾ കളറിൽ നിന്നും കേൾക്കാൻ പറഞ്ഞു കൊടുക്കും. റേഡിയോ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു.
2: ഒത്തിരി സന്തോഷം.
3: വളരെ സന്തോഷം. രാത്രിയുള്ള എല്ലാ ചാനലിലേയും മാറി അവർക്ക് വല്ലാത്തൊരു കുളിരാണ് അത് കേൾക്കും.
2: അതെ അതെ. നമ്മുടെ ഒരു ഇങ്ങനെയുള്ള നിങ്ങളെ പോലുള്ള ശ്രോതാക്കളാണ് നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് തരുന്നോണ്ടാണ് നമ്മൾ ഇത്രയും.
3: ഏട്ടാ മേഡം, ഞങ്ങൾ കണ്ടും റേഡിയോ സ്നേഹമുള്ള ആൾക്കാരാണ്. ടി വി വന്നപ്പോൾ ഞങ്ങൾക്ക് അത്ര പോകുന്ന അതിൽ വന്നില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഉപരി എന്നെ സംബന്ധിച്ച് റേഡിയോ.
2: അതെ, ഒത്തിരി ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ഏതായ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോ. എന്റെ പേര് അശ്വിനി. അശ്വിനി. ഓക്കെ. അപ്പൊ നിങ്ങളെ നിങ്ങളുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ കേൾക്കുമ്പോ അത് ഞങ്ങൾക്കും ഭയങ്കര ഒരു എനർജിയാണ്. ഇല്ല ഇല്ല, അതെ, നമുക്ക് അവര് സംസാരം കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. ഏതായാലും ഓക്കെ. അപ്പോ ഈ ചെടികളുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാണ്, അപ്പൊ ഇപ്പൊ ഇവിടെ ചെടികളെയൊക്കെ വളർത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ വീട്ടിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വളർത്തുന്ന ഒരാളാണോ? അല്ല, ഞാൻ ചോദിച്ചപ്പം ചെടികളൊക്കെ വളർത്തി നല്ല പരിചയമുള്ള. അപ്പൊ വീട്ടിലുള്ള ഒരു ഗാർഡൻ ഒക്കെ, ചെറിയൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ഉണ്ട്. ഓക്കെ. അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു

0: പച്ചപ്പിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ആളാണ്. ഏതായാലും ഒരു ബിസിനസ് ഒക്കെ നന്നായിട്ട് പോട്ടെ. അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്? നമ്മള് 90-കൾക്ക് ശേഷമുള്ള പാട്ടാണ്.
1: സങ്കൽപമേ ഹൃദയാംബരത്തിലെ മുകിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ അശ്വതി നക്ഷത്രമേ എന്ന ഭിരാമ സങ്കൽപമേ. ഈ പാട്ട് എനിക്കിഷ്ടം. പക്ഷേ അത് പഴയതാണല്ല.
0: ഓ, ഏതായാലും നന്നായിട്ട് പാടി. ഞാൻ അവര് പ്രതീക്ഷിക്കാതെ കേട്ടൊരു പാട്ടാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നല്ലൊരു പാട്ട് കേട്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ അതിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു.
1: ഏതായാലും
0: കൊല്ലംകോട്ട് എന്ന് പറയുന്ന പാട്ടാണ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുടുംബവിശേഷം മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഒരു പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പൊ ഞങ്ങൾക്കും നല്ല നല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും
1: കോംപ്ലിമെന്റ്സും.
0: സന്തോഷം. ഓക്കെ, ഒത്തിരി ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേട്ടാലോ. അപ്പൊ വീണ്ടും ഒരു ദിവസം വിളിക്കുക. ഓക്കെ, ആ ഡെഡിക്കേഷൻ പറഞ്ഞോളൂ
1: പറഞ്ഞോളൂ. പിന്നെ
0: ഇവർക്ക് നാലു പേർക്കും വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഫാൻസി ചേട്ടന് വേണ്ടിയിട്ടും ആ ഒരു അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട്
1: കേൾക്കാം.
0: ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: Musically yours. You are listening to Rainbow FM Kochi 107.5.
3: സമയം 1 മണി കഴിഞ്ഞ 47 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് യുവർ ചോയ്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്ര ഒരു കോളേഴ്സിനോട് സംസാരിക്കാനായിട്ടുള്ള സമയം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഏതായാലും 1-2 കോളേഴ്സിനോടുകൂടി സംസാരിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ആ ഒരു കോളേഴ്സ് നിങ്ങളാവണം, ഇന്നത്തെ യുവർ ചോയ്സിലെ ഒരു അവസാനത്തെ കോളേഴ്സ് നിങ്ങളാവണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ 0484242810 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചോളുക. അപ്പോൾ അങ്ങനെ വിളിച്ച് നമ്മളടുത്ത് സംസാരിക്കാനായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ നമസ്കാരം.
3: ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
4: രാമൻകുട്ടി, ഒറ്റപ്പാലത്തുനിന്ന്.
3: ഒറ്റപ്പാലത്തുനിന്ന്. നിങ്ങളുടെ പേരെന്താണ്?
4: രാമൻകുട്ടി.
3: രാമൻകുട്ടി, ഓക്കെ. എന്താ ചെയ്യുന്നത്? എന്താ?
4: ഞാനൊരു തിരിച്ചുവന്ന പ്രവാസിയാണ്. അതായത് ജോലി നിർത്തി വന്നതാണ്.
3: ഓ ശരി. എവിടെയായിരുന്നു?
4: ദുബായിലായിരുന്നു, പക്ഷെ GCSE മുഴുവനും പോകാൻ
3: പറ്റിയിട്ടുണ്ട്.
4: പോയിട്ടുണ്ട്.
3: ഓക്കെ ഓക്കെ. അപ്പോ ജോലി നിർത്തി വന്നിട്ട് എത്ര നാളായി? ഒത്തിരി നാളായോ?
4: 4 വർഷം കഴിഞ്ഞു.
3: 3-4 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഒത്തിരി വർഷങ്ങൾ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നാട്ടിലേക്ക്.
4: വൈഫിന് അസുഖമായിരുന്നു, മരിച്ചു പോയി 12 വർഷമായി.
3: ഓ ശരി.
4: അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ ഗൾഫിലുള്ള സമയത്ത് കഴിഞ്ഞാണ്.
3: ഓ,
4: മോളുടെ കല്യാണം കഴിഞ്ഞു. ഒരു മോള് മാത്രമേ ഉള്ളൂ, ഒരു മോളേ ഉള്ളൂ.
3: അപ്പൊ ഇപ്പോ
4: ഒറ്റപ്പാലത്ത് മോള് ആഴ്ചക്ക് ഒരിക്കൽ വരും.
3: ഓ ശരി.
4: ഉണ്ടാവും.
3: അപ്പൊ ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണോ?
4: അതെ, ഏകാന്ത പ്രതികനാണ്.
3: അപ്പൊ ഇങ്ങനെ റേഡിയോ ഒക്കെ കേട്ടിരിക്കുകയാണ്.
4: ആ, രാവിലെ തൊട്ട് റൊട്ടിയാണ്. നമ്മുടെ ഇവിടെ ഗൾഫിലുള്ള സമയത്തും റേഡിയോ ആയിരുന്നു നമ്മുടെ
3: കൂട്ടുകാരൻ.
4: അതെ.
3: അപ്പൊ ആഹാരമൊക്കെ കഴിച്ചോ? സമയമായല്ലോ. ഭക്ഷണം കഴിച്ച് ഇരിക്കുകയാണ്. ഓക്കെ ശരി. അപ്പം എത്ര നാളുണ്ടായിരുന്നു പുറത്ത്, വിദേശത്ത് എത്ര നാളുണ്ടായിരുന്നു?
4: 12 വർഷം.
3: 12 വർഷം ഉണ്ടായിരുന്നു. ഓക്കെ ശരി. അപ്പൊ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം വേറെ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നോ?
4: വേറെ എനിക്ക് അറിയുന്നവർക്ക് ഒന്നും കിട്ടാനില്ല. അപ്പൊ ഇങ്ങനെ അവസാനം മോളും മരുമകനും പറഞ്ഞു തൽക്കാലം ജോലിക്ക് പോകണ്ട, വീട്ടിൽ നോക്കി വീട് നോക്കിട്ടോളാം പറഞ്ഞു.
3: ഓക്കെ. അപ്പൊ ഏതായാലും ഇപ്പോ വീട്ടില് സമാധാനപരമായി റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ല, എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് റേഡിയോ പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. എന്താണ് എന്റെ പേര്? അശ്വിനി.
4: അശ്വിനിയാണ്.
3: നമുക്ക് ഇങ്ങനെ റേഡിയോ
4: മുമ്പ്
3: സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും സംസാരിച്ചിട്ടുണ്ടാവാം.
4: ഓക്കെ. അപ്പൊ
3: വീണ്ടും സംസാരിക്കാനായിട്ട് പറ്റി ഏതായാലും. ഓക്കെ. അപ്പോ അപ്പൊ ഗൾഫിലൊക്കെ പോയ സമയത്ത് അവിടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ അവരുമായിട്ട്? ഓക്കെ. അപ്പൊ ഇങ്ങനെ അവിടെ പുറത്തായിരുന്ന സമയത്ത് ഇങ്ങനെ നാട്ടിലേക്ക് വരണം വരണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കാറുണ്ടായിരുന്നോ?
4: അങ്ങനെ ഇല്ല, കാരണം നമ്മുടെ നാടത്തെല്ലാം കൂടുതലും മലയാളീസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ.
3: ഓ ശരിയാണ്, അവിടെ മലയാളികള്.
4: ദുബായ് സംബന്ധിച്ച് ദുബായില് പിന്നെ മൊത്തം നമ്മുടെ കേരളത്തിന്റെ പോലെ തന്നെയാണ്, ആ ഒരു പ്രത്യേക കാലാവസ്ഥ.

0: അതെ
1: ഒന്നുമില്ല.
0: അതെ അപ്പൊ അതുകൊണ്ട് തന്നെ നാട് അങ്ങനെ അധികം ഒത്തിരി ഒത്തിരി മലയാളികൾ കൂടി ഉള്ളതുകൊണ്ട്
1: നാടിനെ, അതെ, നാടിനെ മിസ് ചെയ്യില്ല.
0: മിസ് ചെയ്യില്ല എന്നൊരിതുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് ലീവിനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഇതാ ഒരു ഗൾഫുകാരൻ വരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊന്നുമില്ല, സാധാരണ പോലെയാണ്. ആ
1: സന്തോഷം, നാട്ടിൽ വരുമ്പോൾ
0: ഉണ്ടാവുമല്ലോ.
1: ഉണ്ടായിരുന്നു.
0: ഓക്കെ,
1: പിന്നെ അവസാനം അവസാനം സന്തോഷം ഇല്ലാണ്ടായി, നാട്ടിൽ വരണമെന്നുള്ള അവസ്ഥയായിരുന്നു.
0: ഏതായാലും കുറെ വർഷങ്ങളോളം ഇങ്ങനെ ഒരു നമ്മൾ പറയലോ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന, ഏതായാലും ഇപ്പൊ നാട്ടിൽ തിരിച്ചു വന്ന് സമാധാനമായി ജീവിക്കാനായിട്ട് പറ്റിയതിൽ ഒത്തിരി ഇത് അല്ലേ,
1: സന്തോഷം.
0: ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്നും എന്റെ കണ്ണു നീരിൽ നിന്നോർമ പുഞ്ചിരിച്ചു, യുവജനോത്സവത്തിലെ ദാസേട്ടൻ പാടിയ പാട്ട്.
0: പാട്ടാണ് വേണ്ടത്. ഞാൻ വീണ്ടും പ്രതീക്ഷിക്കാതെ, ഇപ്പൊ ആദ്യം ആള് വിളിച്ചപ്പോഴും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു പാട്ട് കേട്ടു, അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രതീക്ഷിക്കാത്തൊരു രണ്ടുപേരെയാണെങ്കിലും അത് വളരെ മനോഹരമായിരുന്നു. അതെ, അപ്പൊ തീർച്ചയായിട്ടും വീണ്ടും ഒരു ദിവസം ഇതുപോലെ വിളിക്കുക, നമ്മളോട് സംസാരിക്കുക, അതുപോലെ മറ്റു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, വാട്സപ്പ് ആണെങ്കിലും. ഓക്കെ, അപ്പൊ എല്ലാത്തിലും ഒക്കെ മെസ്സേജ് ഒക്കെ അയക്കുക, ഇപ്പോഴും റെയിൻബോയുടെ കൂടെ തന്നെ ഉണ്ടാവുക. കാലത്തോട്ടുണ്ട്. ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പോ ഓണാണ്. ഓ ശരി ശരി. അപ്പൊ ഇന്നിപ്പോ ഈ ഒരു പാട്ടിന് ഡെഡിക്കേഷൻസ് ഉണ്ടോ ആർക്കെങ്കിലും?
1: നമ്മുടെ റെയിൻബോ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും കൂടി.
0: ഓക്കെ, അപ്പൊ റെയിൻബോയുടെ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും. ഓക്കെ, താങ്ക് യു. ആ നമ്മള് ഫേസ്ബുക്കില്, ആ എനിക്കും മനസ്സിലായി മനസ്സിലായി. ഓക്കെ ശരി ശരി, അപ്പൊ ഒത്തിരി സന്തോഷം. നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം.
1: താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി വെൺമൊഴി പെൺകൊച്ചി 107.5 നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുകയാണ്. സമയം ഒരു മണി കഴിഞ്ഞ് 57:45 ആകുമ്പോൾ നമുക്കിനി ഒരു കോൾ കൂടി അറ്റൻഡ് ചെയ്യാനുള്ള സമയം നമുക്ക് വളരെ കുറച്ചാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ഒരു പാട്ട് പ്ലേ ചെയ്ത് നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാട്ടിടാനുള്ള ഒരു സമയം തികയില്ല ഏതായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പാട്ട് വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞു പോയൊരു 2 മണിക്കൂർ നമ്മൾ നല്ല നല്ല മനോഹരങ്ങളായ ഒത്തിരി പാട്ടുകൾ കേട്ടുകൊണ്ട് കടന്നുപോയി. അപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി കുട്ടി കുട്ടി ലിസ്ണേഴ്സ് ഇന്ന് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, 4 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെയിൻബോ കേൾക്കുന്നവരാണ് എന്ന് പറഞ്ഞു ആസ്വദിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. അതുപോലെ ഇന്ന് വിളിച്ച ശ്രോതാക്കളെല്ലാം തന്നെ മിക്കവരും തന്നെ നമ്മളുടെ അടുത്ത് പറഞ്ഞു അവർ ഒത്തിരി എപ്പോഴും എപ്പോഴും കേൾക്കുന്ന ഇതാണ് റെയിൻബോ ഇങ്ങനെ കേൾക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ആ ഒരു കോംപ്ലിമെൻറ്റ്സ് അഭിനന്ദനങ്ങളൊക്കെ അറിയാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്ന് ഏതായാലും വിളിച്ചവർക്കും അതുപോലെ പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് തൽക്കാലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ ഇതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് ന്യൂസൊക്കെ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ മറ്റു മറ്റ് പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്, ബാക്ക് ടു ബാക്ക് പാട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക. സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വാർത്തകളുമായി പ്രിയ പത്മജിത്ത്. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും പ്രസിഡന്റ് സെർജിയോ മാറ്റെറെല്ലയുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. യു എൽ പി ജി മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഡി ആർ ഡി ഒ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം വിജിലൻസ് വകുപ്പുകൾ, സണ്ണി ജോസഫിന് വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യം, കെ മുരളീധരന് ആരോഗ്യം ദേവസ്വം, എ പി അനിൽകുമാറിന് റവന്യൂ, പി സി വിശ്വനാഥിന് ടൂറിസം സാംസ്കാരികം വകുപ്പുകൾ ലഭിക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, വഖഫ് ഹജ്ജ് പിന്നോക്ക വിഭ വികസനം, കെ എം ഷാജി തദ്ദേശഭരണം, പി കെ ബഷീർ പൊതു

0: മരാമത്ത്, വി അബ്ദുൽ ഗഫൂർ ഫിഷറീസ് സാമൂഹ്യനീതി, മോൺസ് ജോസഫ് ജലവിഭവം, ഭവനം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായതിനു പിന്നാലെയാണ് നടപടി. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായുള്ള കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
1: ന്യൂസ് റെയിൻബോ. ടേൺ അപ്പ് ദ ഗുഡ് വൈബ്സ്. ദിസ് ഈസ് റെയിൻബോ ഫ്രം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: സമയം 5 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും സുസ്വാഗതം.
1: സുസ്വാഗതം. എനിക്ക് എന്തോ ഒരു ജെയിൻ സ്റ്റൈൽ ഫീൽ ചെയ്തു. അതായത് ഒരു നീട്ടൽ എന്തോ ഒരു ചായ എന്ന് തോന്നിപ്പോയി സിമി. എന്റെ കുഴപ്പമല്ല അല്ലേ?
0: അല്ലല്ലല്ലല്ല, ഒരിക്കലുമല്ല. ഓക്കെ, അപ്പോ നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇവിടെ ആരംഭിക്കുകയാണ്. ഉസ്താദിലെ ഒരു വളരെ മനോഹരമായ ഒരു പാട്ടോട് കൂടിയായിരുന്നു നമ്മൾ ഇന്നത്തെ ഓൺ ദ ഗോ ആരംഭിച്ചത്.
1: അപ്പൊ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് എന്നുള്ളതാണ്.
0: അതെ, മനോഹരമായ പാട്ടുകളും കുറെ കുറെ വിശേഷങ്ങളും, പിന്നെ കുറച്ച് ശ്രോതാക്കളുമായിട്ടുള്ള
1: കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഉള്ളത്.
0: അതെ അതെ അതെ. അപ്പൊ ഇന്ന് ഈ ഞങ്ങളുടെ പേരുകളാണ് ഞാൻ സിമി,
1: ഞാൻ പ്രിയ പത്മജിത്ത്.
0: യെസ്.

0: അപ്പോ ഒന്ന് രണ്ട് പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടോക്ക് മ്യൂസിക്കിന്റെ സമയമാണ്. അപ്പോഴേ ഇന്നത്തെ കുറച്ച് പ്രത്യേകതകളൊക്കെ നമുക്ക് വെച്ച് കാച്ചിയാലോ?
1: തീർച്ചയായിട്ടും. എന്തായാലും ഒരു ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
0: എന്തായാലും ഡേ സ്പെഷ്യൽ എന്തായാലും നമ്മൾ പറയണമല്ലോ. അപ്പോ ഇന്ന് വേൾഡ് ബി ഡേ ആണ്. ബി തേനീച്ച സോണ്ടാക്കിണ്ടാക്കി കൊടുത്തില്ല. ഓക്കെ, വേൾഡ് ബി ഡേ ആണ്. അപ്പൊ തേനീച്ചകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു തേനീച്ചയുടെ എന്താ പറയാ അതിന്റെ പ്രാധാന്യവും സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഒക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന
1: ഒരു
0: ദിവസമാണ്. അതുപോലെ തന്നെ പോളിനേഷൻ, പൂക്കളുടെ പരാഗണം വഴി കൃഷിക്കും പ്രകൃതി സമതുലിതാവസ്ഥയ്ക്കും ഒക്കെ ഈ പറയുന്ന തേനീച്ചകള് വലിയ പങ്കാണ് വഹിക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യമൊക്കെ നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്.
1: പിന്നെ ഈ തേനീച്ചകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഞാനിങ്ങനെ ഏറ്റവും വളരെ കൂട്ടായ്മയോട് കൂടിയിട്ട് അല്ലേ ജീവിക്കുന്ന ജീവികളാണ്. അവരുടെ ഒരു കൂട് നമ്മൾ കാണുമ്പോൾ ഏരിക്കൊരു കൂടല്ലേ, പക്ഷെ ആ കൂടിന് ഒരുപാട് കഥ പറയാനുണ്ട് കേട്ടോ. അതിലെ കുറെ അറകൾക്കും ഒക്കെ ഉണ്ട്. അവിടെ റാണിയുണ്ട്, വേലക്കാരുണ്ട്, അങ്ങനെ ഒരു കൊട്ടാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കൂട്.
0: എന്തൊരു ഒത്തൊരുമയോട് കൂടിയാണ് അവർ ഒരു തേൻ കൂട്. ഒരൊറ്റ എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പേരറിയില്ല ശരിക്കും. തേൻ കൂടാന്നാണോ കൂടുന്നാണോ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ആ ഒരു അറകൾക്ക് പറയുന്ന പേരെന്താണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും അത് എത്രയോ തേനീച്ചകള് എത്രയോ പൂക്കളിൽ നിന്ന് ശേഖരിച്ച തേൻ കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ ആ
1: ഒരു അത്ഭുതമാണ് സത്യം.
0: കണ്ണീച്ചോറിൽ അത് പിഴിച്ചെടുത്ത് കഴിക്കും.
1: അതെ അതെ അതെ.
0: എനിക്ക് സത്യത്തിൽ ആ സങ്കടം വരാറുണ്ട് കേട്ടോ. കാരണം ടേസ്റ്റ് ഒക്കെ ഉണ്ട്, തേനൊക്കെ നല്ല ടേസ്റ്റാണ്.
1: അവരുടെ എത്ര നാളത്തെ അധ്വാനത്തിന്റെ ഫലമാണ്.
0: അതെ അതെ. ആ ഒരു മെഴുക് മെഴുക് അല്ലെ, അതിന്റെ ആ ഒരു എടുക്കുന്ന മാക്സ് ഒക്കെ ഉപയോഗപ്രദമാണ്. ഈ ഐക്യരാഷ്ട്രസഭ 2017 ഈ ഒരു ദിനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് വേൾഡ് ബി ഡേ ആയിട്ട് എല്ലാ വർഷവും മെയ് 20 ആചരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ശരിക്കും കീടനാശിനികൾ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നതും ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങളും ഒക്കെ അതുപോലെ തന്നെ വനമില്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ ഇതിനൊക്കെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അവയുടെ എണ്ണം കുറയാനായിട്ടൊക്കെ വളരെ വലിയൊരു കാരണമായിട്ട് മാറാറുണ്ട്. അപ്പോ
1: ഇതൊക്കെ
0: തേനീച്ച കൃഷി കർഷകരുണ്ടല്ലോ, അവരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് തേൻ കിട്ടുന്നുണ്ട്.
1: പിന്നെ ചില വീടുകളില് കുറച്ച് ഗ്രാമപ്രദേശങ്ങളുടെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ചില വീടുകളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് അവര് തന്നെ തേൻകൂട്
0: സ്ഥാപിച്ചിട്ട്
1: അവിടെ തേനീച്ചകൾ വന്ന് തേൻ പൂക്കളിൽ നിന്നൊക്കെ തേൻ കൊണ്ടുവന്ന് അവരുടെ ആ ഒരു പ്രോസസ്സ് അവിടെ നടന്നിട്ട് പിന്നെ അതിൽ നിന്നും ഇളക്കി എടുത്തിട്ട് തേൻ നമ്മളിപ്പോ കയ്യിൽ കിട്ടുന്ന ഒരു ഫോമിലേക്ക് ആക്കുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്.
0: ശരിയാണ്. നമ്മളത് ഈ കാട് അതിർത്തികളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ഷോപ്പിലൊക്കെ ഇത് കിട്ടാറുണ്ട്. ചെറുതേൻ വൻതേൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളും ചെറുതേന് നല്ല വിലയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് അന്വേഷിച്ചു, ഏകദേശം നല്ലൊരു വിലയുണ്ട്, 2000 മേലേക്കുണ്ടെന്ന് തോന്നുന്നു.
1: പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്
0: കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്.
1: ബുദ്ധിമുട്ടാണ്. പിന്നെ കിട്ടിയാലും അതിൽ ചിലപ്പോൾ മായം കലർന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാനൊക്കെ കുറെ മാർഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ.
0: അതിനെ കുറിച്ച് വളരെ
1: നമുക്ക് വാങ്ങിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ.
0: അതിനെ കുറിച്ചൊന്നും അഗാധമായ അറിവുകളില്ലാത്തതുകൊണ്ട് അതിനോടൊന്നും കൂടുതൽ കടക്കുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്ന് വേൾഡ് ബി ഡേ ആണ്, തേനീച്ചയുടെ ദിവസമാണ്. തേനീച്ചയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു തേനീച്ചകളുടെ പ്രാധാന്യം അതിന്റെ സംരക്ഷണത്തിന്റെയൊക്കെ ആവശ്യകതകളെയും ജനങ്ങളിൽ ബോധവൽക്കരിക്കുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ
1: വലിയൊരു
0: പ്രത്യേകത. അപ്പൊ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾക്കും പാട്ടുകൾക്കും ഒക്കെ ആയിട്ട് സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: അടുത്ത കുറെ വിശേഷങ്ങളായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പോഴേ അടുത്ത വാർത്ത എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് കുട്ടി?
1: ഞാൻ ഉദ്ദേശിച്ചായിരുന്നില്ല, ഞാനിപ്പോ മനസ്സിലൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കും അതിന് പറ്റിയൊരു കാര്യം കണ്ടു.
0: എന്തായിരുന്നു ആ കാര്യം ആലോചിച്ചത്? പറയൂ.
1: ഒന്നല്ല,
0: രഹസ്യമാക്കാതെ
1: പരസ്യമാക്കാൻ പോവാ. ഈ ഷോപ്പിങ്ങിന് പോവാ എന്ന് പറയുന്നത് ഇഷ്ടമൊക്കെ ഉള്ളൊരു കാര്യമാണ്,
0: എനിക്ക് വളരെ ഇഷ്ടം,
1: ഭയങ്കര ഇഷ്ടം. പക്ഷെ പോയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്ഷീണവും പിന്നെ ഇതൊക്കെ ചുമന്ന് താങ്ങി അതിന്റെ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്ന കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഞാനന്ന് മടിച്ചു നിൽക്കുകയായിരുന്നു.
0: ഓ, അത് എനിക്കും വളരെ മടിയാണ്. കാരണം നമ്മൾ ഈ ബാഗൊക്കെ പിടിച്ചോണ്ട് നടക്കുക, മണിക്കൂറുകളുള്ള സാധാരണ മനുഷ്യന്മാർ ഷോപ്പ് ചെയ്യണ പോലെ അല്ലല്ലോ. ഞാനൊക്കെ
1: ഷോപ്പിംഗ്
0: മണിക്കൂറുകളോളം, ശരിക്കും ഷോപ്പിങ്ങിന് സ്ത്രീകളോളം എന്താ പറയാ, ആർത്തി ആർക്കുണ്ടാവില്ല, പുരുഷന്മാർക്കുണ്ടാവില്ല. അതെ, നമ്മളോടൊക്കെ വീട്ടില് ഷോപ്പിങ്ങിന് പോകാനുള്ള
1: നമുക്ക് ചിലപ്പോ ചില സമയത്ത് ഒന്നും ചെയ്യാനില്ലെങ്കിൽ എന്നാ ശരി ഒന്നൊരു ഷോപ്പിങ്ങിന് പോയാലോ.
0: അതെന്താണെന്നറിയോ, നമ്മുടെ മനസ്സൊക്കെ മടുത്തിരിക്കുക, ഭയങ്കര ഡിപ്രഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്കൊക്കെ വന്നിറങ്ങി കടയിലൊക്കെ, അതെ, ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റ്
1: വേറെ
0: ചിലപ്പോ ഒന്ന് കണ്ടാ മതി. ഇവിടെ സാധനങ്ങളൊക്കെ ഒന്ന് കാണുമ്പോ ഒരു മനസ്സുഖം, എന്താണെന്നറിയില്ല,
1: അത്രയുള്ളൂ. അപ്പൊ ഈ ഷോപ്പിങ്ങിന്റെ കാര്യം ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ടത്.
0: എന്തായിരുന്നു ആ വാർത്ത?
1: അതായത്, സാധാരണ ഇപ്പൊ വീട്ടിൽ നിന്ന് നമ്മുടെ മൊബൈലിൽ വിരലമർത്തി കഴിഞ്ഞാൽ നമുക്ക് യൂബർ വരും, നമുക്ക് പോവാം, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഷോപ്പിങ്ങിന് കൂടെ വരാൻ ആളുണ്ട്.
0: അതാരാ?
1: ഉണ്ടൊരു സ്റ്റാർട്ടപ്പ്, ഇതേ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്.
0: സ്റ്റാർട്ടപ്പ് എന്താണ്?
1: അതായത് ഏപ്രിലാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. അതായത് ഷോപ്പിംഗ് ചെയ്യാൻ നിങ്ങൾക്കിനി ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണോ?
0: ബുദ്ധിമുട്ടാണ്, കാര്യം വേറൊന്നുമല്ല, ഇത് പിടിച്ചോണ്ട് നടക്കണം.
1: അങ്ങനെയുള്ളവരെ സഹായിക്കാനായിട്ട് ഇതാ കൂടെ അതിന് പരിശീലനം കിട്ടിയ ആൾക്കാര് വരാൻ റെഡിയാണ്. പക്ഷെ പൈസ കൊടുക്കണം മാത്രം കേട്ടോ. അത് വലിയ പൈസയൊന്നുമില്ല, വലിയ പൈസയൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയോ കൂട്ടുകാരുടെ കൂടെയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് പോവാൻ, അല്ലെങ്കിൽ അവരുടെ കൂടെ പോവാൻ പറ്റാതെ ഒറ്റയ്ക്ക് പോകേണ്ട
0: അവസ്ഥ,
1: ചിലപ്പോ പോകണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ പോവില്ല, ഒറ്റയ്ക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ വിഷമിക്കേണ്ട, ബാഗ് ചുമക്കാനും നമ്മുടെ കൂടെ, നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞ് വീട് എത്തുന്നത് വരെ നമ്മുടെ കൂടെ
0: ആ ആളുണ്ടാവും. ഓ, അത് ശരി. അപ്പൊ നമ്മളുടെ ബാഗ് ചുമക്കാനും നമുക്ക് സഹായിട്ട്.
1: ഇനിയിപ്പോ ഒരു കടയിൽ ചെന്നു, സിബി ഒരു കടയിൽ ചെന്ന് കുറെ ആൾക്കാർ, അയ്യോ വേണ്ട ഞാൻ പോയേക്കാം എന്ന്, വേണ്ട സിബിക്ക് അവിടെ റെസ്റ്റ് എടുക്കാം, കൂടെയുള്ള ആളോട് പോയിട്ട് എന്താണോ വേണ്ടത് മേടിച്ചു കൊണ്ട് തരും.
0: സഹായി തിരക്കിന്റെ ഇടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരൂ.
1: അപ്പൊ ഈ മാർക്കറ്റിലേക്കൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് ഈ തിരക്ക് വല്ലാതെ കയറുമ്പോഴൊക്കെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസരത്തിൽ ഇത് വളരെ സഹായകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഏപ്രിൽ തുടങ്ങി അത് വാട്സപ്പിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്.
0: ഓ, എന്താല്ലേ
1: സൗകര്യങ്ങൾ ഏറി ഏറി ഏറി ഇപ്പം ഇങ്ങനെ വരെ നമുക്ക് കൂടെ വരാൻ ഉള്ള ആൾക്കാർ വരെ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഏറ്റവും നമ്മളിപ്പോ ഇത് തമാശ പോലെ പറയുന്നു, പക്ഷെ ഒരുപാട് ഇപ്പൊ ശാരീരിക
0: ബുദ്ധിമുട്ടുകളുണ്ടാവും
1: കുട്ടികളെ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട്, അല്ലേ? ഷോപ്പിങ്ങിനൊക്കെ ചിലപ്പോ വേറെ ആരും ഇല്ലാതെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ
0: വേണ്ട. എറണാകുളം ബ്രോഡ്വേയിലേക്ക് പോവാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ, നമ്മളിപ്പോ കാറിനാണെങ്കിൽ കാർ പാർക്ക് ചെയ്തിട്ട് എത്രയോ
1: നടക്കണം.
0: ഇനി നമ്മൾ ഇവിടെ പോകുമ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ ബൾക്കായിട്ട് എടുക്കാനായിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഇത്രയും നേരം നമ്മൾ
1: കൊണ്ടുവരണം.
0: ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കേൾക്കുമ്പോ വളരെ ചിലപ്പോ ചിലർക്കെങ്കിലും ഒരു പുച്ഛമായിട്ട് തോന്നാം, പക്ഷേ ഇത് വളരെ എന്താ പറയാ, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: അതാണ്, ഓരോ മനുഷ്യരുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ രീതിയിലുള്ള സേവനങ്ങൾ തുടങ്ങുന്നത് എന്നാണ് നമുക്ക് ഇതുവഴി മനസ്സിലാക്കേണ്ടത്.
0: എന്തായാലും ഒരു വെറൈറ്റി ആണ്. അതെ,
1: അതുപോലെ എത്ര 149 രൂപ നൽകിയിട്ട് ഈ സേവനം എടുക്കാം. ഇനി 2, 3, 4 മണിക്കൂറാണ് ഈ പാക്കേജസ് ഒക്കെ ഉണ്ട്.
0: അപ്പം
1: റേറ്റൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ,
0: എന്തായാലും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ അത് ആവശ്യമുള്ളവരത് ഉപയോഗപ്പെടുത്തട്ടെ അല്ലേ.
1: 12 കിലോഗ്രാം വരെ ഭാരമുള്ള ബാഗുകൾ ഒരു ഹെൽപ്പർ

0: എടുക്കുന്നുണ്ട് പോരെ. അതിലപ്പുറം പിന്നെ വലിയ
1: നമ്മള് ചുമക്കാറൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ.
0: 12 kilo എന്ന് പറയുമ്പോ അത്യാവശ്യം
1: എന്താണെങ്കിലൊക്കെ
0: തുണികളും കാര്യങ്ങളൊക്കെ.
1: നല്ലൊരു മാസ്റ്റർ ബ്രെയിൻ ആണ് ആ ഒരു സ്റ്റാർട്ടപ്പിന്റെ
0: പുറകിലുള്ളത്.
1: അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ.
0: ഇതുപോലെ നമ്മൾ പോലും ചിന്തിക്കാത്ത കുറെ സ്റ്റാർട്ടപ്പ്.
1: അതെ അതെ, എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ. ഇപ്പൊ തന്നെ യൂബറില് നമ്മളിപ്പോ ബൈക്കുണ്ട്,
0: ബൈക്കുണ്ട്.
1: നമുക്കിപ്പോ ഇപ്പൊ ബോയ്സ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും എളുപ്പം ഇതായിരിക്കും. ചിലപ്പോ കാറൊന്നും വിളിച്ച് പോകണ്ട, പെട്ടെന്ന് ബ്ലോക്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും.
0: ബൈക്കിന് റേറ്റ് കുറവാണ്.
1: അതെ അതെ അതെ അതെ, ബ്ലോക്കില് ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് എത്താനൊക്കെ
0: പോകാനും സാധിക്കും. അപ്പോ അങ്ങനെയൊക്കെ സൗകര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോ ഇനിയും എന്തൊക്കെയോ ആണ് വരാൻ പോകുന്നത്.
1: അതെ അതെ അതെ, എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ. അപ്പോ സമയം 5 കഴിഞ്ഞിട്ട് 53 ആയിരിക്കാണ്. ഇത് ഓൺ ദ ഗോ ജാറ്റ മ്യൂസിക് ആണ്. സ്റ്റേഡിയം ഒരു ആകാശവാണി കൊച്ചി FM റെയിൻബോ
0: 107.5.

0: അങ്ങനെ നമ്മൾ രണ്ട് പാട്ടിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. യെസ്, 6 മണി കഴിഞ്ഞിട്ട് 9 മിനിറ്റ്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.
1: അപ്പോ ഇനി നമുക്ക് നമ്മുടെ ശ്രോതാക്കളായിട്ടൊന്ന് കുറച്ചു നേരം ഒന്ന്
0: സംസാരിച്ചാലോ. കുറെ നേരമായിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും
1: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ലൈഫിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് ഒരു അനുഭവത്തിലൂടെ അങ്ങ് പോയാലോ എന്ന് എനിക്ക് ഇങ്ങനെ സിമീനെ നേരെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു.
0: ഞങ്ങള് കുറച്ച് കാര്യങ്ങളെ, ഞങ്ങൾ ഈ പാട്ടിന്റെ ഇടയിൽ കുറച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. അതായത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയി.
1: അതെ, സിമി പോയൊരു യാത്ര, ഒരു ഉല്ലാസ യാത്രയാണെങ്കിലും അതൊരു 1.5 യാത്രയായിരുന്നു. അപ്പൊ ആ യാത്രയുടെ സംസാരം വന്നു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ സിമിയോട് ചോദിച്ചു, നമ്മുടെ ലിസണേഴ്സിനോട് നമുക്ക്
0: ഇതേ തന്നെ
1: ചോദിച്ചൂടെ, അതെ സിമി എന്തായിരുന്നു ആ ഒരു അനുഭവം?
0: ശരിക്കും അതൊരു ഉല്ലാസയാത്ര അല്ല, തീർത്ഥയാത്രയായിരുന്നു. ഒന്നും പഴനി വരെ പോവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള രണ്ട് മുട്ടകളെ മുട്ടടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയെല്ലാം പോയി, അവിടെ എല്ലാം ദർശനമെല്ലാം കഴിഞ്ഞു വന്നപ്പോ എന്റെ മനസ്സിലെ യാത്രകൾ ഉണർന്നു.
1: അത്യാഗ്രഹം
0: അതെ. ഉറങ്ങിക്കിടന്ന് ഞാൻ ഉണർന്നെഴുന്നേറ്റു പറഞ്ഞു, എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കേ വാൽപ്പാറ വഴിവിട്ടാലോ എന്ന് വിചാരിച്ചു.
1: നല്ല ഐഡിയ.
0: അപ്പോ പിന്നെ പുള്ളിക്കാരനൊന്നും പറഞ്ഞില്ല, ആ അങ്ങനെയെങ്കിൽ അങ്ങനെ ഓക്കെ പോവാന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങള് വാൽപ്പാറ വഴിയാ പോകുന്നത്, ആളിയാർ ഡാം വാൽപ്പാറ റൂട്ടിലാണ് കയറിയത്. എന്റെ അമ്മോ, അവിടെ ഒരു 40 ഹെയർ പിൻ ഉണ്ടല്ലോ, അതൊരു 1.5 ഹെയർ പിൻ ആയിരുന്നു. അത് വേറെ ഒന്നുമല്ല, നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ കോടമഞ്ഞിറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇനി വരാനായിട്ട് യാതൊരു പ്രതിബന്ധങ്ങളും ആ വഴിയിൽ ബാക്കി.
1: പ്രകൃതിയുടെ ആയിട്ടുള്ള എല്ലാ ഭീകരതകളും
0: നീ വന്നതല്ലേ, എന്തായാലും വെറുതെ പോകണ്ട, ഇതൊക്കെ കൂടി കണ്ടിട്ട് പോയിക്കോളാം പറഞ്ഞിട്ട് അങ്ങനെ 40 ഹെയർ പിന്നൊക്കെ ഇങ്ങനെ ഒരു വിധത്തിൽ കവർ ചെയ്ത് വന്ന് ഒരു വിധം പിടിച്ച് വാൽപ്പാറ വരെ എത്തി. വാൽപ്പാറയിൽനിന്നാണല്ലോ പിന്നെ മലക്കപ്പാറക്ക് എത്തണം. അവിടെ 6 മണിക്ക് ശേഷം നമ്മളെ കടത്തിവിടില്ല. അവിടെ നിന്നൊരു ചവിട്ടിവിടൽ വിട്ടു. എന്റെ അമ്മീ, പേടിച്ചു എന്ന് പറഞ്ഞാലല്ലേ ശരിക്കും നമുക്ക് പേടിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ഇത് പലരും പോയിട്ടുണ്ടാവും, മിക്കവരും പോയിട്ടുള്ള വഴിയായിരിക്കും, അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മളെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാല് നമ്മള് ഫാമിലി ആയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളും അമ്മയൊക്കെ ഉള്ളപ്പോഴും അച്ഛനമ്മയൊക്കെ ഉള്ളപ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലാത്തൊരു സമയമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും. പിന്നെ പോയത് ഒരു 1.5 പോക്കായിരുന്നു, കാരണം കൂടുതൽ കാട് മാത്രമല്ലേ ഉള്ളൂ. അത് സമയം വൈകി 5-6 മണിയോടൊക്കെ എടുത്തു. കാടായി 5:30 ആയപ്പോഴാണ് മലക്കപ്പാറയിൽ നിന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പാസ് കിട്ടിയത് ഇങ്ങോട്ട്. അതിനുശേഷം അവിടെ പിന്നെ ഒരു വിടലായിരുന്നു. അത് ഭയങ്കര കാടെന്ന് വെച്ചാൽ കാട് കയറി കയറി കയറി എത്തിയപ്പോഴാണടാ വണ്ടികളെല്ലാം സൈഡ് ഒതുക്കിയിരിക്കുന്നത്. ആദ്യം 2-3 കാർ ഒതുക്കിയപ്പോഴത്തേക്ക് ഞങ്ങളും ഒതുക്കി, പക്ഷെ അവരവർ വെറുതെ ഒതുക്കുമായിരുന്നു. ചമ്മിപ്പോയി, പേടിച്ചാണല്ലോ നമ്മള് ഓടുന്നത്. പക്ഷെ എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയില്ലാത്ത മനുഷ്യരെ കൂടി ഞാൻ
1: പേടിപ്പിക്കും. പ്ലീസ്
0: പ്ലീസ് പേടിക്കൂ, നിങ്ങളെന്താ പേടിക്കാത്ത, ഏറ്റവും ശരിച്ചിട്ട് ഞാൻ പേടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കാവോ, ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞ് എന്റെ വായ അടച്ചു വെച്ചിട്ട്. അപ്പൊ ഈ 4 കാറെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള്
1: വീണ്ടും മുമ്പോട്ട്.

0: യാത്ര തുടങ്ങി.
1: അപ്പോഴേക്കും ശരിക്കും ഒതുക്കേണ്ട അവസ്ഥ വന്നു. ഒരു അഞ്ചാറ് കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഒതുക്കിക്കോ, ആൾ അവിടെ നിപ്പുണ്ടെന്ന് പറഞ്ഞു. ചെക്കിംഗ് ഇൻസ്പെക്ടർ മിസ്റ്റർ കബാലി.
0: മിസ്റ്റർ കബാലി, അതാണ് ചെക്കിംഗ്.
1: കബാലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആരെയാണോ പ്രതീക്ഷിച്ചത് ആ ആള് തന്നെ കൃത്യമായിട്ട് വന്നു. നമ്മള് ശരിക്കും വീഡിയോയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും നോക്കുമ്പോഴുണ്ടല്ലോ, ആളവിടെ നിപ്പുണ്ട്. അപ്പൊ വേഗം തന്നെ KSRTC ബസ് ഉണ്ടായിരുന്നു. KSRTC ഞങ്ങളുടെ പുറകിലായിരുന്നു. അപ്പോ ആളുകള് KSRTC സ്ഥലം കൊടുത്തിട്ട് കബാലിയുടെ മുമ്പിലേക്ക് വിട്ടു.
0: എപ്പോഴും KSRTC
1: തട കിട്ടാൻ വേണ്ടിട്ട് സാധാരണ ആ ഒരു സമയത്ത് വരുമ്പോഴേക്കും, ഞാൻ മലക്കപ്പാറയ്ക്ക് ഇതിനു മുമ്പ് ട്രിപ്പ് പോയിട്ടുണ്ട്, അപ്പോഴും KSRTC പുറകിലാണ് സാധാരണ ചെറിയ കാറുകളും വണ്ടികളൊക്കെ പോകുന്നത് ആ സമയത്ത് സന്ധ്യ
0: കഴിയുമ്പോഴൊക്കെ.
1: അപ്പൊ ഈ പുള്ളിക്കാരൻ KSRTC മുമ്പിലിരുന്ന് കുറച്ച് ഷോ ഒക്കെ കാണിച്ചു, പുള്ളി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സമയമൊക്കെ കൊടുത്തു. അതിനുശേഷം ആടിപ്പാടി നമ്മുടെ കാറിന്റെ സൈഡിൽ കൂടിയൊക്കെ വന്നപ്പോഴേക്കും ഇനി ഞാൻ വിളിക്കാനായിട്ട് ഏകദേശം എനിക്കറിയാവുന്ന എല്ലാ
0: ദൈവങ്ങളും ഞാൻ കണ്ടു കേട്ടോ. വീഡിയോ ആയിട്ട് സിമി അതെനിക്ക് തന്നു.
1: വീഡിയോ എടുക്കും, വീഡിയോ എന്നാലും ജീവിച്ചിരിക്കുകയാണെങ്കിലും നാളെ നാലു പേരെ കാണിക്കാനോ എന്ന് വിചാരിച്ചു.
0: അപ്പോഴും ആ ഒരു മനസ്സിന്റെ ആ ഒരു ഇത്.
1: അതിന്റെ പുള്ളി ഒന്നും ചെയ്തില്ല, നൈസായിട്ട് പുള്ളി ആ സൈഡിൽ
0: വരുന്ന വരവ് ഭയങ്കര കാറിന്റെ ചില്ലിന്റെ അടുത്തുകൂടെ ഗജഗംഭീരനായിട്ട് ഇങ്ങനെ വരുന്ന വരവ് ഒരൊറ്റ തിരിയലും.
1: അയ്യോ, ശരിക്കും പേടിച്ചു. ഞാൻ ശരിക്കും പേടിച്ചു, സത്യം പറഞ്ഞാൽ. കുട്ടികളും കുട്ടികളോണ്ടാണ് ശരിക്കും പേടിച്ചത്. പിന്നെ കബാലിയെ കണ്ടതിനേക്കാൾ കൂടുതൽ പേടിച്ചത് ഒരു ചിഹ്നം വിളി കേട്ടപ്പോഴാണ്. നമ്മുടെ തൊട്ടടുത്തായിരുന്നു, ആളെ കണ്ടില്ല, പക്ഷെ നന്നായിട്ട് ചിഹ്നം വിളിച്ചു. പിന്നെ വിട്ടു. പിന്നെ അതിന്റെ ഇടയില് നല്ല അടിപൊളി എന്താ പറയാ വരയാട്, നീലഗിരി താർ നമ്മുടെ തമിഴ്നാടിന്റെ ആ വരയാടെല്ലാം കണ്ടു, കാട്ടുപോത്തരം കണ്ടു, എല്ലാം കണ്ടു,
0: മൃഗങ്ങളെയും
1: കണ്ടു. പക്ഷെ ഒന്നും നിർത്താൻ പറ്റിയില്ല, 100-110 വിടലായിരുന്നു. കണ്ടു നിൽക്കാനുള്ള സമയമില്ലല്ലോ. അപ്പൊ അതുപോലെ
0: പതറിപ്പോയി
1: പതറിപ്പോയി അങ്ങനെ സേഫ് ആയിട്ട് എത്തി, ഒരു വിധത്തിൽ എത്തി
0: സമാധാനം.
1: അപ്പോ ഇതൊക്കെയാണ്
0: പറഞ്ഞു വന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ശ്രോതാക്കൾക്കും കാണും യാത്ര ഇതുപോലെ
1: അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര.
0: അപ്പൊ അത് നമുക്ക് നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും കേൾക്കാം, കൂട്ടത്തിൽ നമുക്കും കേൾക്കാം.
1: അതെ, നിങ്ങളെ ഇഷ്ടപ്പെട്ട എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശേഷങ്ങൾ ഒന്ന് വിളിച്ചു പറയാവുന്നതാണ്. സെയിം തന്നെ വാട്സപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ.
0: അതെ അതെ,
1: വിളിച്ചു പറയേണ്ട നമ്പർ ഇങ്ങനെയാണ്: 0484-242-8101 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിക്കാം.
0: ഇനി അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ആവശേഷങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ വാട്സപ്പ് നമ്പർ പറയാം: 854-734-1075.

0: ഒരു വലിയൊരു അഡ്വഞ്ചർ ട്രിപ്പിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോയത്.
1: അതെ അതെ, അപ്പോ നമ്മുടെ ലിസണേഴ്സിന്റെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അതെ, അപ്പോ ഒരാൾ കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആള് നിൽക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഹലോ,
2: എന്റെ പേര് ഫാത്തിമ. ഹലോ.
1: ആ ഓക്കേ,
0: ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ.
2: എന്റെ പേര് ഫാത്തിമ, ഞാൻ കളമശ്ശേരിന്നാണ്
0: വിളിക്കുന്നത്. ആ,
2: വെറുതെ വിളിച്ചതാ.
0: ആ, വെറുതെ ഇരുന്നപ്പോ വിളിച്ചാണോ? അപ്പൊ പറഞ്ഞൊന്നും കേട്ടില്ലേ.
2: റേഡിയോ വെച്ചില്ലായിരുന്നു, കൊച്ചുണ്ട് രണ്ടുപേരും ഉള്ളോണ്ടേ.
0: അത് ശരി.
2: കൊച്ചുണ്ട്, പിന്നെ മാമാടം മോക്കട് കൊച്ചുണ്ട്, രണ്ടുപേരും കൂടെ കളിക്കുന്നാണ്. റേഡിയോ കേട്ടാ മതിയില്ല.
0: ഞങ്ങൾ എന്താ കഥ പറഞ്ഞോണ്ടിരുന്നതെന്ന് അറിയാമോ ഇത്രയും നേരം? സംഭവ ബഹുലമായ ഒരു യാത്രയുടെ കാര്യം പറഞ്ഞത്. ഒരു ടൂറ് പോയിട്ടേ, ഒരു ട്രിപ്പ് പോയിട്ട് വളരെ പേടിച്ച് വരുന്ന ഒരവസ്ഥ കാട്ടിലൂടെയൊക്കെ പോയിട്ട്.
2: ഇവിടെ പോയിട്ടുണ്ടായി കല്യാണത്തിന് മുമ്പ്, പാലക്കാട്, ഏർവാടി,
0: പാലക്കാട്,
2: പാലക്കാട് ഈ പഴനിയൊക്കെ
0: ഓ പാലക്കാട്. ഓക്കെ ഓക്കെ, പാലക്കാട് റൂട്ടാണ് പോയത് പഴനിക്ക്. അപ്പൊ ആ പോയ വഴിയില്
2: അവിടെ ഞങ്ങളുടെ ഒരു പള്ളിയുണ്ട്, അവിടെ
0: പോയതാ.
2: അങ്ങനെ കാടക രാത്രിയാണ് പേടിച്ചു.
0: ആ, അത്രേ ഞാനും പറഞ്ഞുള്ളൂ, രാത്രിയായിരുന്നു പേടിച്ചു പോയി.
1: കൂട്ടത്തിലൊരു ആനയും വന്നു.
2: ആനയില്ല, പേടിയില്ല. ആനയൊക്കെ ദോഷിച്ചിട്ട് പോകുമ്പോ എന്ത് ചെയ്യുന്നൊക്കെ
0: പേടിയായിരുന്നു. ഈ ഒരു പേടിയായിരുന്നു.
2: പിന്നെ ഞങ്ങളെ വീട്ടിൽ മൂന്നാറ് ഏർവാടിയൊക്കെ പോയപ്പോഴും ഇതുപോലെ പേടിണ്ടേ. ആനയൊക്കെ പെട്ടത് വന്നാ എന്ത് ചെയ്യുന്നൊക്കെ. കഴുതന അങ്ങനെ ഉണ്ടായില്ല, കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു
1: കാട്ടില്.
0: ഞങ്ങൾക്ക് വലിയ ഭാഗ്യം ഉണ്ടായതുകൊണ്ട് ആനയൊക്കെ വന്നായിരുന്നു.
1: അതെ, ആനേനെയൊക്കെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം, അതും കാട്ടിലൂടെ.
0: രാത്രി നമ്മൾ പേടിച്ചു പോവില്ലേ.
2: പിന്നെ ഇവിടെ പേരമ്പാവൂരിൽ പോയപ്പോ കാനരിപ്പോര് കാണാൻ പോയതാ. ആനയുടെ സൗണ്ട് എടുപ്പ് അള്ളവ് അടുത്തേക്ക് കൊണ്ട് പോകുമ്പോ എന്ത് ചെയ്യുന്ന പേടിണ്ടായിരുന്നു.
0: ആ, പാണിയലി പോരൊക്കെ ഇത്ര ഡേഞ്ചറസ് സ്ഥലമാണ്.
2: നേരിട്ട് വന്നിട്ടില്ല ആനേനെ, കൊരങ്ങനെ
0: അതൊക്കെ നമുക്ക് പറഞ്ഞു നിക്കാന്ന്.
1: അതെ അതെ, കൊരങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും എടുത്ത് കൊടുത്ത് തിന്നാനെങ്കിലും
0: സാധനമൊക്കെ എറിഞ്ഞിട്ട് കൊടുത്താണെങ്കിലും അതിനെയൊക്കെ നമ്മൾ നിർത്താം. പക്ഷെ അങ്ങനെ കാട്ടിലുള്ള ജീവികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്, എങ്കിൽ പോലും പറഞ്ഞ് കൈകുപ്പി തൊഴുതൊക്കെ നിക്കാൻ തോന്നുന്നു.
1: അതെ അതെ,
0: മറ്റത് അങ്ങനെയല്ലല്ലോ, സമയം തരില്ലല്ലോ. ആണല്ലേ,
2: എന്നാ അമ്പലത്തിൽ ഇങ്ങനെ ഓണത്തിന്റെ സമയത്തൊക്കെ ആനകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുമ്പോ കാളമ്പൊക്കെ പെട്ടെന്ന് അരിഞ്ഞൊക്കെ ആന ചരിഞ്ഞൊക്കെ ചെയ്യുമ്പോ പേടിയാ, അടുത്തേക്ക് വന്നാ ഓടാൻ പറ്റില്ല.
0: അപ്പൊ നമ്മൾ

0: സേഫായിട്ടുള്ള സ്ഥലം കണ്ടു വെച്ചിട്ട് വേണം ആദ്യം നിൽക്കാനായിട്ട് അല്ലേ.
1: അതെ
0: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് താങ്ക് യു കേട്ടോ ഫാത്തിമ.
1: എനിക്കൊരു പാട്ട് വെച്ചു
0: അയ്യോ, പാട്ട് ഇതിൽ അനുവദിക്കുന്നതല്ലല്ലോ.
2: നമുക്ക് ഈ പ്രോഗ്രാമില് പാട്ട് നമുക്ക് അങ്ങനെ
0: അത് ഇഷ്ടഗാനങ്ങളുടെ അല്ല, അതുകൊണ്ടാണ്. ഏത് പാട്ടായിരുന്നു? വല്ല ഫാസ്റ്റ് നമ്പറൊക്കെ ആണോ?
2: ഇതൊക്കെ നേരത്തെ നോക്കി വെച്ചിട്ടിരിക്കായിരുന്നു.
0: അപ്പൊ മോഹൻലാലിന്റെ ഒരു അടിപൊളി പാട്ട് മതിയോ? അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്.
1: സിനിമയിലെ പാട്ട് എനിക്ക് പറയാൻ
0: അത് ശരിയാട്ടോ
2: മോഹൻലാലല്ല. എന്തായാലും നമ്മുടെ സിമി ഇവിടെ ഓൾറെഡി ഒരു പാട്ട് എടുത്തു വെച്ചു.
0: വേൽമുരുക നമ്മള് കേട്ടു, അത് ഇട്ടിട്ടുണ്ടായിരുന്നോ? അത് കേട്ടായിരുന്നോ?
1: അത് ഞാൻ കേട്ടിട്ടുണ്ട്, ചേച്ചി റേഡിയോ വെച്ചിട്ട്.
0: ആ കൊഴപ്പില്ല കൊഴപ്പില്ല. എന്തായാലും ഇനി ഒരു അടിപൊളി പാട്ട് മോഹൻലാലിനെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് കേൾക്കാം.
1: പിന്നെ സുരേഷ് കാനർക്കാട്
0: കാഞ്ഞിരക്കാട്ട്. ആ ചേട്ടനോട് ഞാൻ പറയാം കേട്ടോ, ചേട്ടനെ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ വിളിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. ആണല്ലേ, ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞേക്കാം. ബെഡ് കോഫി അത് ഇല്ല, ബെഡ് കോഫി കോൾ ഇല്ല, അതിന്
2: കോൾ ഇല്ല.
0: ഞാൻ ഈ പരാതികളെല്ലാം ഞാൻ അറിയിച്ചേക്കാം പോരെ. ഓക്കെ എന്നാ, ഓക്കെ ബൈ, താങ്ക് യു. ഇത്രയേ ചോദിച്ചുള്ളൂ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര.
2: ഇത്രയും നമ്മൾ എത്തി.
0: അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിശേഷങ്ങൾ വിളിക്കാൻ വിളിച്ചു പറയാനിട്ടുണ്ടെങ്കിൽ വേഗം വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. ഒപ്പം തന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്.
2: അതെ, വാട്സപ്പിലെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് ടൈപ്പ്
0: ഷെയർ ചെയ്യാവുന്നതാണ്
2: കേട്ടോ. 854-734-1075.
0: യെസ്.

0: അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രാനുഭവം പങ്കുവയ്ക്കാനായിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഫാത്തിമ വിളിച്ച്
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു,
0: അതെ, വളരെ രസകരമായ പേടിയായിരുന്നു, വളരെ മനോഹരമായ പേടിയായിരുന്നു,
1: മനോഹരമായ
0: പേടികൾ,
1: മനോഹരമായ
0: ഭയം, ഭയം നിറഞ്ഞ നിമിഷങ്ങൾ, എത്ര വർണ്ണിച്ചാലും
1: ഭീതിയുളവാക്കുന്ന
0: നമുക്ക് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിക്കാം. റിയാസിന്റേതാണ് ആദ്യത്തേത്. മെസ്സേജ് സെയിം തന്നെയാണ്, സെയിം തന്നെ അനുഭവമായിരുന്നു, സ്ഥലം മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നത്. അത് നെല്ലിയാമ്പതിയിൽ വെച്ചിട്ട് ഫ്രണ്ട്സായിട്ട് പോയതായിരുന്നു. ആന വന്ന് വട്ടം നിന്നു, ആനയെ കാണുന്നവരെ ആവേശമായിരുന്നു, ബട്ട് കണ്ടു കഴിഞ്ഞപ്പോ പേടിച്ചു പോയി. ആളിത്തിരി വയലന്റും ആയിരുന്നു,
1: ആളുടെ വയലൻസ് കൂട്ടാതിരിക്കാൻ ശ്രമിക്കാതെ.
0: മഹിമയും മഹിമ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനും ഫ്രണ്ടും ടൂറ് പോയതാ,
1: തിരിച്ചു
0: വരുമ്പോ ആനയെ കണ്ടു പേടിച്ചു. കാറിലായിരുന്നു, ആന തിരിച്ചു പോയി. അപ്പൊ ഞങ്ങള് പോണു, എനിക്ക് തോന്നുന്നു പോലെ കിലുക്കത്തില് ആന തിരിച്ചു പോയി. ആന എവളെ കണ്ടു
1: പേടിച്ചു,
0: ചുമ്മാ പറഞ്ഞാട്ടോ. ആന എന്തായാലും തിരിച്ചു പോയത് നന്നായി.
1: അതെ അതെ, കാരണം ആനയ്ക്ക് ഒന്ന് തിരിഞ്ഞു പോകാതെ നേരിട്ട് വരാൻ തോന്നിയിരുന്നെങ്കിൽ
0: ആന സാർ ഒരു മാന്യനായിരുന്നു.
1: ഒരു നിമിഷം
0: മാന്യനായ ആന, പറയാതിരിക്കാൻ വയ്യ.
1: അതെ
0: അതെ. അപ്പൊ ഇതുപോലെ

0: അല്ല, ഇതുപോലെ രസകരം എന്നൊന്നും പറയാൻ പറ്റില്ല, അഡ്വഞ്ചറസ് ആയിട്ട്.
1: ഇപ്പൊ ആലോചിക്കുമ്പോൾ രസകരം, അന്നേരം ഭീതിയാണെങ്കിൽ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് രസമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അനുഭവമാണ്
0: യാത്ര.
1: അതെ അതെ, അതാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മൂന്ന് പേരും ആന തന്നെയാണ്, കാടും ഒക്കെയാണ് നമുക്ക് വിഷയമായിട്ട് വന്നിട്ടുള്ളത്.
0: എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് ആയിട്ടുള്ള ആനയ്ക്ക് പകരം പുലിയോ കടുവയോ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ മാറ്റി പിടിക്കാവുന്നതാണ്. അല്ല, അതിന് ടെൻഡറുകൾ
1: ക്ഷണിച്ചുകൊള്ളുന്നു.
0: വേറെ അനുഭവം ഉണ്ടെങ്കിൽ വേഗം പറയാം. എനിക്ക്
1: സുനാമിയുടെ കാര്യം ആണ്, ഞാൻ എന്റെ ഒരു ഫ്രണ്ട്, അതായത്
0: പറയണോ വേണമെങ്കിൽ
1: അടുത്ത് പറയാനില്ല,
0: വലിയ കാര്യമായിട്ട് പറഞ്ഞു നശിപ്പിച്ചു. അല്ലല്ലേ, അപ്പൊ നമുക്ക് അടുത്ത് എന്തായാലും പറയാം. വേറെയും മെസ്സേജുകൾ വന്നിട്ടുണ്ട് വാട്സപ്പില്.
1: അപ്പൊ ഇനിയും അയക്കാനുള്ളവർക്കും പറയാനുള്ളവർക്കൊക്കെ പറയാനും അവസരം കൊടുക്കണ്ടേ?
0: അതെ, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-842-42-811.
1: ആ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവം. 854-734-1075.
0: ആകാശവാണി കൊച്ചി FM Rainbow
1: 107.5.

0: അങ്ങനെ കഥ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് സമയം 7:15 എത്തിയിരിക്കുകയാണ്.
1: അതെ, നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, കഥ പറഞ്ഞു ഇരിക്കുമ്പോൾ
0: സമയം
1: പോകുന്നത് അറിയില്ല എന്നുള്ളതാണ്.
0: അതെ,
1: അപ്പൊ നേരത്തെ ഞാൻ എന്തോ ഒന്ന് ഇങ്ങനെ
0: പറയാമെന്ന് സുനാമിയല്ലേ
1: ഇങ്ങനെ തുടങ്ങിയതും ഇപ്പൊ വേണ്ട, അടുത്തതിൽ മതി, ചുപ്രഹോ എന്ന് പറഞ്ഞോണ്ട് ഞാനിങ്ങനെ ഓർത്ത് വെച്ചിട്ടിരിക്കയായിരുന്നു. ഈ ഒരു ബ്രേക്ക് കഴിയുമ്പോ തന്നെ ഞാൻ ആ കഥ പറയണം.
0: എന്തായിരുന്നു
1: ആ കഥ? എന്റെ അല്ല, എന്റെ ഫ്രണ്ടിന്റെ കഥയായിരുന്നു, മറ്റൊന്നുമല്ല. ഈ സുനാമി വരുന്ന സമയത്ത് ആ ഒരു പാലമുണ്ട്, ആ പാലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ വൈപ്പിനിലേക്ക് പോകുന്ന ഗോശ്രീ പാലം, ആ പാലത്തിലെ ആ ഫാമിലി അവര് കടന്നു പോയ, അതായത് നമ്മുടെ തലനാരിഴക്ക് എന്ന് പറയില്ലേ ആ ഒരു ടൈമിലാണ് തിരയടിച്ച് ആ വെള്ളം ഭയങ്കരമായിട്ട് ഉയർന്ന് പാലത്തിന്റെ മുകളിലേക്ക് വന്നതെന്ന് പറയാം. അപ്പൊ ആ ഒരു നിമിഷം അവരിപ്പോഴും പറയുമ്പോ അവർക്കൊരു പേടിയാണ്, മറ്റൊന്നുമല്ല. പാസ് ചെയ്ത് തൊട്ടുപുറകെ അത് ചിന്തിക്കാനോ തിരിഞ്ഞു നോക്കാനോ നേരില്ലാത്ത അത്രയും ഒരു ഗ്യാപ്പ് ഞാൻ പറഞ്ഞത്
0: മനസ്സിലായി.
1: അതായത് വൈപ്പിനിലൂടെ അവര് സമയത്താണ് ഈ സംഭവം,
0: എനിക്കറിയില്ല കേട്ടോ അത്രത്തോളം വന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല.
1: അതുപോലെ തന്നെ വേളാങ്കണ്ണിയില് അകത്ത് നിന്നിരുന്ന, പള്ളിക്ക് അകത്ത് നിന്നിരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അതുവരെയും അവരാ പുറത്ത് ഉള്ള കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയില് അവര് നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അകത്ത് കയറിയ സമയത്താണ് പുറത്ത് ആ ഭാഗം മുഴുവനും കടൽ കൊണ്ടുപോയത്. ആ കാഴ്ച നേരിട്ട് കണ്ട വ്യക്തികളാണ് അവര്.
0: ഓക്കെ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, പക്ഷെ ഇതൊന്നും ഒരു അഡ്വഞ്ചറസ് ആയിട്ടല്ല.
1: ഇപ്പോഴും അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയാനകമാണ്. കാരണം നമുക്ക് കാട്ടില് നമ്മൾ ആനയെ കണ്ട് നമ്മൾ രസകരമായി പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനെയുമുള്ള
0: അനുഭവങ്ങളുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മള് കാട്ടിൽ ആനയെ കണ്ടു നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോ പറയാം, പക്ഷേ കാട്ടിൽ ആനയെ കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനിമൽ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരിക്കലും
1: പിന്നെ
0: ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല അതിന്റെ ആ അവസ്ഥ.
1: പിന്നീട് നമുക്കത് ഒരു
0: പിന്നീട് അതൊക്കെ ജീവിതകാലം മുഴുവനുള്ള
1: ഒരു വേദനിക്കുന്ന ഒരു അവസരത്തിലേക്ക് പോയേക്കാം.
0: അതെ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയുടെ യാത്രാനുഭവം അല്ലെങ്കിൽ ഒരു മറക്കാനാവാത്തൊരു യാത്രാനുഭവം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുമെന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോ വിളിക്കാം, വിളിക്കണ നമ്പർ ഇങ്ങനെയാണ്: 04-8-4-2-4-2-8-1-0-1. ഇതാണ് നമ്പർ,
1: നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്.
0: വാട്സപ്പ് ആണ് ചെയ്യുന്നത്, വിളിക്കാൻ മടിയായതുകൊണ്ടാണോ എന്നറിയില്ല, വാട്സപ്പിൽ രണ്ടു മൂന്ന് മെസ്സേജ് വീണ്ടും വന്ന് നടക്കുന്നുണ്ട്.
1: അതെ അതെ, അപ്പൊ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാനാണ് കുറച്ചു പേർക്ക് താല്പര്യം എന്ന് തോന്നുന്നു. എന്നാ അങ്ങനെയുള്ളവർക്ക് ഇതാ വാട്സപ്പ് നമ്പർ പറയാം.
0: 85 പറഞ്ഞോളൂ.

0: എന്തായാലും ഞാൻ
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: ആ ഞാൻ പറയാം, 8547341075.
1: യെസ്, അപ്പോ അതിലേക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ്. സ്റ്റേഡിയം ടു ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5. ഞാൻ എന്താണെന്നറിയോ, സമയം നോക്കിക്കൊണ്ടിരിക്കുക, 7 മണി കഴിഞ്ഞിട്ട് 18 മിനിറ്റ് ആയി. നമുക്ക് 25 വാർത്തയെല്ലാം വരും.
0: തിരുവനന്തപുരം റിലേ മലയാളത്തിൽ വാർത്തകൾ വരുന്നുണ്ട്.
1: അപ്പോ നമ്മൾ വാർത്തയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി വരുന്നത്. അപ്പോ ഇപ്പോ വിളിക്കേണ്ട, ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എന്തായാലും വിളിക്കണ്ട
0: വിളിക്കണ്ട, കാരണം നമുക്കിനി പാട്ടും വാർത്തയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു 7:25 ആകുമ്പോഴേക്കും.
1: അപ്പൊ മെസ്സേജ് അയക്കാനാണ് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ ഉള്ളവരാണെങ്കിലും വേഗം തന്നെ
0: അയച്ചോളൂ, അതിന് യാതൊരു തടസ്സവും ഇല്ല.
1: അപ്പൊ നമുക്ക് ഒരു അടിപൊളി പാട്ട് കേട്ടിട്ട് വരാം.
0: സ്റ്റേ ട്യൂൺ.

0: നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.
1: 7:25 മുതൽ കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ, അതിനുശേഷം ഓൺ ദ ഗോ തുടരുന്നതാണ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. ULPG-V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല, ആഭ്യന്തരവകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. യുക്തിബോധത്തോടൊപ്പം കാരുണ്യവും ചേർത്ത് പിടിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു 2024 ബാച്ച് IAS ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. हमारे डिफेंस इंडस्ट्रियल रोडमैप से को डेवलपमेंट और को प्रोडक्शन का मार्ग प्रशस्त हुआ है. मैरिटाइम पावर्स के रूप में भारत और इटली के बीच कनेक्टिविटी के क्षेत्र में करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक्स और ब्लू इकोनॉमी पर काम करेंगे.
0: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലനി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ പ്രസിഡന്റ് സെർജോ മെറ്ററെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ULPG-V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. ആന്ധ്രപ്രദേശിലെ കുർണൂലിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ DRDOയെയും നിർമ്മാണത്തിൽ പങ്കാളികളായ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ലീ യോങ് ചുള്ളുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തലസ്ഥാനമായ സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. സംയുക്ത വികസനം, ഉൽപാദനം, കയറ്റുമതി ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളുടെയും നൂതനാശയങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരുനേതാക്കളും ചർച്ച ചെയ്തു. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ

0: നിയമപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണെന്ന് വ്യക്തമാക്കിയ കോടതി, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് അവരുടെ ജനസംഖ്യ എത്രയെന്ന് അറിയേണ്ടതുണ്ടെന്നും നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. രാജ്യത്തെ 8 പ്രധാന വ്യവസായ മേഖലകളുടെ സംയുക്ത സൂചിക വളർച്ച 1.7% ഉയർന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. സിമന്റ് ഉൽപ്പാദനം 9.4%, സ്റ്റീൽ ഉൽപ്പാദനം 6.2%, വൈദ്യുതി ഉൽപ്പാദനം 4.1%. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് യുഎൻ റിപ്പോർട്ട്. ഇറാൻ സംഘർഷം മൂലമുള്ള ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ ഈ വർഷം ഇന്ത്യ 6.4% വളർച്ച കൈവരിക്കുമെന്ന് യുഎൻ മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ ഇംഗോ പിറ്റർലെ വ്യക്തമാക്കി. ഇന്ത്യയുടെ വൈവിധ്യ ഊർജ്ജ സ്രോതസ്സുകൾ, ശുദ്ധീകരണ ശേഷി, വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവ എണ്ണവില ഉയരുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നും യുഎൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. വകുപ്പ് വിഭജനത്തിനായുള്ള ശുപാർശ ഇന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി പള്ളുരുത്തി.
2: ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം അടക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി VD സതീശൻ കൈകാര്യം ചെയ്യും. മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചു നൽകിയിട്ടില്ലാത്ത വകുപ്പുകളും മുഖ്യമന്ത്രിയാകും കൈകാര്യം ചെയ്യുക. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകൾ രമേശ് ചെന്നിത്തലയാവും കൈകാര്യം ചെയ്യുക. വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫും ആരോഗ്യം K മുരളീധരനും റവന്യൂ AP അനിൽകുമാറും കൈകാര്യം ചെയ്യും. PC വിഷ്ണുനാഥന് ടൂറിസം, M ലിജുവിന് എക്സൈസ്, ROJI M ജോണിന് കോളേജ് വിദ്യാഭ്യാസം, T സിദ്ദിഖിന് കൃഷി, KA തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ, പിന്നാക്ക വിഭാഗ വികസനം, ബിന്ദുകൃഷ്ണയ്ക്ക് തൊഴിൽ തുടങ്ങിയ വകുപ്പുകളാണ്. OJ ജനീഷ് ആണ് യുവജന കായിക രജിസ്ട്രേഷൻ മന്ത്രി. PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, M ഷംസുദ്ദീന് പൊതുവിദ്യാഭ്യാസം, KM ഷാജിക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, PK ബഷീറിന് പൊതുമരാമത്ത്, V അബ്ദുൾ ഗഫൂറിന് ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയായിരിക്കും. മോൻസ് ജോസഫിന് ജലസേചനവും ഹൌസിംഗും, അനൂപ് ജേക്കബിന് ഭക്ഷ്യ പൊതുവിതരണവും, ഷിബു ബേബിജോണിന് വനം വന്യജീവി വകുപ്പും ആണ് നൽകിയിട്ടുള്ളത്. CP ജോണിനായിരിക്കും ഗതാഗത വകുപ്പിന്റെ ചുമതല.
0: സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ PSCക്ക് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനമായി. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോട്ടം സ്പീക്കർ G സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുമ്പാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് G സുധാകരൻ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലയിൽ വരും ആഴ്ച ഉഷ്ണതരംഗത്തിനോ തീവ്ര ഉഷ്ണതരംഗത്തിനോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

വകുപ്പ് ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറമെ അസം, മേഘാലയ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി ചർച്ച നടത്തി. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി.

0: യുഎൽപിജി V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി മുഖ്യമന്ത്രി വി സതീശൻ. ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും രമേശ് ചെന്നിത്തല, ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: You are listening to FM Rainbow 107.5, musically yours.

സമയം 7 മണി കഴിഞ്ഞിട്ട് 44 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം. അപ്പോഴേ ഒരു രാധിക വിളിച്ചിട്ടുണ്ടായിരുന്നു പൊന്നാനിയിൽ നിന്നിട്ട്. രാധിക നമ്മളുടെ ന്യൂസിന് തൊട്ട് മുമ്പാണ് വിളിച്ചത്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതാണ് ഒരു യാത്രയെ കുറിച്ചിട്ട്. പക്ഷേ ആ ഒരു 10 മിനിറ്റ് സമയത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യും.

0: ഇന്നത്തെ
1: ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു 10 മിനിറ്റിന് ശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞപ്പോ, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് ശേഷം ഞാൻ ചിലപ്പോ പുറത്തു പോകുമെന്ന്.
0: പക്ഷെ
1: കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
0: പറ്റുന്നില്ല
1: പക്ഷെ അതെന്താണോന്ന് അറിയാതെ എനിക്ക്
0: സമാധാനം,
1: ഭയങ്കര ക്യൂരിയോസിറ്റി എന്താണോ പറയാനായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്.
0: ഓക്കെ,
1: അപ്പൊ കേൾക്കുകയാണെങ്കിൽ ഒന്നും കൂടി വിളിക്കണം കേട്ടോ രാധിക.
0: അതെ.
1: ഓക്കെ, അപ്പോ 7 മണി കഴിഞ്ഞിട്ട് 44 മിനിറ്റ് ആയിരിക്കാണ്. ഇത് ഓൺ ദ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയമാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ ഒന്ന് രണ്ട് മെസ്സേജും കൂടി ഉണ്ട്, അപ്പോൾ അതും പതുക്കെ വായിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ
0: അതെ അത് ഒന്ന് വേഗം വിളിച്ചു പറയാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101,
1: അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇതാണ്, 8547-34-1075.

0: സമയം 7 മണി കഴിഞ്ഞിട്ട് 55 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ വായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിനിയാണ് കേട്ടോ, ജിനി ജോൺ ആണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഗവിയിൽ പോയതാണേ. ഗവിയിൽ വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഒരു മണിക്കൂറോളം കാറിൽ പേടിച്ചിരുന്നു. പാസ് ചെയ്ത് പോയ കാര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചു. അവര് വന്നിട്ടാണ്
1: പിന്നീട്
0: കൊണ്ടുപോയത്. കാർ അവിടെ ഇട്ടിട്ട് അവരുടെ വണ്ടിയിലാണ് പോയതെന്ന് പറഞ്ഞത്. അവിടെ റേഞ്ച് ഒന്നും ശരിയാണ്, റേഞ്ച് വളരെ ഏറ്റവും പേടിക്കുന്ന ഒരു സമയം. നമുക്ക്
1: റേഞ്ച് കിട്ടാൻ
0: നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരെയും വിളിക്കാനും പറ്റില്ലല്ലോ. ശരിക്കും പേടിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ
1: ആശ്വാസം വരുന്ന ബാക്കി വരുന്ന
0: യാത്രക്കാരാണ് അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് വേണമെങ്കിൽ, പക്ഷെ അവർക്കും സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ. അപ്പൊ എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാറൊക്കെ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വളരെ സന്തോഷവും സമാധാനവും വളരെ
1: നൽകുന്ന കാര്യങ്ങൾ.
0: അതെ അതെ അതെ. അപ്പോ ഇത്രയൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ അഡ്വഞ്ചറസ് ട്രിപ്പിലേക്ക് കാര്യങ്ങൾ. പല കോളുകളും വന്നിട്ടുണ്ടായിരുന്നു, അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ കൂടി ഉണ്ടായിരുന്നു, പക്ഷെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവർക്കും ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എന്തായാലും മറ്റൊരവസരത്തിൽ നമുക്ക് ഈ ഒരു അത് തന്നെ ഈ ഒരു വിഷയം തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സിമിയാണ്,
1: ഞാൻ പ്രിയ പത്മജിത്ത്.
0: സമയം 7 മണി കഴിഞ്ഞിട്ട് 56 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്ന് ഞങ്ങൾ പതിയെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പരിപാടികൾ
1: തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
0: യെസ്, സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ
1: 107.5
0: മ്യൂസിക്കലി.
1: യെസ്.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. ജനീവയിൽ നടക്കുന്ന 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിനിടെ കേന്ദ്രമന്ത്രി JP Nadda മാതൃ ശിശു നവജാത ശിശു ആരോഗ്യ ബോർഡ് ചെയർപേഴ്സൺ ഹെലൻ ക്ലർക്കുമായി ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി VD Satheesan ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്, വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്, ആരോഗ്യവും ദേവസ്വവും K Muralidharan, AP അനിൽകുമാർ റവന്യൂ മന്ത്രി, വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. June 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. NEET UG പുനഃപരീക്ഷ സുരക്ഷിതവും നീതിയുക്തവുമായി നടത്തുന്നതിന് കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിന് ബാറ്റിംഗിന് അയച്ചു.
1: ന്യൂസ് റെയിൻബോ.

0: 107.5 MHz, musically yours.
1: Moments with Rainbow. Rainbow. An exclusive chat show. Moments with Rainbow.
2: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നമ്മൾ ഒത്തിരി പ്രതിഭകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലൂടെ. അപ്പോൾ ഇന്ന് മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഭയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. കൊച്ചി കലാഭവന്റെ മുൻകാല മിമിക്രി കലാകാരന്മാരിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട നമ്മുടെ കലാകാരൻ കെ എസ് പ്രസാദ് ചേട്ടനാണ് ഇന്ന് നമ്മളോട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹം വളരെ സരസമായിട്ട് സംസാരിക്കുന്ന ഒരാള് തന്നെയാണ്. അപ്പോ ചേട്ടാ, വെൽക്കം ടു അവർ ഷോ മൊമെന്റ്സ് വിത്ത് റെയിൻബോ.
3: താങ്ക് യു.
2: ചേട്ടന്റെ ഷോയിൽ താരങ്ങളില്ലാത്ത താരനിശ.
3: അതെ അതെ, ഗൾഫ് നാടുകളിലായിരുന്നു കൂടുതൽ നടത്തിയിരുന്നത്.
2: അതെ, പക്ഷെ അതിന്റെ കാസറ്റുകള് ഇപ്പോഴും അതൊരു ട്രെൻഡാണ്. ഇപ്പോഴും പല കോളേജുകളിലെ അല്ലെങ്കിൽ സ്കൂളുകളിലെയൊക്കെ ആനിവേഴ്സറീസ് നടക്കും. അപ്പൊ ഈ ആനിവേഴ്സറീസിൽ ഇവർ ഈ റെക്കോർഡഡ് സംഭവം എടുത്തിടും, എന്നിട്ട് ഇവര് ലിപ്പനക്കി ആണ് പരിപാടി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം.
3: താരങ്ങളില്ലാത്ത താരനിശ എന്ന് പേര് വരാൻ കാര്യം തന്നെ, പണ്ട് കലാഭവന്റെ കൂടെ അബലച്ചന്റെ ഒപ്പമാണല്ലോ പോകുന്നത്. അബലച്ചന്റെ കൂടെ പോകുമ്പോ വേറെ താരത്തിന്റെ ആവശ്യമില്ലല്ലോ. കലാഭവന്റെ ബാനറുണ്ട്, അബലച്ചനുണ്ട്, അബലച്ചൻ തന്നെ താരം. അബലച്ചൻ പോയി കഴിഞ്ഞ് പിന്നീട് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്റെ ട്രൂപ്പ് കൊച്ചിൻ ഗിന്നസ് എന്ന് പറഞ്ഞാ പോകുന്നത്. അപ്പൊ ഞാൻ എന്നെ പണിക്കിരട്ടൻ എന്ന് പറഞ്ഞ ഒരു ബഹ്റിലെ ഒരു സുഹൃത്താണ് വിളിക്കാൻ വന്നത്. അദ്ദേഹം വിളിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആർട്ടിസ്റ്റുകൾ വേണം, താരങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഓഡിയൻസ് കയറില്ല. കാരണം വളരെ പ്രശസ്തരായ അന്നത്തെ കോമഡി കിങ്ങുകൾ എന്ന് പറയാം, അവരൊക്കെ അവരുടെ പ്രോഗ്രാമിന് 10,000 പേരുടെ ഓഡിറ്റോറിയത്തിൽ ആകെ 500 പേരുണ്ടായിരുന്നുള്ളൂ, 1,000 പേരുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ പേടിച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു താരങ്ങൾ വേണം. അങ്ങനെ ഞങ്ങൾ യൂറോപ്പിലൊക്കെ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന താരങ്ങൾ, അങ്ങനെ പലവരെയും നമ്മൾ വിളിച്ചു, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരെയും വിളിച്ചു. അപ്പൊ അവർക്കൊന്നും നമ്മുടെ ഒരു ബാനർ അത്ര പോരാന്ന് തോന്നി. അപ്പൊ അങ്ങനെ പലരും വന്നില്ല. അപ്പൊ ഞാനത് ഇല്ലാതെ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വിട്ടു. അതുകഴിഞ്ഞ് വീണ്ടും 2 മാസം കഴിയുമ്പോൾ വീണ്ടും പണിക്കരട്ടം വിളിക്കും. TSS പണിക്കര് ബെഹ്റിൽ നിന്ന് വിളിച്ചിട്ട് പറയും നമുക്ക് ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞത് ആരും വന്നില്ലല്ലോ, നമുക്ക് ഇന്നാളെ വിളിച്ചാലോ. വീണ്ടും അവരെ വിളിക്കും, അവരെ വിളിച്ചാൽ വരാന്ന് പറഞ്ഞ് വീണ്ടും അവര് മാറും. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവസാനം പുള്ളി പറഞ്ഞു നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ താരങ്ങളുടെ ഡ്യൂപ്പുകളുടെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു പേര് ഈ താരങ്ങളില്ലാത്തതുകൊണ്ട് താരങ്ങളില്ലാത്ത താരനിശ എന്ന് പറഞ്ഞിട്ട് പേര് അങ്ങിട്ടു. അത് ഫസ്റ്റ് പ്രോഗ്രാം ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്ന് പറയുന്ന ഒരു ഷോ ആയിരുന്നു. അതിൽ ഒട്ടംതുള്ളലും സംഭവങ്ങളൊക്കെ ആയിട്ട് അതങ്ങോട്ട് ഹിറ്റായി. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. താരങ്ങളില്ലാത്ത താരനിശ എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 1997 തുടങ്ങുന്നത്. നമ്മള് കലാഭവന്റെ ഒപ്പമാണ് വിദേശ യാത്രകൾ കൂടുതൽ തുടങ്ങിയത്. പിന്നെ 2019 വരെ, അതായത് കോവിഡിന്റെ അതുവരെ കണ്ടിന്യൂസ് അങ്ങ് പോകാൻ സാധിച്ചു.
2: ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്കിറ്റുകള് ഈ പരിപാടിയിൽ, അല്ലെങ്കിൽ കുറെ ഗാനമേളയും അതിന്റെ ഇടയിൽ കുറച്ച് 2-3 സ്കിറ്റ് വരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു പ്രോഗ്രാമുകൾ ആ ഒരു കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ആരെങ്കിലും വന്ന് മിമിക്രി അവതരിപ്പിക്കുന്നു. പക്ഷെ സ്കിറ്റുകളുടെ ഒരു ബാഹുല്യം, അതായത് ഒരു 7-8 സ്കിറ്റ് ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയതും ഈ പരിപാടിയിലൂടെ,
3: നമ്മുടെ പ്രോഗ്രാമിലൂടെ. അതിന്റെ കൂടെ നമ്മള് സോങ്ങുകളും ഉണ്ട്, എല്ലാം ഉണ്ട്, ഡാൻസും ഉണ്ട്. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡാൻസേഴ്സിന്റെ ഡാൻസ് മാത്രമല്ല, മിമിക്രി കലാകാരന്മാരുടെ ഡാൻസ് ഉണ്ട്, അതിനകത്ത് പാട്ടുകാരൻ ഡാൻസ് ചെയ്യും, മനസ്സിലെ പാട്ടുകാർ തന്നെ കോമഡികൾ ചെയ്യുന്നവരുണ്ട്, അതുപോലെ മിമിക്രി ചെയ്യുന്നവർ ഡാൻസും ചെയ്യും പാടും ചെയ്യും. അങ്ങനെ എല്ലാവരും കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചു. അതിലെല്ലാവരും ഭയങ്കര കട്ട റിഹേഴ്സലാണ്. അതും ഈ പറഞ്ഞ പോലെ ഈ താരങ്ങളില്ലാത്ത താരങ്ങൾ വരാത്തത് കൊണ്ട് ആ പേര് ഞാൻ ഇട്ട പോലെ തന്നെയാണ്. പണ്ട് ഗിന്നസ് അവാർഡ് കിട്ടാൻ വേണ്ടി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഞാൻ അന്ന് അമേരിക്കയിൽ ചെന്നു, ഞങ്ങൾ അവിടെ ചെന്നൊക്കെ സംസാരിച്ചു. ഗിന്നസ് എനിക്ക് ഞങ്ങൾ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കുമല്ലോ, അപ്പൊ നമ്മളെ അവര് ഇത് ചെയ്തില്ല. കാരണം ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഇവരുടെ ലിസ്റ്റ് പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്തു, ട്രൂപ്പ് തുടങ്ങിയപ്പോ ഗിന്നസ് കിട്ടും.
2: ഗിന്നസ്
3: അങ്ങനെയാണ് ആ പേര് വരാൻ കാര്യം.
2: പക്ഷേ ചേട്ടനാണ് ഗിന്നസ് തുടങ്ങിയത്, അല്ലെങ്കിൽ കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന ട്രൂപ്പ് ചേട്ടനാണ് തുടങ്ങിയതെന്ന് പലർക്കും അറിയില്ല. അത് വേറെ പല ആളുകളുടെ പേരിലാണ്
3: അറിയപ്പെടുന്നത്. എല്ലാരും പറയാറുണ്ട്.

0: ഞാൻ ഗിന്നസ് തുടങ്ങിയെങ്കിലും മനോജ് ഗിന്നസിന്റെ പേരിൽ പലരും വിചാരിച്ചിരിക്കുന്ന പുള്ളിയുടെയാണ്.
1: അതെ,
0: മനോജ് നവോദയ എന്ന് പറഞ്ഞ് ട്രൂപ്പ് തുടങ്ങി. പക്ഷെ അത് സാജു ആ പേരും കൊണ്ടുപോയി, സാജു നവോദയ.
1: സാജു നവോദയ. ഓക്കെ, കലാഭവനെ കുറിച്ച് ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കലാഭവന്റെ സെക്രട്ടറി ചേട്ടനാണ്, അപ്പോ കലാഭവനെ കുറിച്ച് ആ പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് നമുക്ക് പോയാലോ.
0: 69 കലാഭവൻ ആരംഭിക്കുന്നത്. ഞാൻ കലാഭവൻ കാണുന്നത് ഞാൻ 75 സ്കൂളിൽ, സെന്റ് അഗസ്റ്റിൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ നിന്നാണ്. അപ്പൊ കലാഭവൻ തൊട്ടപ്പുറത്താണ്, ഒരു റെയില് കടന്നാൽ മതി. അപ്പൊ പ്രേം നസീർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തെ നസീറിനെ കാണാം എന്ന് പറഞ്ഞിട്ട്, അന്നത്തെ സ്കൂൾ വിദ്യാർത്ഥിയാകുമ്പോൾ ഞങ്ങൾ അങ്ങനെയല്ലേ
1: പറയുള്ളൂ.
0: ഊണ് കഴിച്ചിട്ട് ഓടി ഞങ്ങളിവിടെ വന്നിട്ട് കണ്ടു. കണ്ടപ്പോ അദ്ദേഹം ഒരു മിന്നായം പോലെ അങ്ങ് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ കലാഭവൻ ബിൽഡിംഗ് ഇങ്ങനെ നോക്കുക, ഓ ഇതാണല്ലേ ഈ സ്ഥാപനം എന്നൊക്കെ നോക്കി. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ, 75 അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ഞാൻ അവിടെ എത്തി. അവിടെ ഞാൻ എത്തുമെന്ന് നമ്മളന്ന് വിചാരിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ അതൊരു വലിയൊരു ഭാഗ്യമാണ്. പിന്നെ കലാഭവൻ എന്ന് പറഞ്ഞ ഞങ്ങളിങ്ങനെ ഒരു 10 ഞാൻ ട്രൂപ്പിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടും കലാഭവന്റെ പല കാര്യങ്ങൾക്കും അഭയലച്ഛൻ എന്നെ വിളിക്കുമായിരുന്നു. കലാഭവന്റെ ഏത് വിദേശയാത്രകൾ വന്നാലും അച്ഛൻ എന്നെ വിളിക്കുമായിരുന്നു. ഇപ്പൊ അച്ഛൻ പോയ ശേഷം കലാഭവന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാല് അവിടെ വന്ന ഗിറ്റാറും കീബോർഡും അതുപോലെ തബലയും ഡാൻസും പെയിന്റിങ്ങും എല്ലാം ഉണ്ടല്ലോ അവിടെ. അവിടെ ഇല്ലാത്ത കരാട്ടെ എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നമ്മളിപ്പോ പണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങാൻ ഓരോ കടയിപ്പോ ഉണ്ടല്ലോ. സൂപ്പർ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കടയിൽ ചെന്ന് എല്ലാം കിട്ടും,
1: എല്ലാം കിട്ടും
0: എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റാണ് അവലേശം പണ്ട് തുടങ്ങിയത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഗിറ്റാർ പഠിക്കണം പഠിക്കാം, അത് വേണ്ട കുറച്ച് പെയിന്റിങ് പഠിക്കണം ഒരു മണിക്കൂർ, വേണ്ട കുറച്ച് പേർക്ക് ഡാൻസ് പഠിക്കണം, ഏത് വേണമെങ്കിലും ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവിടെ പഠിക്കാനുള്ള സൗകര്യം. അപ്പൊ അത് അവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് മാത്രമല്ലോ, ഞങ്ങൾക്ക് ബ്രാഞ്ചസ് ഉണ്ട് പല സ്ഥലത്തും. അച്ഛനായിട്ട് തന്നെ തുടങ്ങിയതാണ് ദുബായില്. പിന്നെ നമുക്കിപ്പോ അജ്മാനിലുണ്ട്, കുവൈറ്റിലുണ്ട്, അതുപോലെ ബഹ്റിനിലുണ്ട്, കേരളത്തിലും പല സ്ഥലങ്ങളിലും ഉണ്ട്. നമുക്കിപ്പോ കരനാഗപ്പള്ളിയിലുണ്ട്, അങ്കമാലിയിലുണ്ട്, മുക്കന്നൂരുണ്ട്, ഡൽഹിയിലുണ്ട്, അങ്ങനെ. അപ്പൊ ഇവിടെയൊക്കെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് തന്നെ നേതൃത്വം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ദൈവം തന്നൊരു വലിയ അനുഗ്രഹമാണ്.
1: അതെ,
0: മനസ്സിലായില്ലേ? നേരിട്ട് എല്ലാ കുട്ടികളും നമ്മൾ അറിയില്ലെങ്കിൽ പോലും നമുക്കത് സാധിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയൊരു അനുഗ്രഹം. നമുക്ക് നമ്മളെ കുറിച്ചൊരു സെൽഫ് റെസ്പെക്ട് തോന്നുന്ന ഒരു വലിയ കാര്യമാണ്, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ.
1: ഓക്കെ, അപ്പോ നമ്മൾ ഇത്രയും സംസാരിച്ചപ്പോ നമുക്കൊരു പാട്ട് കേൾക്കാം.
0: ഓ,
1: നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.
2: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയാണ്. കെ എസ് പ്രസാദ് എന്ന സ്റ്റേജ് കലാകാരനാണ് ഇന്ന് എന്റെ കൂടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ പ്രസാദ് ഏട്ടാ, മിമിക്രിയിൽ നിന്ന്, അതായത് ആദ്യകാലത്തെ ഒരു 75-60 ആ ഒരു കാലഘട്ടത്തിലല്ലേ മിമിക്രി സ്റ്റാർട്ട് ചെയ്തത്? പക്ഷെ അന്ന് ഈ നമ്മളുടെ മെയിൻ സ്ട്രീമിൽ ഇപ്പോഴുള്ള ചിലവര് ഇപ്പോ അതിൽ നിന്ന് പിൻവാങ്ങി, ചിലവര് ഇന്നില്ല. പക്ഷേ ഇവരുടെയൊക്കെ കൂടെ ചേട്ടൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അതായത് നെടുമുടി വേണു നല്ലൊരു കലാകാരനാണ് മിമിക്രി, അതുപോലെ കൊച്ചിൻ ഖനീഫ, നമ്മള് കേട്ട് പരിചയമുള്ള
1: ഫാസിൽ, ജഗദീഷ്, ബാലചന്ദ്ര മേനോൻ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മളറിയാതെ, അവരൊന്നും മമ്മൂക്ക, മമ്മൂട്ടി, ഇവരൊന്നും മിമിക്രി ആർട്ടിസ്റ്റായിട്ട് അവരത്രയും പ്രശസ്തനായില്ല. കാരണം അന്ന് മീഡിയ ഒന്നും ഇല്ല. ജയറാമൊക്കെ വന്നപ്പോഴും അതുപോലെ ആദ്യം ആലപ്പി അഷ്റഫ് ഒക്കെ വന്ന കാലഘട്ടത്തിലാണ് മിമിക്രിയിലൂടെ ആലപ്പി അഷ്റഫും പിന്നെ അതിനുശേഷം ഇപ്പൊ ജയറാമൊക്കെയാണ് ഫേമസ് ആയത്. മറ്റവരൊക്കെ താരങ്ങളായിട്ടാണ് അവരൊക്കെ അറിയപ്പെട്ടത്.
0: അതാണ് ആ ഒരു വ്യത്യാസം.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ അന്നത്തെ കാലത്തിന്റെ ആ ഓർമ്മകളിലേക്ക് ഒന്ന് പോയാലോ.
1: അന്നത്തെ കാലഘട്ടത്തിൽ ഞാനൊരു 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കൊച്ചിൻ ഹനീഫ, ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന്റെയൊക്കെ മിമിക്രി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേണു ഫാസിൽ, അതിനടുപടി വേണുവും, നമ്മുടെ പാച്ചിക്ക എന്ന് വിളിക്കുന്ന ഫാസിൽ, ഫാസിൽ സർ, അദ്ദേഹത്തിന്റെ മിമിക്രി ഞങ്ങളൊരു 8-ാം ക്ലാസ്സും 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് കേൾക്കാനും, അന്ന് നമ്മൾ നേരത്തെ ജനിച്ചുകൊണ്ട് നമുക്ക് അതൊക്കെ കേൾക്കുവാനായിട്ട് ഭാഗ്യം കിട്ടി, അത്രേ ഉള്ളൂ. നമ്മളിനി കുറച്ച് കഴിയുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ അതിന് ശേഷം വരുന്നത് കാണാൻ നമുക്ക് പറ്റില്ലല്ലോ, അത്രേ ഉള്ളൂ എന്നത്.
0: ഓക്കെ, അപ്പോ ഈ അന്ന് ഈ ശബ്ദങ്ങള്, ഇപ്പം ഈ പറയുന്ന എയ്റോപ്ലെയിൻ, വെടിക്കെട്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറെ ശബ്ദങ്ങളാണ് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
1: അത് മാത്രമല്ല, അന്ന് ടെലിവിഷൻ ഇല്ലാത്തതുകൊണ്ട് റേഡിയോ ബേസ് ചെയ്തുകൊണ്ടുള്ള ശബ്ദങ്ങളായിരുന്നു. റേഡിയോ ബേസ് ചെയ്തിട്ടും അതുപോലെ സിനിമ കാണുമ്പോൾ ഉള്ള പരസ്യചിത്രങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടുള്ള, അതാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സൗണ്ട് ഇമിറ്റേഷൻ എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്നത്തെ മീഡിയ എന്ന് പറയുന്നതാണല്ലോ, അപ്പൊ അന്ന് വാർത്തകൾ വായിക്കുന്ന ആളാരാണ്? അപ്പൊ ശങ്കർ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി. പണ്ട് കാലത്ത് ഈ റിലേ ഭയങ്കര മോശമായിരുന്നു, ഇതേപോലെയൊന്നും ക്ലാരിറ്റി കിട്ടില്ല. കുറച്ച് കേൾക്കും, കുറച്ച് കേൾക്കില്ല, കുറച്ച് കേൾക്കും, ഇടക്ക് ബ്രുബ്രുബ്രുന്ന് സൗണ്ട് കേൾക്കും. അങ്ങനെ ഇടക്ക് ഈ നമ്മുടെ ഈ ചാനൽ മാറിപ്പോണ പോലെ ഇങ്ങനെ മാറി മാറി
0: മാറി മാറി.
1: അപ്പൊ ഇങ്ങനെ ഈ ഇപ്പൊ ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ശങ്കർ നാരായണൻ, ഇങ്ങനെ കേൾക്കുള്ളൂ. ശങ്കർ നാരായണൻ എന്ന് പറയുന്ന പോലെ കേറി ഇറങ്ങി കേൾക്കുള്ളൂ. ആ ഇന്ന് രാവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പാല വിമാനത്താവളത്തിൽ ഒരു വിദേശ യാത്രക്ക് ശേഷം എത്തിച്ചേരുകയുണ്ടായി. ഇങ്ങനെ ഒരു വലിയ ജനാവലി തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ സ്വീകരിക്കുവാൻ തീരുന്നു. ഇങ്ങനെ കേൾക്കും. അപ്പൊ നമ്മളിങ്ങനെ
0: റേഞ്ച് വേണ പോലെ,
1: അതുപോലെ ഒന്നും അല്ല ഇത്. ഇത് അതിലൊക്കെ വളരെ ഭീകരമാണ്. അപ്പൊ അത് അപ്പൊ ഞങ്ങൾ അത് അവതരിപ്പിക്കുമ്പോ അന്ന് ഭയങ്കര
0: കൈയടിയാണ്.
1: കാരണം
0: ആളുകള് റിലേറ്റ് ചെയ്യുന്നത്,
1: റിലേറ്റ് ചെയ്യുന്നു. പിന്നെ ഇദ്ദേഹത്തിന് സുഖമില്ലാതെ ആശുപത്രി ചെല്ലുന്നു, വാർത്ത വായിക്കാൻ ചെല്ലുന്നു ദിവസം. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നു ശങ്കർ നാരായണൻ അടുത്ത്, എന്ത് പറ്റി, എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം മറുപടി പറയുന്നത് ഇതുപോലെ തന്നെയാ, ഇന്ന് രാവിലെ അടിവയറ്റിൽ നിന്നും ഒരു വേദന തുടങ്ങി. എന്താ നിങ്ങൾ കഴിച്ചത്? എന്നാ ഇന്നലെ നിങ്ങൾ കഴിച്ചത്? സാധാരണയായിട്ട് കഴിക്കാറുള്ള ആ കഞ്ഞിയും പയറിനും പകരം ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ.

0: വായിക്കുന്ന ശങ്കർനാരായണന്റെ രോഗവിവരങ്ങൾ അത് ഇടക്കിടക്ക് പറയുമല്ലോ. അങ്ങനെ അന്നത് എന്തൊരു അപ്ലസ് ആയിരുന്നു. പിന്നെ അതുപോലെ കമന്ററി പറയുന്നത്, അന്ന് കമന്ററി റേഡിയോയിലുള്ള കമന്ററി, അപ്പൊ ആ കമന്ററി നമ്മൾ കേൾക്കുമ്പോ അന്ന് പറയുന്നത് ഭയങ്കരമായി, അത് തന്നെ ഇന്ന് നടക്കൂല, അതൊക്കെ ആണെങ്കിൽ ഭയങ്കര വർഗീയതയൊക്കെ വന്ന് വലിയ പ്രശ്നമായി പോയേനെ. അന്ന് അതൊന്നും ഒരു ഇഷ്യൂ അല്ലല്ലോ.
1: ഓക്കെ, അപ്പൊ ചേട്ടൻ ഈ മിമിക്രി രംഗത്ത് നിന്ന് പെട്ടെന്ന് ഈ സ്കിറ്റില്, അതായത് സ്കിറ്റ് ഡയറക്ഷനിലേക്ക് മാറാനുള്ള ഒരു കാര്യം?
0: അല്ല, ഡയറക്ഷൻ പണ്ടും എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. സ്റ്റേജ് ഷോ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ അന്നും ഇന്നും കിടക്കുന്നുണ്ട്. പിന്നെ സ്റ്റേജ് ഷോയില് കോമഡി സ്കിറ്റുകളാണ് കൂടുതൽ വന്നെങ്കിലും ഞാൻ എന്റെ ഒരു മീഡിയ അത് മാത്രമല്ല, എനിക്ക് ക്ലാസിക്കൽ പ്രോഗ്രാംസ്, കേരളോത്സവം എന്ന് പറഞ്ഞ ഷോ ഉണ്ട്, അതുമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അതിനകത്ത് ഭരതനാട്യം അല്ല, മോഹിനിയാട്ടം, ചാക്യാർ കൂത്ത്, കഥകളി, മോഹിനിയാട്ടം, എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ, മയൂര നൃത്തം, ശിങ്കാരിമേളം, നാടൻപാട്ട്, കളരി, തെയ്യം, ഇതെല്ലാം ചേർന്നുള്ള കലാപരിപാടികളെല്ലാം ഉണ്ട് എനിക്ക്. അതിനകത്ത് എനിക്ക് ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ICCR എംപാനൽമെന്റും എനിക്കുണ്ട്.
1: ഓക്കെ, ഇനി നമ്മളുടെ കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന ആ സ്വന്തം ട്രൂപ്പിനെ കുറിച്ച് എങ്ങനെയാണ് ആ ട്രൂപ്പ് ഉണ്ടായത്?
0: അങ്ങനെയല്ല, അത് അബലച്ചനുമായിട്ട് തന്നെ സംസാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയതാണ്. 89 കലാഭവനിൽ കുറെ നാളെ, നമ്മൾ എന്തും കുറെ നാൾ കഴിയുമ്പോൾ ഒരു മാറ്റം വരില്ല, ആരാണ് ഒരു മാറ്റം. കലാഭവനായിട്ട് അച്ഛനുമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരമുള്ള നടപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ സൈന്യത്തിനൊക്കെ അപ്പൊ കുറെ ആൾ കഴിഞ്ഞപ്പോ നമുക്ക് അതൊക്കെ വിട്ടു. അപ്പൊ എനിക്ക് ജോലി കുറച്ചുകൂടെ സ്ട്രോങ് ആയി, എനിക്ക് കുറച്ച് പ്രൊമോഷനായി, സെയിൽസ് ഓഫീസർ ആയി, അടുത്ത ഏരിയ മാനേജറിലോട്ട് ആകാൻ പോകുന്നു. അപ്പം പ്രോഗ്രാമിന് സ്ഥിരം 8-ഉം 10-ഉം 15-ഉം പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ പോകാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നാൾ പ്രോഗ്രാമിന് മാറിയിരുന്നു. അപ്പൊ സാന്നിധ്യം മാറിയപ്പോൾ സാന്നിധ്യം പറഞ്ഞു, നമുക്ക് സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങാം, നമുക്ക് അറിയാവുന്ന പണി അതല്ലടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനോർത്ത് പോകും, ഞാനിതൊക്കെ നിർത്തിയതാണ് സാന്നിധ്യൻ, ഇനിയും തുടങ്ങണോ, തുടങ്ങിക്കളയാന്ന് നമുക്കൊരു പുതിയ ടീം. അപ്പൊ അന്ന് ഇതേപോലെ ഗിന്നസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഓഡിയോ കാസറ്റുകൾ ഞങ്ങൾ ഇറക്കിയിരുന്നു, ആ പേരിലങ്ങ് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അച്ഛനടുത്ത് ചെന്ന്, അപ്പൊ ദൂരദർശനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം കിട്ടി. അപ്പൊ അത് കിട്ടിയപ്പോൾ ഞങ്ങളോട് അച്ഛനെ ചെന്ന് കണ്ടു, അച്ഛൻ ഞങ്ങളെ ഇങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളിങ്ങനെ ഒരു പുതിയൊരു ട്രൂപ്പ് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു ഞാനും സൈനിതനും. അങ്ങനെ ഞാൻ നോക്കുമ്പം അബിയാണെന്ന് കൂടുതൽ താരങ്ങൾ എന്നെ ഇരിക്കുന്നത്. അപ്പൊ അബിയെയും വിളിക്കുന്നു, നാദൃശ്യം ഇങ്ങനെ സൈഡിൽ കൂടെ കലാഭവനിൽ വന്ന് ഇങ്ങനെ പാട്ട് പഠിക്കാൻ പോണ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നാദൃശ്യം വിളിക്കുന്നു, അങ്ങനെ നാലുപേരും കൂടി പോയ ദൂരദർശനിൽ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യുന്നു. ലൈവായിരുന്നു അത്, തിരുവോണ ദിവസം.
1: ഓക്കെ,
0: അത് അങ്ങ് ഹിറ്റായി. പിന്നെ ദൂരദർശനിൽ തന്നെ നിരവധി തവണ പ്രോഗ്രാം, മിമിക്രി പ്രോഗ്രാമായിട്ട് പോകുന്നത് ഞാൻ തന്നെയായിരുന്നു. നമ്മുടെ വലിയ താരങ്ങളൊക്കെ വന്നപ്പോഴും, ജയറാമൊക്കെ വരുമ്പോഴും, അതുപോലെ റഹ്മാനും സൈനദിനും ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ദൂരദർശനിൽ ചെയ്യാൻ പറ്റി. അപ്പോഴാണ് ഈ വീഡിയോ കാസറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ തലയിൽ കിടന്ന്
1: കറങ്ങുന്നത്.
0: അപ്പൊ ഈ 89 ദൂരദർശനിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു കാസറ്റ് ഇറക്കണമെന്നുള്ള ആ ചിന്തയിൽ, അന്ന് ക്യാമറ ഇല്ല, ആകെ എറണാകുളത്തെ ഒരു ജില്ലയിൽ ഒരു ക്യാമറ ഉള്ളു, വീഡിയോ ക്യാമറ, പിന്നെ ഉള്ളത് തിരുവനന്തപുരത്താണ്. അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ക്യാമറ എടുക്കാം. അപ്പൊ വികാസമാണ് ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട് ഫാദറിന്റെ 327, എന്നാ പിന്നെ അത് ഒരെണ്ണെടുക്കാം. അപ്പൊ മിക്സ് ചെയ്യണതാരാ, മിക്സ് ചെയ്യാനായിട്ട് ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ ബിജുസ് കറി ഒരാളടുത്ത് പറഞ്ഞപ്പോ ഞങ്ങൾ 2-3 ക്യാമറ അവിടെ നിന്നൊക്കെ എടുത്ത് ഞങ്ങൾ മിക്സ് ചെയ്ത് നോക്കി. അപ്പൊ അന്നങ്ങനെ റിസ്ക് എടുത്ത് നമ്മള് ഒരു പ്രോഗ്രാം അങ്ങ് എഡിറ്റ് ചെയ്യാം, ഷൂട്ട് ചെയ്യാം, എന്നിട്ട് എഡിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ അതും വിറ്റു, എന്നിട്ടൊരു വീഡിയോ കാസറ്റും എടുക്കുക ഫസ്റ്റ് 91. അപ്പൊ അത് തന്നെ പോയി സെൻസർ ചെയ്തു, സെൻസർ ബോർഡിൽ ചെന്നപ്പോ അവരും ഞെട്ടിപ്പോയി, കാരണം അവിടെ ഇതുവരെയും വീഡിയോ കാസറ്റ് സെൻസർ ചെയ്യാൻ വന്നിട്ടില്ല. പിന്നെ അവരും സെൻസർ ചെയ്തു, അങ്ങനെ 91 ഒരു കാസറ്റ് അങ്ങ് ഇറക്കി. അതങ്ങോട്ട് ക്ലിക്കായി കഴിഞ്ഞപ്പോ അതിനകത്താണ് അഭിയും നാദൃശ്യൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതുപോലെ തന്നെ അരവിന്ദാശക്കുറുപ്പ്, ആന്റണി, വഴക്കുളം, റൊണാൾഡ് പൊയ്യ, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റ്, സൈനിദിനും ഉണ്ട്, ഞാനും ഉണ്ട്. ഹിറ്റായി കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട്,
1: ആ കാലഘട്ടത്തിലെ ആ കാസറ്റിന്റെ ഒക്കെ കൊറേ ക്ലിപ്സ് ഇപ്പോ യൂട്യൂബിലൂടെയും
0: എല്ലാം ഉണ്ട്. അതിനുശേഷം പിന്നെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിനുശേഷം പിന്നെ നമ്മള് കലാഭവൻ കോമഡി ഇറങ്ങി, ഹരിശ്രീ മിമിക്സ് പരേഡ് ഇറങ്ങി, പിന്നെ താരങ്ങളുടെ തന്നെ ഒരുപാട് അങ്ങ് ഇറങ്ങി. പിന്നെ വീഡിയോ കാസറ്റ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി തന്നെ കേരളത്തിൽ അങ്ങ് വന്നു. അത് വളരെ, അതിലൂടെ ഒരുപാട് കലാകാരന്മാര് വന്നു, രക്ഷപ്പെട്ടു.
1: ഓക്കെ, അപ്പോ ചേട്ടാ നമ്മള് മറ്റൊരു പാട്ടിലേക്ക് പോവുകയാണ്. അടുത്ത പാട്ട് നമുക്ക് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മൊമെന്റ്സ് വിത്ത് റെയിൻബോയാണ്. KS പ്രസാദ് ആണ് ഇന്ന് എന്റെ കൂടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.

0: തിരികെത്താം മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക്. കെ എസ് പ്രസാദ് എന്ന മിമിക്രി കലാകാരനും സ്റ്റേജ് ആർട്ടിസ്റ്റുമാണ് ഇന്ന് നമ്മളുടെ കൂടെ മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ കിരൺ ബേബിയാണ്. ചേട്ടന്റെ കൂടെ ട്രൂപ്പിലുണ്ടായിരുന്ന പല അംഗങ്ങളും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആബലച്ചൻ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കെ എസ് പ്രസാദ് ചേട്ടൻ സ്കിറ്റിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ്, ചുമ്മായൊന്നും സ്റ്റേജിലേക്ക് കയറാൻ അനുവദിക്കില്ല, ഇല്ലെങ്കിൽ നീ പുറത്തു നിന്നോ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ നീ പുറത്തു നിന്നോ എന്ന് കട്ട് ആൻഡ് റൈറ്റിൽ പറയുന്ന.
1: അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഗിന്നസ് കോമഡി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് നമ്മൾ ഈ ചെയ്തിട്ടുള്ള വീഡിയോ കാസറ്റുകളൊക്കെ അതിനകത്ത് കേട്ടിട്ടുണ്ട്. കൊച്ചിൻ ഗിന്നസും ഗിന്നസ് കോമഡി, അതിനത്രയും ഇപ്പോഴും വ്യൂസ് ഉണ്ട്.
0: അതെ,
1: കാരണം ഈ അന്ന് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് കാണാനായിട്ട് ആളുകളുള്ളത്.
0: ശരിക്കും സിനിമയിൽ കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് റീടേക്ക് എടുക്കാം, സ്കിറ്റില് സ്റ്റേജില് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ
1: അവിടെ കട്ട് പറയും, ഇവിടെ തട്ട് കിട്ടും,
0: തട്ട് കിട്ടും. റിഹേഴ്സലാണ് അപ്പോ അതിന് ഏറ്റവും നല്ല പ്രതിവിധി അല്ലേ.
1: അതെ,
0: മിമിക്രിയുടെ

0: ഗുരുസ്ഥാനിയർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
1: മിമിക്രിയുടെ ഗുരുസ്ഥാനി എന്ന് പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഗുരുസ്ഥാനി എന്ന് പറയുന്ന അബലച്ചനാണ്. അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളെല്ലാം ഇവ ഞാൻ വലിയൊരു പാഠമായിട്ട്, ഞാൻ അച്ഛനുമായിട്ടുള്ള വർത്തമാനങ്ങളുണ്ടല്ലോ, അച്ഛനെ അച്ഛൻ്റെ കൂടെ വൈകുന്നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കലാഭവനിൽ ഇറങ്ങിയാൽ എൻ്റെ വീട്ടിലോട്ട് അച്ഛൻ വരും. എൻ്റെ വീട് എൻ്റെ തൊട്ട് പറയില്ല. എൻ്റെ അച്ഛനും ഞാനും കൂടെ റെയിലിൽ കൂടെ ഇങ്ങനെ നടക്കും. അതൊരു 5-8 വർഷം അത് ആ നടപ്പുണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ കഥകളുണ്ട്. ഈ കഥകളാണ് എൻ്റെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. പഠിച്ചത് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ അവിടെ നടത്തുന്ന പരിപാടികളും, അവിടെയും വലിയ മെഗാ ഷോസ് നടത്തിയിട്ടുണ്ട്. ജാനകിയമ്മ ഒക്കെ വന്നിട്ടും അതുപോലെ ജയറാമൻ കമൽഹാസനൊക്കെ വന്നിട്ടുള്ള ഷോസ് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ലാലിൻ്റെ ഒക്കെ വെച്ചുള്ള കഥാപ്രസംഗങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഓർഗനൈസിങ്ങിൻ്റെ പുറകിൽ ഞാനിങ്ങനെ ഉണ്ട്, ഇതൊരു പ്രാന്തനെ പോലെ നടക്കും. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമാണ്, ഏറ്റവും വലിയൊരു, ഞാൻ പറയാം അതുമായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയും.
0: പണ്ട് 2-3 സിനിമകളുണ്ട് ഈ മിമിക്രി കലയെ തന്നെ കാണിച്ചുകൊണ്ടുള്ള സിനിമകൾ, മിമിക്സ് ആക്ഷൻ 500, 1000, അതുപോലെ
1: മിമിക്സ് പരേഡ്,
0: പിന്നെ നമ്മളുടെ കാസർഗോഡ് ഗാദർബായി,
1: അതുകൊണ്ട് ചാണക്യൻ എന്ന് പറയുന്ന രാജീവ്കുമാറിന്റെ രാജീവ്.
0: അപ്പൊ ഈ ഇത്തരം സിനിമകളിലൊക്കെ മിമിക്രിക്കാരുടെ ഒരു യാത്രയാണ് കാണിക്കുന്നത്. അപ്പൊ ശരിക്കും എത്രത്തോളം ഈ പറയുന്ന എന്താ ഒമിനി വാൻ
1: അല്ല മെറ്റഡോർ, അത് പലരും പറയാറുണ്ട്. പണ്ട് നമ്മൾ മെറ്റഡോറിലാണ്, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി അവിടെ ചെന്നു, അങ്ങനെ നടത്തി, ഒരുപാട് നടന്നു അല്ലെ. നമ്മുടെ പഴയ കാർന്നമാർ പറയില്ലേ, സ്കൂളിൽ ഞാൻ 4 കിലോമീറ്റർ നടന്നാ പോകുന്നത്, 2 കിലോമീറ്റർ നടന്നു, അന്നത്തെ കഷ്ടപ്പാട്, കളവണ്ടി പോയി എന്നൊക്കെ. അന്ന് അതൊക്കെ ലക്ഷറി ആയിരുന്നു, മെച്ചറി. അങ്ങനത്തെ വണ്ടി ഇപ്പൊ ഇല്ല, ഇപ്പോഴെല്ലാം ട്രാവലർ ആയല്ലോ. ഈ വണ്ടിയിലൊക്കെ ആയിരുന്നു ഇവര് പോയിരുന്നത്. പഴയ വലിയ പ്രശസ്തരായ കേരളത്തിലെ ഗായകരും ഒക്കെ പോയത് ആ വണ്ടിയിലാണ്. അപ്പൊ അന്ന് കാർന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷറിയാണ്, മെട്രോ വണ്ടി ലക്ഷറിയാണ്. പിന്നെ അന്ന് നടന്നു പോകുന്ന, അന്ന് സ്കൂളിൽ പോകാൻ പറ്റുന്നതൊക്കെ വലിയ ഭാഗ്യമാണ് ഞങ്ങളുടെയൊക്കെ അച്ഛന്റെ അപ്പൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ.
0: ചേട്ടൻ ഒരു വലിയ കലാരൂപത്തിന്റെ വലിയൊരു പ്രൊമോട്ടർ ആണെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ തുള്ളല്, ഓട്ടം തുള്ളൽ,
1: അതാര് പറഞ്ഞു? ഞാൻ എന്റെ ഒരു സംഭവം എന്ന് വെച്ചാല്, അമ്പലപ്പുഴയില് ആണല്ലോ കുഞ്ഞുന്നമ്പിയാര്. അപ്പൊ പ്രഭാകരൻ മാസ്റ്ററാണ് അതിന്റെ ഗുരു, കലാമണ്ഡലം പ്രഭാകരൻ മാസ്റ്റർ. അപ്പൊ ഈ തുള്ളല് നടത്താമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ഷേപഹാസ്യം വന്നത് ആദ്യം തുള്ളലിൽ, ആദ്യം ചാക്യാർ കുത്തി. അപ്പൊ അത് കയറി പിടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മനോജൊക്കെ പറഞ്ഞു, അയ്യോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രഭാകരൻ മാഷിന്റെ വീട്ടിൽ പോയി, ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവാണ് അദ്ദേഹം. കിരീടം അവിടെ ഉണ്ടാക്കിച്ചു, കിരീടം പൂജിച്ചു, ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത്, അദ്ദേഹത്തെയും കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളുടെ ക്യാമ്പിൽ വന്ന് പഠിപ്പിച്ചതാണ് മനോജിനെ. ആ മാത്രമല്ല, ഈ തുള്ളൽ ഇതങ്ങ് വന്നു, കാസറ്റൊക്കെ ഹിറ്റായി, വേറെ പലരും ചെയ്യാൻ തുടങ്ങിയ ശേഷം എന്നെ കലാമണ്ഡലത്തിൽ കൊണ്ടുപോയി പ്രവാരം മാഷ് എല്ലാവരെയും പരിചയപ്പെടുത്തുക. എന്തെന്ന് പറഞ്ഞാ പരിചയപ്പെടുത്തുന്ന, കലാഭവനിലെ ആർട്ടിസ്റ്റ് അല്ല, നമ്മുടെ തുള്ളലിനെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തിയ ആളാട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരും, ഇപ്പോഴും വന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് നാഷണൽ ലെവലിലൊക്കെ അവാർഡ് കിട്ടുമ്പോഴും എല്ലാ തുള്ളൽ പ്രതിഭകളെല്ലാം സ്റ്റേജിലിരിക്കുന്നു, കൂട്ടത്തിൽ ഞാനും ഉണ്ട്. എന്നെ അദ്ദേഹം അതിഥിയായിട്ട് വിളിച്ചിരിക്കുക. അമ്പലപ്പുഴയിൽ ഇപ്പോഴും ഉദ്ഘാടനത്തിന് വിളിച്ചു തുള്ളലുമായി ബന്ധപ്പെട്ട്. അപ്പോ എനിക്ക് അത്തരം കലാരൂപങ്ങളോട് വലിയ താല്പര്യം, അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കേരളോത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമില് തുള്ളലും ഒക്കെ. അതും പ്രഭാകരൻ മാഷ് തന്നെയാണ് ചെയ്യുന്നത്, എല്ലാം ഒറിജിനൽ ആളുകൾ തന്നെയാണ് അതിനകത്ത് ചെയ്യുന്നത്.
0: ഓക്കെ, അപ്പോ നമുക്ക് ഒരു പാട്ടും കൂടെ കേൾക്കാനുള്ള സമയം.
1: ഈ കമൽഹാസൻ പാടിയ തിരകൾ എഴുതിയ കവിതയിലാണോ എന്ന് അറിയില്ല, കമൽഹാസൻ പാടിയ കളപ്പച്ചുമരി വെച്ച മേടം എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്, അതിനകത്ത് കുറെ ശബ്ദാനുകരണമുണ്ട്. ഏതായാലും നമ്മള് കോമാളിയാണല്ലോ.
0: ഓക്കെ, ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

എഴുതി വച്ചല്ലോ ദൈവം കല്ലിൽ. കളപച്ചുമര വച്ച മേട ഇളം പൂം കല്യാണമാല. ഞാനൊരു വിഘടകവി, ഇന്ന് ഞാനൊരു കഥ ചൊല്ലുവേൻ. ഷോളയാർ പെരും കാട്. അതിൽ ഉയർന്നൊരു ആലുമര.

പാലുമരത്തിൽ ആ അത്ഭുതവനത്തിൽ ആൺകിളി രണ്ടുണ്ട് പെൺകിളി രണ്ടുണ്ട് അവർക്കുള്ളിൽ ആശയുണ്ട്. അതിലൊരു പെൺകിളി അതിനടുത്താൺകിളി ഇരുവർക്കും പ്രണയമുണ്ട്.

ശൃംഗാരക്കാലോടെ സംഗീത ചെല്ലങ്ങൾ കൈകൊട്ടി പാടണമ്മ. കളഭ

0: കണ്ണോല പശു വന്ന് കല്യാണം കൺപാർത്ത് വാഴെന്ന് കൊല്ലണം
1: വാ.
0: കോൺവെന്റ് പിള്ളേരെ പോൽ വന്ന് മുയലുകൾ ആംഗലം.

പൊൻമന്ത്ര വേദങ്ങൾ കൊണ്ടാടും മാനുകൾ മംഗല്യമോദണമാ. പൊൻമന്ത്ര വേദങ്ങൾ കൊണ്ടാടും മാനുകൾ മംഗല്യമോദണമാ. മല്ലാക്ഷി കുന്നിലെ മണിമഞ്ജല

ഒരു കിളി കൈയോട് ഒരു കിളി കൈ ചേർത്ത് കുളി തോരി കുതിരണമ്മ. ഉല്ലാസ പീലികളുടുകൊണ്ട് ഞൊറിയുവാൻ ഒരു കിളി കൊതിക്കണമ്മ. അമ്മാണിയാൻ കിളി ഉന്മാദ കനവിൽ നിന്നപ്പോൾ ഉണർന്നിതമ്മ. അത് എപ്പോഴും കിളിയല്ല കിണറ്റു തവളയെന്നിപ്പോ.

0: ബുകളിൽ ആളില്ല, പള്ളിപ്പെരുന്നാളിന് ആളില്ല, പ്രോഗ്രാം കാണാൻ ആളില്ല, പണ്ടത്തെ പോലെ എല്ലാ പരിപാടികളും കുറഞ്ഞു. മാത്രമല്ല 10 മണിക്ക് ശേഷം പ്രോഗ്രാം ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. പിന്നെ നമ്മൾ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ പണ്ട് ഈ പറഞ്ഞ പോലെ എന്തും ചെയ്യാം, ഇപ്പം അതിനൊക്കെ റെസ്ട്രിക്ഷനാ.
1: അതെ അതെ.
0: ആ അതേപോലെ ഓരോരുത്തരുടെ ഫിഗർ വെച്ചിട്ടുള്ള കോമഡി പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നമുക്ക് പണ്ടൊക്കെ ഫ്രീ ആയിട്ട് എന്തും പറയാമെന്നുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് അനുകരണത്തിലുമുണ്ട്, എല്ലാ കലാരൂപങ്ങളിലും ഉണ്ട്, നാടകത്തിലുണ്ട്, എന്തും പറയാം. ഇപ്പൊ അതല്ല, ഇപ്പം വളരെ കൺട്രോൾ ചെയ്ത് വേറെ അവർക്കും ഇവർക്കും ദോഷം വരാത്ത രീതിയിൽ ഒക്കെ വേണം ചെറിയ. അപ്പൊ അത് കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ.
1: പിന്നെ വേറൊരു കാര്യം കേട്ടിരിക്കുന്നത്, ഒരു മിമിക്രി ഷോയുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേജ് ഷോയുമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്കാണോ, അത് അവിടെ എത്തുന്ന സമയത്താണോ ഈ കോസ്റ്റ്യൂംസ് അടക്കമുള്ള കുറേ പെട്ടികൾ കാണാതെയാവുന്ന ഒരു അനുഭവം,
0: ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് ഞങ്ങളുടെ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോയുടെയാണ്. അന്നൊന്നും ഭയങ്കരമായ കോസ്റ്റ്യൂംസ് ഇല്ല, കുറച്ചുപേരുടെയൊക്കെ കയ്യിലുണ്ട്, ബാക്കി ഒരു ബോക്സിനകത്താണ് എല്ലാ സാധനവും. നമ്മുടെ മനസ്സിലെ വാള് പരിചയ അത് അത് എന്താന്ന് വെച്ചാൽ, ഈ ലാസ്റ്റ് തൊട്ട് മുമ്പുള്ള പ്രോഗ്രാം കുവൈറ്റിൽ എന്ന് വെച്ചാൽ ഗംഭീര പരിപാടിയായിരുന്നു. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കസേര കഴിഞ്ഞിട്ട് സ്റ്റേജിനടുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പും ഫില്ല. ഓഡിയൻസിന്റെ കൈ പലരുടെയും സ്റ്റേജിന്റെ മുകളിലാണ്, അത്രയും പാക്ഡ്. രണ്ട് സൈഡിൽ നിന്നും ഈ സ്റ്റെപ്പിലും ഒക്കെ നിറച്ച ഓഡിയൻസ്. അപ്പൊ ഞങ്ങൾക്കൂടെ പരിപാടി അങ്ങ് ഗംഭീര വിജയമായി, വാതിൽ ഇടിച്ചു പൊളിച്ച ആളുകളത് കയറുന്നു. അന്നത്തെ ആ കുവൈറ്റിലെ ഷോ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സാധാരണ നമ്മളെയൊക്കെ കൊണ്ട് എയർപോർട്ടിൽ 5-6 പേര് വന്ന് സംഘാടകർ, ഇത് അത് തന്നെ ഒരു 100-150 പേരുണ്ടായിരുന്നു ഞങ്ങൾ സെൻഡ് ഓഫ് യാത്ര അയക്കാൻ. ഇതിലും ഞങ്ങൾ മതിമറന്നു പോയി. എല്ലാരും അവരവരുടെ പെട്ടികൾ കയറ്റി, ഞങ്ങള് മസ്കറ്റിലെത്തിയപ്പോ ഈ പെട്ടിയില്ല, മെയിൻ സാധനമില്ല. അന്ന് അവിടെയാണ് ഈ രണ്ട് ഷോ ഉണ്ട്. പിന്നെ അന്ന് മാർക്കറ്റായ മാർക്കറ്റ് മുഴുവൻ നടന്ന് അതിന് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള സാധനം. പോലീസ് ഡ്രസ്സൊക്കെ അവിടെ മലയാളി സമാജത്തിന്റെ നാടകം കളിച്ചതിന്റെ പോലീസ് ഡ്രസ് ഉണ്ടായിരുന്നു, ആ പോലീസ് ഡ്രസ്സൊക്കെ എടുത്തു. ബാക്കി രാജാപാർട്ടൊക്കെ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് ബാക്കി ഹമീദ് ഖാൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് നടന്ന് സാധനങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ നടത്തി അവിടെ. മാത്രമല്ല ഷൂട്ട് ചെയ്ത കാസറ്റ് മുഴുവൻ നഷ്ടപ്പെട്ടു,
1: ഓ
0: ഫുള്ള്. ലാസ്റ്റ് ഈ ബാഗിനകത്ത് വെക്കാൻ പറ്റാത്ത ഒരു 6 എണ്ണം കയ്യിലായി പോയി. അത് അതിലാ ഓഡിയൻസിന്റെ ആയിരുന്നു, ഓഡിയൻസിനെ ഷൂട്ട് ചെയ്ത അതാ. പിന്നെ 1-2 എണ്ണം ബാക്ക് ആംഗിളിൽ നിന്ന് എടുത്തത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന ശേഷം അത് ഇവിടെ എറണാകുളത്ത് വെച്ച് വീണ്ടും റീഷൂട്ട് ചെയ്തു, സ്റ്റേജ് ആയിട്ട് ഫ്രണ്ട് ഷൂട്ട് ചെയ്തു. ആ ഓഡിയൻസ് ഒക്കെ ഇട്ടിരിക്കുന്ന ഗൾഫാണ്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഡേ ഷൂ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മസ്കറ്റിലുണ്ടല്ലോ ഒരു ദിവസം ആ ദിവസം അവിടെ വെച്ച് അങ്ങ് ഓടിച്ചിട്ട് കുറെ ഷൂട്ട് ചെയ്തു. അനൗൺസ്മെന്റ് ഒക്കെ ഗൾഫിൽ വെച്ച് ഷൂട്ട് ചെയ്തു, ഓരോ പാട്ടിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ഇത് ഇവിടെ ചെയ്തതാണെന്ന്. ആ രീതി ആ കാസറ്റാണ് ശരിക്കും സൂപ്പർ ഹിറ്റ് ആയത്, ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്ന്.
1: ചേട്ടാ, ഈ വീണു നാഗവള്ളി, നടൻ വീണു നാഗവള്ളി, അദ്ദേഹം ചേട്ടന്റെ ഈ കലാ ജീവിതത്തിൽ വളരെ വലിയൊരു പാർട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
0: ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ എന്താന്ന് വെച്ചാല്, ഞാൻ നമ്മൾ ഈ അന്നൊക്കെ ദൂരദർശൻ എന്ന് പറഞ്ഞാൽ 13 എപ്പിസോഡാണല്ലോ. ഇപ്പോഴത്തെ തലമുറക്ക് അത് പറഞ്ഞ എത്രത്തോളം വിശ്വസിക്കുന്ന അറിയില്ല. ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ 13 എപ്പിസോഡാണ്. പിന്നെ ചിലതാണ് 26 എപ്പിസോഡ് വരെ പോവാന്ന് വെച്ചാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോ എനിക്ക് ആദ്യം ഇങ്ങനൊരു പ്രോഗ്രാമിന് ഞാൻ പ്രപ്പോസൽ കൊടുത്തു. അബലച്ചൻ ഉള്ളപ്പോ അബലച്ചന്റെ ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അബലച്ചൻ മരിച്ച ശേഷമാണ് ഇതിന് അപ്രൂവൽ
1: കിട്ടുന്നത്.
0: അപ്പൊ എന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ പരിചയമില്ല. വേണു നാഗവള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാതെ ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉൾക്കടൽ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ അന്ന് അവിടെ വെച്ചൊക്കെ കണ്ട് ഹലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇതേപോലെ ഒരു 26 എപ്പിസോഡ് ചെയ്യണം നിങ്ങളുടെ. അപ്പൊ കലാഭവനും മിമിക്സും പിന്നെ ഞാനും എന്നാ പേരിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 26 എപ്പിസോഡ് വേണ്ട ചേട്ടാ, 13 എണ്ണം മതി. ഇല്ല നിങ്ങക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ ഐറ്റം ചെന്ന് ഓരോരോ എപ്പിസോഡ് ഇന്ന ഐറ്റം എന്നൊക്കെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. കലാഭവനിലുള്ള ആർട്ടിസ്റ്റുകൾ അന്ന് ഷാജോൻ, പ്രജോദ്, ജാഫർ ഡിക്കൊക്കെയാണ്. കലാഭവൻ വെച്ചല്ലേ, ഇല്ല പ്രസാദിന് ചെയ്യാൻ പറ്റുമോ? അവസാനം ഞാൻ 20 ഞാൻ ചെയ്യാം പ്ലീസ്, എനിക്ക് 20. അപ്പൊ പുള്ളി പറയാണ് പ്രസാദേ, അതൊരു പ്രസാദ് ഒരു 13 എണ്ണം ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ബാനറും പരസ്യവും ബ്രാൻഡിംഗ് ഒക്കെ കിട്ടുള്ളൂ. ഇനി ഈ പ്രോഗ്രാമിനൊന്നും ഒരു മനുഷ്യൻ ബ്രാൻഡേ ഇല്ല, പുതിയ പ്രോഗ്രാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതൊക്കെ ശരി തന്നെയായിരുന്നു. അവസാനം ഞാൻ ടെൻഷൻ അടിച്ചിട്ടാണ് 26 എപ്പിസോഡിന്റെ കടലാസം വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഒരു 15 കഴിഞ്ഞ് ഇതങ്ങോട്ട് ഭയങ്കര കത്തി കയറുക, കാരണം വേറെ ഒരു ചാനലിലും കോമഡി ഇല്ല,
1: കോമഡി ഇല്ല, അല്ല വേറെ ചാനലുകളും.
0: മൈമിക്സ് പരേഡ് എന്ന് പറഞ്ഞ സാധനം മൈക്ക് വെച്ചിട്ടുള്ളത് വേറെ ഒന്നിലും വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ.
1: അതെ അതെ.
0: അപ്പൊ 15 കഴിഞ്ഞപ്പോ പറഞ്ഞു നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ പറയാം നമുക്ക് ഇനി ഒരു 26 കൂടെ ചെയ്യാൻ

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൊമെന്റ്സ് വിത്ത് റെയിൻബോയാണ്. കെ എസ് പ്രസാദ് ചേട്ടനാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിന്റെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇനി ചോദിക്കുന്നത്, ഈ കോമഡി ഷോകള് ഇപ്പം ടി വിയിൽ വളരെ അധികം മിക്കവാറും എല്ലാ ചാനലുകളും ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ സ്റ്റേജ് ഷോനെ ബാധിച്ചിട്ടുണ്ടോ?
1: സ്റ്റേജ് ഷോനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മുമ്പ് ഒരു കാലഘട്ടത്തിൽ സ്റ്റേജ് ഷോവിനെ അത് ബാധിച്ചില്ല, കുറെ കൂടെ പ്രൊമോഷൻ കിട്ടിയിരുന്നു. കാരണം ഇതിലെല്ലാ ചാനലുകളിലും കോമഡി വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു ഇപ്പൊ വന്നിരിക്കുന്ന നേരെ തിരിച്ചാ, ആളുകൾ പുറത്തോട്ടിറങ്ങാൻ മടിച്ചിട്ട് കൂടുതൽ അമ്പലപ്പുറം

പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ എന്നൊരു കാര്യം ചെയ്യും, ഇനി എനിക്കൊരു 13 കൂടെ, 26 കൂടെ ഒരു 13 കൂടെ ചെയ്യാം, എനിക്കിപ്പോ ഇത്തിരി ധൈര്യമായി എന്ന് പറഞ്ഞു. വേണ്ട 26 തന്നെ തരാം, ഞങ്ങൾ അങ്ങനെ 26 കൊടുക്കാൻ പറ്റുള്ളൂ, പ്രസാദ് ധൈര്യമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു 26 കൂടെ തന്നു. ആ 26 തീരുന്നതിനും എന്നെടുത്ത് ചോദിച്ചു ഇപ്പഴെങ്ങനെ അടുത്ത് ചെയ്യാൻ പറ്റുമോ, ധൈര്യമായിട്ട് തന്നോളൂ എന്ന് പറഞ്ഞു. 26 വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 52 ആക്കി, പിന്നെ 52 വെച്ചിട്ട് 500 എപ്പിസോഡ് ചെയ്തു.

0: ചേട്ടൻ എന്തൊക്കെ വോയിസുകളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്?
1: അന്നൊരു 100 ശബ്ദങ്ങൾ ഞാൻ ഇരിക്കുമായിരുന്നു, എല്ലാം എടുക്കുമായിരുന്നു ഞാൻ അന്ന്. കിളികൾ എന്ന് പറഞ്ഞാൽ ലവ് ബേർഡ്സ് എടുക്കും, പട്ടി, പൂച്ച, കോഴി, ആട് എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ കാറ്, വണ്ടി, പ്ലെയിൻ, ഇതെല്ലാം കാറ്, ഡോർ തുറക്കുന്നത്, അടക്കുന്നത്, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. അന്നൊക്കെ ഈ നാടകത്തിന് ലൈവ് മ്യൂസിക് ആയിരുന്നു, ഓർക്കസ്ട്രക്കാർ കൂടെ പോവായിരുന്നു. പിന്നെ അത് മാറി കാസറ്റിലോട്ട് പോയല്ലോ, സ്കൂളിലോട്ട് പോയി. സ്കൂൾ വന്നു കഴിഞ്ഞപ്പം ഈ വോയിസുകളെല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതൊന്നും അന്ന് ഇതൊന്നും ഇല്ലല്ലോ, ഇവിടെ ഈ യൂട്യൂബ് തപ്പാനും നമുക്ക് ഗൂഗിള് സെർച്ച് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല. അന്ന് ഇതിനൊക്കെ ശബ്ദം കൊടുത്തിരുന്നത് ഞാനായിരുന്നു. അന്ന് കലാഭവനിലായിരുന്നു എന്റെയൊക്കെ അബുക്കുമരകൻ രാജപ്പൻ, ഇങ്ങനെ ഫ്രാൻസിസ് വലപ്പാട്, ഇങ്ങനെയുള്ള വലിയ സംഗീത സംവിധായകരുണ്ട്. ഇവരുടെ ഇവരൊരു 3-4 മാസം കലാഭവനം ബുക്ക്ഡ് ആയിരിക്കും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഓരോരുത്തരും 3 ദിവസം ഒരു നാടകത്തിന്, അടുത്ത ദിവസം കാളിദാസ കലാകേന്ദ്രം, അടുത്ത ദിവസം അടുത്ത എസ്എൽപുരത്തിന്റെ, അങ്ങനെ ബുക്ക്ഡ് ആയിരിക്കും ഒരു 4 മാസം. അപ്പോ മിക്കവാറും എല്ലാ ദിവസവും 2 ദിവസം ഓരോ നാടകത്തിന് ഓരോ കുറെ ശബ്ദങ്ങൾ എന്തായാലും
0: വേണ്ടിവരും.
1: കാറ് വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമല്ലോ. പട്ടി വരെ കൊന്നു, പട്ടി ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്തിലും പറയാം, നമ്മള് പോയി ഒരു ചെറിയ സൗണ്ട് ഒരു നാടകത്തിൽ ഉണ്ടാവും. ആലമുടിയേട്ടന്റെ ഒക്കെ നാടകം പോകുമ്പോൾ പുള്ളി, നമുക്ക് ഈ പുള്ളിയെ കാണുമ്പോൾ ചിരി വരുമല്ലോ. അപ്പൊ ഒരു പശു കരയുന്ന ശബ്ദം എന്ന് പറയും. അപ്പൊ ഞാൻ ഒന്നുകൂടെ ദയനീയമായിട്ട് കര, അപ്പൊ ഞാൻ ഒന്നുകൂടെ ദയനീയമായി എന്ന് പറയും. അങ്ങനെ അവസാനം അറിയുന്നത് ഈ പശുവിന് ഒരാഴ്ചയായിട്ട് ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടുള്ള കരച്ചിലാണ്. അതായത് ചേട്ടൻ നേരത്തെ പറയുന്നു, തിളകൻ ചേട്ടൻ വരും, ഒരു പട്ടി കരക്കുന്ന ശബ്ദം. അപ്പൊ ഞാൻ അത് കരക്കും. അപ്പൊ നമുക്കിത് പട്ടിയുടെ ഇത് അറിയണ്ടേ, ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാണോ, കള്ളം വന്നിട്ടുള്ള കൊരയാണോ, ഇതിനെല്ലാത്തിനും വേറെ വേറെ കൊരയുണ്ട്. പിന്നെ അവസാനം വെറുതെ എന്നൊക്കെ പറഞ്ഞുള്ള കരച്ചിലുണ്ട്. അപ്പൊ അതാണോ, സ്നേഹിച്ചിട്ടുള്ള ഈ സാധനമാണോ, ഇങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം പറയുമായിരുന്നു. അപ്പൊ ഇതിനൊക്കെയുള്ള പല പല ടോണുകൾ നമ്മൾ ചെയ്യും. പിന്നെ ചില യുദ്ധങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. 3-4 ട്രാക്ക്, പ്ലെയിനും ഒരു ട്രാക്ക് ചെയ്യും, 4 ട്രാക്ക് ഉണ്ടല്ലോ. ഒന്നിൽ മിഷൻ കണ്ണിയും, ഒന്നിൽ മനസ്സിലായില്ലേ, വേറെ ഒരു ഒരു ബ്യൂഗിൾ പോണ പോലെ ഒരു സാധനം ചെയ്യും, ബോംബ് വന്ന് വീഴുന്ന ശബ്ദം. അപ്പൊ ഇവര് യുദ്ധത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നൊരു സമയമുണ്ട്. ഞാൻ യുദ്ധം, അപ്പൊ ഈ സാധനം ഇട്ട് കൊടുക്കും, മനസ്സിലായില്ലേ. അപ്പൊ ഇതൊന്നും റെക്കോർഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനം ഇല്ല. ഇപ്പൊ പുതിയ തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ഭുതം. ഇന്നിപ്പോ നമുക്ക് നെറ്റീന്ന് തപ്പിയെടുത്താൽ എന്തും കിട്ടില്ലേ, എല്ലാം ഫ്രീ. അന്ന് ഞാൻ എന്റെ വീഡിയോ കാസറ്റിലൊക്കെ കൈയടിയും ക്ലാപ്പൊക്കെ ഇടണ്ടേ, അതൊക്കെ ഞാനൊരു കലാമലിൽ ഒരു 10-25 പേര് ഞങ്ങൾ സ്റ്റുഡിയോ കയറ്റും, അവരിരുത്തി ചിരിപ്പിക്കും, എന്നിട്ട് അവരിരുത്തി കൈയടിപ്പിക്കും, അത് റെക്കോർഡ് ചെയ്യും. അതാണ് ഞാൻ കാസറ്റ് കയറ്റുന്നത്, അല്ലാതെ ഒരു വഴിയില്ലല്ലോ.
0: അങ്ങനെയായിരുന്നു,
1: അങ്ങനത്തെ അന്നത്തെ അനുഭവങ്ങൾ ആ രീതിയിൽ ഒരുപാടുണ്ട് പറഞ്ഞു.
0: ഇനി നമ്മൾക്ക് കേൾക്കാൻ ആഗ്രഹം ചേട്ടന്റെ പുതിയ വിശേഷങ്ങൾ, പുതിയ കാര്യങ്ങൾ.
1: ഞാൻ യൂട്യൂബിലാണ്, യൂട്യൂബിൽ പുതിയൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഇപ്പൊ ഒരു 10-74 എപ്പിസോഡ് ചെയ്തിരുന്നു, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലോക്ക എന്ന് പറഞ്ഞ് ചെയ്തിരുന്നു. അത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു അത്. അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോ ഒരുപാട് ഡോക്യുമെന്ററികൾ ചെയ്യുന്നുണ്ട്, കുറെ സോങ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സി ബി ആനന്ദ് ബോസ് ഗവർണറെ കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്തു. ഇപ്പൊ 2 പുതുതായിട്ട് അദ്ദേഹം ഗവർണറായ ശേഷം ഇപ്പൊ ഞങ്ങള് രാജ്ഭവനില് കൽക്കട്ടയിൽ പോയിട്ട് വീണ്ടും ഒരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്ത് അതിന്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ പുതിയ പ്രോജക്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ഓക്കെ ചേട്ടാ, ഈ മിമിക്രി അല്ലെങ്കിൽ ഈ സ്റ്റേജ് ഷോ ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള ടൈം മാനേജ്മെന്റിനെ കുറിച്ച്,
1: അതാണ് അബേലച്ചൻ ആദ്യം നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം. കാരണം സമയ കൃത്യനിഷ്ഠ എന്ന് പറയുന്നൊരു കാര്യം, അച്ഛനൊരു 8 മണിക്ക് ഒരു സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞാൽ അച്ഛൻ മിക്കവാറും ഒരു 7:55 എത്തും അച്ഛൻ അവിടെ. മനസ്സിലായില്ലേ, ആ ഒരു കൃത്യനിഷ്ഠ കലാഭവനിന്ന് പോയിരിക്കുന്ന ഒരു 95% ആർട്ടിസ്റ്റുകളുടെ ചോദിച്ചാലും അവർക്ക് ആ ടൈമിംഗ് ഉണ്ടാവും. ലാലിനടുത്ത് ചോദിച്ചു നോക്കിയോ, ഡയറക്ടർ സിദ്ദിഖ് ഉണ്ടായിരുന്നപ്പോഴും, അതുപോലെ ഷാജോണിനടുത്താണെങ്കിലും, പ്രചോദായിക്കോട്ടെ, ഇവരൊക്കെ ഏല്ലോ ഏത് ലൊക്കേഷനിൽ ചെന്നാലും ഈ ഒരു ഈ അച്ഛൻ്റെ കൂടെ വന്ന് അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. ആ സമയം എന്ന് പറഞ്ഞാൽ കൃത്യം അവിടെ എത്തുക എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് ഫൈനാൻസ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും. ഈ രണ്ട് കാര്യവും ഇല്ലാതെ നമ്മൾ അന്ന് ഉണ്ടാക്കുന്ന പൈസയുടെ ഒക്കെ 10 ഇരട്ടി പൈസ ഉണ്ടാക്കിയവർ ഇപ്പൊ ഒന്നുമില്ലാതെ നടക്കുന്നവരുണ്ട്. ഇത് എങ്ങനെ മാനേജ് ചെയ്യണം ഫൈനാൻസ്? നമുക്കൊരു ശമ്പളം 100 രൂപ കിട്ടിയാൽ 100 രൂപയിൽ എങ്ങനെ മിച്ചം പിടിക്കണം, എങ്ങനെ ചെലവാക്കണമെന്ന് ആദ്യം ഒന്ന് മാനേജ്
0: ചെയ്യണം.
1: അതുപോലെ തന്നെ ഈ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മളെ പറ്റി ഒരാൾക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പുള്ളി എത്ര മണിക്ക്, 5 മണിക്ക് വരാന്ന് പറഞ്ഞാൽ പുള്ളി എത്തുമ്പോൾ 6 ആവുന്നു.

0: എന്ന് പറയുന്നത് തന്നെ അയാളെ കുറിച്ച് നെഗറ്റീവാ.
1: അതെ അതെ അതെ,
0: മനസ്സിലായി. അപ്പൊ ഇത് ഇത് ഇതിന്റെ ഒരു ഗുരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് കലാഭവന്റെ പ്രസിഡന്റ് ആയിരുന്ന അബലച്ചൻ തന്നെയാണ്. അത് കലാഭവനിൽ പോയിട്ടുള്ള ഏത് വ്യക്തിയും പറയും. ഇതിപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കലാകാരനും, കലാകാരിയോ ആയിക്കോട്ടെ മറ്റേത് ജോലി ആയിക്കോട്ടെ, അത് നമ്മൾ മാനേജ് ചെയ്യാന്ന് പറയില്ല. കൃത്യസമയം ചിലവരുണ്ട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങണമെങ്കിൽ അവർക്ക് 9:59 ഇറങ്ങാൻ പറ്റില്ല, എങ്ങനെ റെഡിയായാലും പറ്റില്ല. അപ്പൊ അതൊരു നമുക്ക് രാത്രി 9 മണിക്ക് 10 മണിക്ക് ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റൂല. ഇപ്പോഴും നമ്മളെ നോക്കി നോക്കി മൊബൈൽ നോക്കി അവസാനം 10:30 11 മണിയായി 11:30 റീൽസ് കണ്ടിരുന്ന് അങ്ങനെ പോകും. അതേപോലെ എല്ലാരും രാവിലെ എന്ന് പറഞ്ഞാൽ കൃത്യ നിഷ്ഠ എന്ന് പറയുന്ന അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്റെ ലൈഫിൽ പഠിപ്പിച്ചത്.
1: ഇപ്പം നമ്മള് സംസാരിച്ച് കുറെ ആയി, ചേട്ടന്റെ ഒത്തിരി എക്സ്പീരിയൻസ് പറഞ്ഞു, സ്റ്റേജ് എക്സ്പീരിയൻസ് പറഞ്ഞു, ആബലച്ചനുമായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു, വേണുനാഗവള്ളിയായിട്ടുള്ള എക്സ്പീരിയൻസ്, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ കുറെ അനുഭവങ്ങള് നമ്മള് പങ്കുവച്ചു. അപ്പോ ഇനി വളർന്നു വരുന്ന കലാകാരന്മാർ, ഒത്തിരി കലാകാരന്മാർ ഇപ്പോഴും ഓരോ മേഖലയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും ചേട്ടൻ എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ടെലിവിഷനുകളിൽ ഒള്ളി ന്യൂസ് വേറെ ഒന്നുമില്ല. എന്തൊരു ഡ്രൈ ആയിരിക്കും നമ്മുടെ ലൈഫ്.
1: അതെ,
0: ഇതെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്.
1: അതെ,
0: മനസ്സിലായില്ലേ? പ്രോഗ്രാമുകളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ നമുക്കും അതുപോലെ ഈ പണ്ട് കലാഭവനിൽ വന്ന് ചേരുന്ന എല്ലാം കുട്ടികളാ, 5 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ്. ഇപ്പൊ അങ്ങനെയല്ല, 40 വയസ്സായാലും 50 വയസ്സായാലും 60 വയസ്സുള്ളവരാണ് വന്ന് ചേരുന്നത് കലാഭവനില്. അപ്പം ഏജ് ലിമിറ്റ് ഇല്ല ഇപ്പോഴത്തെ കാലം, പഠിത്തത്തിന് ഏജ് ലിമിറ്റ് ഇല്ല. നമ്മളായാലും നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ ചേർക്കുന്നത് കഴിഞ്ഞാൽ കലാഭവനിൽ എന്നല്ല പറഞ്ഞ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും, ഞാൻ കലാഭവനിലായതുകൊണ്ട് അറിയാതെ കലാഭവൻ എന്നുള്ള പേര്
1: വന്നുപോയത്.
0: നിങ്ങൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കഴിവ്, വരക്കാനുള്ള കഴിവോ പാടാനോ, ഇനി അത് വേണ്ട, അതൊന്നും ഇല്ലാത്തവർക്ക് കീബോർഡ് പഠിക്കാം, കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ 2 മാസം പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് വരും. വയലിൻ പഠിക്കാം, ഫ്ലൂട്ട് പഠിക്കാം. ഇവരുടെ കയ്യിൽ ഒരു പടക്കം പൊട്ടിക്കാനുള്ള സാധനം വേണം. ഇവര് സ്കൂളിൽ ചെന്ന് ഇവർക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ, ഇവരവിടെ നിന്ന് അറിയപ്പെടണമെങ്കിൽ, ഇനി സ്കൂള് വേണ്ട, അവര് ഹൗസ് വൈഫായിട്ട് ഒരു പെൺകുട്ടി പോയിക്കോട്ടെ, അവിടെ ഒരു ഫാമിലി മീറ്റിംഗ് വന്നോട്ടെ, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഓഫീസിലെ സ്റ്റാഫ് ആയിക്കോട്ടെ. അപ്പൊ ഇതുണ്ടെങ്കിൽ ഇവർക്ക് ലോകത്ത് എവിടെ ചെന്നാലും ഇവർക്ക് ഒരു കസേര
1: കിട്ടും.
0: അപ്പൊ നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെയെങ്കിലും സമയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കല അവർക്കുണ്ടെങ്കിൽ അതിനെ വളർത്തിയെടുക്കുക. പിന്നെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാ, നിങ്ങളിൽ കലയുണ്ടെങ്കിൽ, അച്ഛനും പണ്ട് പറയാറുണ്ട് നമ്മളിൽ ഒരു ദൈവികതയുണ്ട്, നമ്മളിൽ ഒരിക്കലും നമ്മൾ ക്രിമിനൽ ആവില്ല. ആലോചിച്ചിട്ടുണ്ടോ? അത്രയും ദൈവികമാണ് കല. ആ കല കയ്യിൽ ഏതും ആയിക്കോട്ടെ, അതുണ്ടെങ്കിൽ ഇവരിൽ ഇങ്ങനെ ഒരു ചിന്താഗതി വരില്ല. ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം ഏതാണോ അത് പഠിപ്പിക്കുക, ഈ പഠനത്തോടൊപ്പം തന്നെ അവരെ പഠിപ്പിക്കുക. കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുതിർന്ന ആളുകൾ, 30 വയസ്സായാലും 40 വയസ്സായാലും 50 വയസ്സായാലും അതിൻ്റെ മുകളിൽ, അവരും അത് പഠിക്കുക. അവർക്കും ഇതേപോലെ കൂടുതൽ കലകൾ സ്വായസിദ്ധമാക്കുക. നമ്മളിലെ ഈ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതുണ്ടാകാതിരിക്കുന്ന, പക്ഷെ അഹങ്കാരമാണ് നിങ്ങൾ വരുന്നത് നിർത്തോ, നിങ്ങൾക്ക് മാത്രം ക്യൂ കിട്ടൂലേ, ബാക്കിയുള്ള 10 പേർക്കും
1: മനസ്സിലാവുക.
0: അത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റണം. എനിക്ക് അഹങ്കാരം വരുന്നുണ്ട് കേട്ടോ എന്ന് എനിക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് മെച്ചോർഡ് എന്ന് പറയുന്നത്. ഇയാൾക്ക് കോമഡി പറഞ്ഞാൽ പോരാ, ഇവിടെ വന്നിരുന്ന നമ്മളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നോ, ഇവൻ ആരടാ എന്നൊക്കെ ചിലപ്പോ ചിലർ ചിന്തിക്കുന്നുണ്ടോ ഇത് കേൾക്കുമ്പോ. ജനറലി ഉള്ള കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ.
1: അപ്പൊ നമ്മള് ഒരു വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. കാരണം ഇത്രയും സമയം കെ എസ് പ്രസാദ് എന്ന സ്റ്റേജ് ആർട്ടിസ്റ്റ്, അദ്ദേഹം 50 വർഷത്തിൽ കൂടുതലായി ഈ മേഖലയിൽ തുടരുന്നു. സോ അദ്ദേഹത്തിന് പറയാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു, അദ്ദേഹത്തിന്റെ കുറെ എക്സ്പീരിയൻസ് കേട്ടു, പിന്നെ കൊച്ചു കൊച്ചു മിമിക്രി സംഭവങ്ങളും നമ്മൾ കേട്ടു. അപ്പൊ എന്തായാലും പ്രസാദ് ചേട്ടാ, താങ്ക് യു സോ മച്ച്.
0: തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം. ഏതായാലും ജനങ്ങളോട് കുറച്ചു നേരം സംസാരിക്കുവാനായിട്ട് ഒരു നല്ല അവസരം തന്ന കിരണിനോട് നന്ദി പറയുന്നു, ഓൾ ഇന്ത്യ റേഡിയോട് നന്ദി പറയുന്നു, അതുപോലെ തന്നെ റെയിൻബോ FM നോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകളുമായി ഞാൻ പ്രിയ പത്മജിത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലിനിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം, ശുദ്ധ ഊർജം തുടങ്ങിയവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ. സണ്ണി ജോസഫിന് വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യം. കെ മുരളീധരന് ആരോഗ്യം, ദേവസ്വം. എ പി അനിൽകുമാറിന് റവന്യൂ. പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം വകുപ്പുകൾ ലഭിക്കും. എം ലിജുവിന് സഹകരണം, എക്സൈസ്. റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസം. ടി സിദ്ദിഖിന് കൃഷി. കെ എ തുളസിക്ക് പിന്നോക്കക്ഷേമം. ബിന്ദുകൃഷ്ണയ്ക്ക് തൊഴിൽ, വനിതാ ശിശു സംരക്ഷണം, ക്ഷീരവികസനം. ഒ ജെ ജനീഷിന് കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, മ്യൂസിയം. ഷിബു ബേബി ജോണിന് വനം. സി പി ജോണിന് ഗതാഗതം വകുപ്പുകൾ നൽകി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി. എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, വഖഫ്, ഹജ്ജ്, പിന്നോക്ക വികസനം. കെ എം ഷാജി തദ്ദേശഭരണം. പി കെ ബഷീർ പൊതുമരാമത്ത്. വി അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി. മോൺസ് ജോസഫ് ജലവിഭവം, ഭവനം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് പാരിയത്ത് കാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെയ്ക്കാൻ പോലീസ് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. കേരള പി എസ് സി ഈ മാസം 23 നടത്താനിരുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളിലേക്കുള്ള ഒ എം ആർ പരീക്ഷയ്ക്ക് കണ്ണൂർ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം. കണ്ണൂർ സി ടി ഡി ഐ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് പകരം അഴീക്കോട് ഹൈസ്കൂളിൽ വെച്ചാണ് പരീക്ഷ നടത്തുക. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ന്യൂസ് റെയിൻബോ.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5